0: വചനങ്ങളിലൂടെ. കടം വാങ്ങുന്നവൻ തെറ്റായ മാർഗത്തിൽ ചിലവഴിക്കുമെന്ന് ധാരണയുണ്ടെങ്കിൽ കടം നൽകുന്നത് ഹറാമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

listening to Radio Sino 91.7 FM, Qatar's favorite radio station.

91.7 FM. Qatar's favorite radio station.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: ഗുഡ് മോർണിംഗ്, വെൽക്കം ടു റേഡിയോ സുനോ. കുറേത്തി മോർണിംഗിൽ ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സന്തോഷം എപ്പോഴൊക്കെയാണ് നമുക്ക് ലൈഫിൽ ഉണ്ടാവാറ്? നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുമ്പോഴെല്ലാം നമുക്ക് സന്തോഷം ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, ഒരാൾ നമുക്ക് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം ഗിഫ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, അത്രത്തോളം സന്തോഷം നമുക്ക് വേറെ ഒന്നിനും കിട്ടുന്നുണ്ടാവില്ല. നമുക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു പ്രസന്റ് കിട്ടുക, ഗിഫ്റ്റ് കിട്ടുക എന്നൊക്കെ പറയണത് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം പോലും നമുക്കൊരാൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സന്തോഷം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയും സന്തോഷിക്കുന്നത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സന്തോഷം ഉള്ളത് കൊണ്ട് തന്നെയാണ് സ്പെഷ്യൽ ഡേയ്സിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ്സ് കൊടുക്കുന്നതും മേടിക്കുന്നതും എല്ലാം. അപ്പൊ ഇന്ന് അങ്ങനെ ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ ഒരു പ്ലാൻ ഉണ്ടോ? ആരെങ്കിലും മറ്റുള്ളവർ വിചാരിച്ചാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ, പക്ഷെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരാളെ നമുക്ക് ഇന്നൊന്ന് സന്തോഷിപ്പിച്ചാലോ? ഓക്കെ, നല്ലൊരു ദിവസം എന്നുണ്ടാവട്ടെ. സ്റ്റേ ട്യൂൻഡ്.
1: തീരങ്ങൾ തേടുന്ന വാനമ്പാടി പോരു കാടെല്ലാം പൂത്തു മധുര.

നമുക്ക് കിട്ടിയ വലിയൊരു ഗിഫ്റ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ഉത്തരം പറയാനായിട്ട് പറ്റുമോ? റേഡിയോസിനുമാണ് കേൾക്കുന്നത്, കൂടെ ഞാൻ ചച്ചു. നമുക്കൊരാളൊരു സമ്മാനം കയ്യിലേക്ക് തരുമ്പോൾ എന്തൊരു സന്തോഷമാണ് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മളൊരാൾക്ക് അങ്ങോട്ട് സമ്മാനം കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ആ ഒരു തിളക്കവും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് സമ്മാനങ്ങൾ നമുക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ ജനിച്ച വീണ അന്ന് മുതൽ നമ്മൾക്ക് സമ്മാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അപ്പം നമുക്ക് ഓർമ്മയുണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ പേരൻസ് അത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വലുതായി വരുന്നതിനനുസരിച്ചിട്ട് ഈ സമ്മാന പൊതികൾ വ്യത്യാസപ്പെടുന്നുണ്ടാകും, സമ്മാനം തരുന്നവർ വ്യത്യാസപ്പെടുന്നുണ്ടാകും, നമ്മുടെ ഇഷ്ടങ്ങൾ പോലും വ്യത്യാസപ്പെട്ട് വരുന്നുണ്ടാകും. അപ്പം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ഒരു ഇഷ്ടം ഉണ്ടാകും. അത് എനിക്ക് ആരെങ്കിലും ഒന്ന് ഗിഫ്റ്റ് തന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറില്ലേ? അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും. നമുക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യം നമുക്ക് പക്ഷെങ്കിൽ അത് എന്തോ മേടിക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളിങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ, ഉഫ് ആരെങ്കിലും എനിക്കതൊന്ന് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന്? സത്യസന്ധമായിട്ട് പറയണോട്ടോ, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിവേ കേൾക്കൂ, ഇത് റേഡിയോ സുനോ.

നമ്മുടെ കയ്യിലേക്ക് ആരൊരു ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാലും നമ്മളത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമോ? റേഡിയോസനുമാണ് കേൾക്കുന്നത്, കൂടെയുള്ളത് ഞാൻ ചച്ചു. നമുക്ക് സമ്മാനം കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലോ. അപ്പോ പക്ഷെ എല്ലാവരും തരുന്നതും നമുക്ക് ഇഷ്ടമില്ല. നമുക്കൊട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തി നമുക്ക് ഒരു ഗിഫ്റ്റും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യ പോലും ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ഓപ്പണായിട്ട് പറയും, തൻ്റെ ഗിഫ്റ്റ് ഒന്നും എനിക്ക് വേണ്ട. അത് ആരോ ആയിക്കോട്ടെ, നമ്മളത് ചിലപ്പോൾ ഓപ്പണായിട്ട് പറയും, എനിക്ക് വേണ്ട എന്ന് തന്നെ പറയാറുണ്ട്. അതേ കാര്യം മറ്റൊരാൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ തരുവാണെങ്കിൽ നമ്മൾ വളരെ സന്തോഷത്തോടോട് അത് മേടിക്കാറുണ്ട്. അപ്പോൾ സമ്മാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ആര് തന്നാലും മേടിക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. നമ്മൾക്ക് വേണ്ടപ്പെട്ടവർ നമുക്ക് തരുമ്പോൾ സന്തോഷത്തോടുകൂടി നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പൊ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് മനസ്സിൽ തോന്നാറുണ്ട്, ഷോ അതെനിക്ക് ആരെങ്കിലും ഒന്ന് ഗിഫ്റ്റ് തന്നിരുന്നെങ്കിൽ, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? കുറേ നാൾ കൂടി ഒരാൾ ഒരു ഫോൺ മേടിക്കാനായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബഡ്ജറ്റ്, ഇഷ്ടപ്പെട്ടൊരു ഫോണാണ്, പക്ഷെ ബഡ്ജറ്റ് അത് ഓക്കെ ആവുന്നില്ല. അപ്പൊ ഇങ്ങനെ വിചാരിക്കും, ഉഫ്, ആർക്കെങ്കിലും ഒന്ന് ഗിഫ്റ്റ് ചെയ്തൂടെ എനിക്ക്. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ എപ്പോഴൊക്കെയോ ചിന്തിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെന്നിട്ട് പേരൻസിനോട് അച്ഛനോടൊക്കെ പറയും, വേണമെങ്കിൽ ഗിഫ്റ്റ് തന്നോളൂ കേട്ടോ എന്ന് നമ്മൾ തമാശക്ക് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഇത് റേഡിയോ സനുവാണ് കേൾക്കുന്നത്. സ്റ്റേ ട്യൂൻഡ്.

കേട്ടോണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുണ്ട് ഞാൻ ചച്ചു. ഇത്ര ഗിഫ്റ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ ഈ ഒരു ലൈഫിൽ. ചിലർക്കൊരു സ്വഭാവം ഉണ്ട് കേട്ടോ, എനിക്കൊക്കെ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്, അതായത് ഒരു ഗിഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ യൂസ് ചെയ്യില്ല. ഒരു പെണ്ണ് കിട്ടിയെന്ന് വിചാരിക്കുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്, കാണാനും നല്ലതാണ്, പക്ഷെ നമ്മളത് യൂസ് ചെയ്യാതെ ഇങ്ങനെ മാറ്റി മാറ്റി മാറ്റി പൊന്നിച്ച് വെക്കുക, പറയില്ല അങ്ങനെ വെക്കും. എന്നിട്ടോ കുറെ നാൾ കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇങ്ങനെ ഒരു പേനയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് തെളിയില്ല, അതിൻ്റെ ഇങ്കൊക്കെ കട്ട പിടിച്ച് പോയിട്ടുണ്ടാകും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്യാതെ വെച്ചിട്ടുണ്ടാകും. നല്ലൊരു ഡ്രസ്സ് നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തു, നമ്മൾ വിചാരിക്കും ഓക്കെ നല്ലൊരു ഫംഗ്ഷൻ വരട്ടെ ഇപ്പം നമുക്ക് വെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെക്കും. കുറേ നാൾ കഴിഞ്ഞ് ഒരു ഫംഗ്ഷന് വേണ്ടി അത് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് കളർ ഫെയ്ഡ് ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് സൈസ് ഫിറ്റ് ചെയ്യാത്ത അവസ്ഥ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നത് വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുക, അത് ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യാതിരിക്കുക, അങ്ങനത്തെ ഒരു ശീലം പലരിലും ഉണ്ട്. ഇനി അത് പാടില്ലാന്നും കൂടി ഞാൻ പറയണം, പലതും അങ്ങനെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമ്മൾക്ക് ഗിഫ്റ്റ് കിട്ടുന്നതെല്ലാം നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് ഈ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഒരു കുഞ്ഞ് സാധനമാണെങ്കിൽ പോലും ഇപ്പോൾ നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് അങ്ങനെ സന്തോഷിപ്പിക്കാം. എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Sunoh 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്.

0: ഒപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസം, ഒരു പുതിയ ആഴ്ച. ജൂലൈ 26-ാം തീയതിയാണ്, ഞായറാഴ്ച ദിവസമാണ് കേട്ടോ. സമയം 6 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ വളരെ സന്തോഷത്തോടുകൂടി ഒരു നല്ല ഡേ വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മളൊരുമിച്ച് ഇതവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ലൈഫിലെ ഏറ്റവും നല്ലൊരു ദിവസമായി മാറട്ടെ എന്നുള്ള ഒരു നല്ല നല്ല വിഷസ് കൂടി ഈ ടൈമിൽ പറയാനായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നമ്മൾ കാണണം എന്ന് പറയാറുണ്ട്. നമ്മൾ ചിലപ്പോഴും ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ആയിരിക്കും നമ്മുടെ ലൈഫ് ഇങ്ങനെ ഒരു ഒഴുകി പോകുന്നത് പോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളെയും ഒക്കെ നമ്മൾ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട് അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്നുള്ള കാര്യമുണ്ട്. പ്രത്യേകിച്ച് പ്രകൃതിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റുമെന്ന് കേട്ടിട്ടില്ലേ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനും അറിയാനും ഒക്കെ തന്നെ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പ്രകൃതി നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങളൊക്കെ തന്നെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു ഒരു ചെറിയ തോട്ടാണ് ഇന്ന് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. നമ്മളിൽ പല ആളുകളും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ള ആ ഒരു വലിയ ഓട്ടത്തിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പം ചുറ്റുമുള്ളതൊന്നും കാണാനോ കേൾക്കാനോ നമുക്ക് ചിലപ്പോൾ നിന്ന് കൊടുത്തു എന്ന് വരില്ല. പക്ഷേ ഇടയ്ക്കെങ്കിലുമൊക്കെ നമ്മളൊന്ന് പോസ് ചെയ്തിട്ട് ചുറ്റുമുള്ളത് എന്താണ് സംഭവിക്കുന്നത്, ചുറ്റും എന്താണ് നടക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് അറിയുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ ചിന്തകളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ടും വെയിറ്റിംഗ് ആണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് മെസ്സേജസ്, വിഷസ് എല്ലാം തന്നെ അയച്ചിട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല പാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാണ്. നന്ദനം സിനിമയിലെ പാട്ടാണ് ഇപ്പം ദാ നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് സവാരിയിലൂടെ. ഇനിയും കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമ്മൾ ഒരുമിച്ച് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിന് മുൻപായിട്ട് ഈ പാട്ടുകളൊക്കെ കേട്ടൊന്ന് ആസ്വദിച്ച് തിരിച്ചു വരാം. ഇത് മോർണിംഗ് സവാരി.

മേരിക്കുണ്ടൊരു കുഞ്ഞാട് മൂവിയിലെ പാട്ടാണ് നമ്മൾ ഇതാ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ് ആണ് കേട്ടോ. എല്ലാവരുടെയും നല്ല മെസ്സേജുകളൊക്കെ വന്നു നിൽക്കുന്ന ഒരു ടൈമാണ്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വളരെ വളരെ സ്പെഷ്യൽ ആയിട്ട് പറയുന്നു, അഭീദ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. മീരാൻ ഖാൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഗുഡ് മോർണിംഗ് നിസ, ഒരു നല്ല ശുഭദിനം. പ്രഭുജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. രവിശങ്കർ ജി മെസ്സേജ് അയക്കുന്നു, മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് ഷാന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഷാൻ. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ദിവസത്തിൻ്റെ ഒരു പ്രാധാന്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കൂടി ഒന്ന് നോക്കി പോകാറുണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതിൽ ചില സ്ഥലങ്ങളിൽ ഇന്ന് ട്രീ ഡേ ആയിട്ട്, മരങ്ങളുടെ ദിവസമായിട്ട് കണക്കാക്കുന്ന ഒരു ഒരു ദിവസം കൂടിയാണ് കേട്ടോ. അത് പറയാം. അതിന് മുമ്പായിട്ട് കുറച്ച് പേരുടെ മെസ്സേജുടെ ഹാപ്പി സൺഡേ, നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും എന്ന് പറഞ്ഞിട്ട് ഉമേഷിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. രാജേഷ് മട്ടക്കിൽ ഗുഡ് മോർണിംഗ് പറയുന്നു. റിയാസ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഡിയർ സിസ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചും നല്ലൊരു ബ്യൂട്ടിഫുൾ ഡേ റിയാസിനും വിഷ് ചെയ്യുന്നു കേട്ടോ. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, സുഖല്ലേ? ഓ, സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞങ്ങളുടെ ഖത്തർ ഫ്രൈഡേ ഫാമിലിയുടെ ആര്യയുടെ മകൻ ഋഷി മോൻ്റെ ബർത്ത്ഡേ ആണ്. ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനും വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു വിഷസ് കൊടുക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ആര്യയുടെ മകൻ ഋഷി മോൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഋഷി മോന് വളരെ വളരെ സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ.

ഫൈസലിയോയോ എല്ലാവർക്കും നല്ല ചൂടുള്ളൊരു ഗുഡ് മോർണിംഗ് തന്നിട്ടുണ്ട്. അപ്പം എന്തായാലും കൂളാക്കുന്ന പാട്ടുകളുമായിട്ട് നമ്മളും കൂടെ ഉണ്ടാകും മോർണിംഗ് സവാരിയിൽ. ഞാനിങ്ങനെ പറഞ്ഞല്ലോ, ഇന്ന് ട്രീ ഡേ ആണ്, മരങ്ങളുടെ ദിവസമാണ്. ചില സ്ഥലങ്ങളിൽ അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു ദിവസമാണ്. ഈ മരങ്ങൾ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് ചിലപ്പം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എൻ്റെ വീട്ടിൽ പണം കായ്ക്കുന്ന പൈസയൊന്നും മരമൊന്നും ഇല്ല കേട്ടോ എന്ന് നമ്മൾ നോർമലി പറയാറുണ്ട്. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ല കേട്ടോ എന്ന് ഉള്ള ഡയലോഗ് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ അറിയാതെ പറഞ്ഞു പോയിട്ടുള്ള ആളുകളാണ്. സത്യത്തിൽ അങ്ങനെ മരം പണം കായ്ക്കുന്ന മരമൊന്നും ലോകത്തില്ലാന്ന് നമുക്കറിയാം. പക്ഷെ എങ്ങനെയായിരിക്കും ഈ ഒരു പ്രയോഗം വന്നിട്ടുണ്ടാവുക? പണം കായ്ക്കുന്ന മരം എന്ന് പറയുന്ന ആ പ്രയോഗം വരാനുള്ളൊരു കാരണം എന്താണ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൻ്റെ ഒരു ഒരു സ്റ്റോറി അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും വായിച്ചു കേട്ടതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ ആയിട്ടുള്ള ഇതിൻ്റെ പിന്നിൽ ഈ ഒരു പ്രയോഗം വരാനുള്ള കാരണം എന്തായിരിക്കാം? എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനൊരു പ്രയോഗം വന്നിട്ടുണ്ടാവുക? അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ മെസ്സേജ് അയക്കണേ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിലൂടെ അത് പറയാൻ പറ്റും. അതല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിളിച്ചും അതിനുള്ള മറുപടി തരാം. 444-4917 എന്ന നമ്പറിലേക്ക് 444-4917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് മറുപടികൾ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000097 എന്ന നമ്പറിലേക്ക്. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന ഒരു ഒരു ഡയലോഗാണ് പണം കായ്ക്കുന്ന മരം എന്ന് പറയുന്ന ഡയലോഗ്. ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ല കേട്ടോ എന്ന് എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാകും. അങ്ങനെ ഒരു പ്രയോഗം വരാനുള്ള കാരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലൊരു എന്താ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രയോഗം വന്നിട്ടുണ്ടാവുക, അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ അത് പറഞ്ഞോളൂ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ കൂടി പോരട്ടെ. അല്ലെങ്കിൽ ജസ്റ്റ് എന്നെ വിളിച്ചും നിങ്ങൾക്ക് മറുപടികൾ അറിയുന്നവർക്ക് ആ പ്രയോഗം എങ്ങനെ വന്നു എന്നുള്ളത് അറിയുന്നവർക്ക് വിളിച്ചും സംസാരിക്കാം. 444-4917 എന്ന നമ്പറിലേക്ക്. അല്ലെങ്കിൽ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഗസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. എന്നിട്ട് മെസ്സേജിൽ ആ ഒരു മറുപടികൾ നിങ്ങൾക്ക് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, ശ്വേതാ മോഹൻ്റെ പ്രിയനെ മാത്രം സോങ്ങിൻ്റെ ആ ഒരു കവ വേർഷനാണ് നമ്മളിപ്പോൾ കേൾക്കാനായിട്ട് പോകുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. ജനസ നിങ്ങൾക്കൊപ്പം.

0: Qatar's favorite radio station. Joy Alukas brings you the joy of summer.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും, ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരു ഡൂയിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരു ഡൂ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
5: Morning Safari.
6: Only on Radio Suno.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമില് ഒരു ചെറിയ ചോദ്യം ഞാനിങ്ങനെ ചോദിച്ചു വരിക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പണം കായ്ക്കുന്ന മരമൊന്നും ഇവിടെ ഇല്ല കേട്ടോ, അല്ലെങ്കിൽ ഇവിടെ പണം കായ്ക്കുന്ന മരമൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ എന്നൊക്കെ നമ്മൾ ചിലപ്പം ഡയലോഗുകളായിട്ട് പലപ്പോഴും പറയാറുണ്ട്. എങ്ങനെയായിരിക്കാം ഈ ഒരു പ്രയോഗം വന്നിട്ടുണ്ടാവുക, എപ്പോഴെങ്കിലും വായിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഞാനൊന്ന് ചോദിച്ചു പോകുന്ന സമയമായിരുന്നു. കൂടെ വിജേഷ് എല്ലാവർക്കും ഒരു നല്ല ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് രവിശങ്കർ, അതായത് പോറ്റിക്കൊല്ലം, ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. നമ്മുടെ മുന്നിൽ പുഞ്ചിരിക്കുന്ന എല്ലാ കണ്ണുകളിലും കാണും വേദനിപ്പിക്കുന്ന സങ്കടപ്പെടുത്തുന്ന 1000 കഥകൾ പറയാൻ, പക്ഷെ അതറിയണമെങ്കിൽ നമുക്ക് അവരെ മനസ്സിലാക്കാൻ കഴിയണം എന്ന് പറഞ്ഞിട്ട് ഒരു മോർണിംഗ് കോട്ടും മെസ്സേജും ഒക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ വെരി ഗുഡ് മോർണിംഗ് തിരിച്ചും പറയുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ നമ്മൾ പോകുന്ന സമയമാണ്, പണം കായ്ക്കുന്ന മരം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക, ആ ഒരു പ്രയോഗം ഏത് തരത്തിലായിരിക്കും നമുക്ക് അരികിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇതിനെക്കുറിച്ച് അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് അത് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. ജസ്റ്റിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് എ ഫാമിലിക്കും. സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടുകൂടി നിങ്ങൾക്ക് തരാനായിട്ട് പോവുകയാണ്. പണം കായ്ക്കുന്ന മരം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം എങ്ങനെയായിരിക്കും എത്തിയിട്ടുണ്ടാവുക, അത് വഴിയെ പറയാം. പക്ഷെ അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ടുകൂടി നിങ്ങൾക്ക് തരികയാണ്. സുനോ ബോളിവുഡ് കേൾക്കാം.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും

0: ഒരു കൂപ്പൺ ശമ്പളം 4000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
5: ഇൻ അസോസിയേഷൻ വിത്ത്
6: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
8: Just feel like you're
9: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടുപോകുന്ന സമയത്ത് എൻ്റെ ഒരു ചെറിയ ചോദ്യത്തിന് നല്ല മറുപടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ചോദിച്ച കാര്യം ഇതായിരുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പണം കായ്ക്കുന്ന മരമൊന്നും കയ്യിലില്ല എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയാതെ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ഡയലോഗ് എങ്ങനെയായിരിക്കും വന്നിട്ടുണ്ടാവുക എന്നിങ്ങനെ ചോദിച്ച സമയത്ത് നൗഫുൽ പറഞ്ഞത് പ്രവാസമായിരിക്കും, അല്ലെങ്കിൽ പ്രവാസികൾ ഇത് പറയാറുള്ള പ്രവാസികൾ മാത്രമല്ല നമ്മളൊക്കെ നോർമലി എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണത്. അപ്പോൾ പ്രവാസമായിരിക്കാം എന്നാണ് നൗഫൽ മെസ്സേജിൽ പറയുന്നത്. ഗുഡ് മോർണിംഗ് റേഡിയോ സോണോ, വെരി ഗുഡ് മോർണിംഗ് ഡി കെ ആണ് മെസ്സേജ് ചെയ്യുന്നത്. ജസ്റ്റിച്ച് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് കേട്ടോ. പണം മരത്തിൽ കായ്ക്കുന്നതല്ല, മനുഷ്യൻ്റെ അധ്വാനത്തിലാണ് കായ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചൊല്ല് തന്നെയാണ് പണം കായ്ക്കുന്ന മരം എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് കാശ് കായ്ക്കുന്ന മരം എന്നൊരു പറയുന്നൊരു ഒരു കഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭാവന ഉണ്ടായിരുന്നു അത്രേ. അതായത് അധ്വാനമില്ലാതെ മരത്തിൽ നിന്നും കായ്ക്കുന്നത് പോലെ പണം കിട്ടിയാൽ എത്ര നല്ലതായിരുന്നു എന്നൊരു ചിന്തയൊക്കെ ചിലപ്പം ആ ഒരു ഭാവനയിൽ വന്നിട്ടുണ്ടാകാം എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മണി ഡസ് നോട്ട് ഗ്രോ ഓൺ ട്രീസ് എന്ന് പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ. അപ്പോൾ അതായത് ആ ഒരു ചൊല്ലിൽ നിന്നൊക്കെ എൻ്റെ ഒരു മലയാളം മോഷനൊക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്കിതിനെ കാണാൻ പറ്റും. അല്ലെങ്കിൽ പണം കായ്ക്കുന്ന മരം എളുപ്പത്തിൽ പണം കിട്ടില്ല, നമ്മൾ അധ്വാനിച്ച് തുടങ്ങിയാൽ മാത്രമേ പണം കിട്ടൂ എന്നൊക്കെയുള്ളൊരു അർത്ഥത്തിൽ നമുക്കിതിനെ വേണമെങ്കിൽ കണക്കാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിലും നല്ല മറുപടികൾ എവിടെയെങ്കിലും നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതിലും മനോഹരമായിട്ടുള്ള എന്താ പറയുക അതിനോട് ചേർന്ന് നിൽക്കുന്ന കഥകൾ ഏതെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കാനുണ്ട്, ബർത്ത്ഡേയോ വെഡിങ് ആനിവേഴ്സറിയോ അങ്ങനെ സ്പെഷ്യൽ വിഷസ് എന്തെങ്കിലും പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് ഇപ്പം തന്നെ ഒന്ന് മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക്. ഡിഷും എന്ന മൂവിയിലെ പാട്ട്.
10: Chennai beats
11: Tamil head of the hour
12: in the art of podumakkolanda.

0: to Radio Sunu 91.7 FM, Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ മാത്തുക്കുട്ടിയാണ്.
5: ഞാൻ രാജ് കലേഷ്.
6: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
5: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.
7: മോർണിംഗ് സവാരി
8: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ് നമ്മളിങ്ങനെ പണം കായ്ക്കുന്ന മരം എന്ന് പറയുന്ന ആ ഒരു ഒരു ഒരു പ്രയോഗത്തെക്കുറിച്ച് സംസാരിച്ചു വന്ന സമയത്ത് അലി അദ്ദേഹത്തിൻ്റെ മെസ്സേജിങ്ങനെയാണ് കേട്ടോ. അലി മുള്ളൂർക്കര അദ്ദേഹം പറയുന്നത്, ജീവിതത്തിൽ പണം കായ്ക്കുന്ന മരം എന്ന് കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. ഇപ്പോൾ മനസ്സിലായി, പ്രവാസിയായപ്പോൾ ഏറ്റവും വലിയ മരം പ്രവാസിയാണെന്ന്. ആ മരത്തിൻ്റെ കായ്ക്കുന്ന ഏറ്റവും കൂടുതൽ ചില്ല പ്രവാസിയാണെന്ന്. എന്നാൽ നമ്മളെല്ലാവരും പണം കായ്ക്കുന്ന മരം തന്നെയാണ്. ചില മരങ്ങൾ പച്ചപിടിക്കും, ചില മരങ്ങൾ എത്ര വളം കൊടുത്താലും ഉണങ്ങിപ്പോകും എന്ന് പറഞ്ഞിട്ടാണ് ആളത് വളരെ ക്ലിയറായിട്ട് എഴുതി അയച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് സാജുൻ, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. ലെജൻ ആൻഡ് ലക്ഷിവ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അവർക്കൊരു നല്ല മോർണിംഗ് ആൻഡ് ഒരു നല്ല ഡേ. വളരെ സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നേരെ നമ്മളുടെ PO ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നാട്ടിലെ ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോവാം
7: കേട്ടോ.
6: കണ്ട ഒരു സ്ഥലത്തിന്റെ പേരാണ് കച്ചേരി കവല. ഓക്കെ, എവിടെയാണ് ഈ കച്ചേരി കവല എന്ന് പറയുന്ന സ്ഥലം ഉള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈക്കം എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്താണ് കേട്ടോ. കോട്ടയം ജില്ലയിലുള്ള വൈക്കം ആ ഒരു ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് കച്ചേരി കവല എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഈ കച്ചേരി കവല എന്നുള്ള പേര് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ പേര് പോലെ തന്നെ നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ വൈക്കം മുനിസിപ്പൽ കോർട്ടും മിനി സിവിൽ സ്റ്റേഷനും ഒക്കെ ഈ ഒരു കവലയ്ക്കടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അത്ര ഈ സ്ഥലത്തിന് കച്ചേരി കവല എന്ന് പറയുന്ന ആ ഒരു പേര് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും കച്ചേരി കൂട്ടി മറ്റുള്ള സ്ഥലങ്ങൾ പെട്ടെന്ന് ഏതൊക്കെയെങ്കിലും മനസ്സിലേക്ക് വരുന്നു. കച്ചേരി കൂട്ടിയുള്ള മറ്റേതെങ്കിലും സ്ഥലങ്ങൾ, കവല കൂട്ടി പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ. കാരണം നമ്മൾ പല പ്രദേശങ്ങളെയും കവല കൂട്ടിയാണ് വിളിക്കാറുള്ളത്. അപ്പം കച്ചേരി അല്ലെങ്കിൽ കവല റിലേറ്റഡ് ആയിട്ടുള്ള സ്ഥലപ്പേരുകൾ മനസ്സിലേക്ക് എത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ. 5000097 എന്ന നമ്പറിലേക്ക്. നമ്മൾ ഇന്ന് പരിചയപ്പെട്ട സ്ഥലം വൈക്കത്തുള്ള കച്ചേരി കവല എന്നുള്ള സ്ഥലത്തെയാണ്. മറ്റേതെങ്കിലും സ്ഥലപ്പേരുകൾ ഇതിനോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന സ്ഥലപ്പേരുകൾ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്. സ്പീഡ് ട്രാക്ക് മൂവിയിലെ പാട്ടാണ് മോർണിംഗ് സവാരിയിൽ. ജനസ നിങ്ങൾക്കൊപ്പം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
6: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
7: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
8: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
9: Hey, this is Namita Pramod.
10: You're listening to
11: Radio Suno 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

എന്ന മൂവിയിലെ പാട്ടായിരുന്നു നമ്മളെ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. വൈക്കത്തുള്ള കച്ചേരി കവല എന്ന് പറയുന്ന സ്ഥലത്തെ നമ്മൾ പരിചയപ്പെട്ടു. അക്കൂട്ടത്തിൽ കുറച്ചധികം പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരില്ല, കൊല്ലത്ത് കച്ചേരി മുക്ക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കച്ചേരിപ്പടി പിന്നെ മഞ്ചേരി ഭാഗമാണ് അസ്ലമാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നിയർ എടപ്പാൾ ഒരു സ്ഥലത്തെ ഇലിയാസ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അംശക്കച്ചേരി കൊള്ളല്ല, വെറൈറ്റി പേരല്ലേ, വെറൈറ്റി ആയിട്ടുള്ളൊരു സ്ഥല പേര് അംശക്കച്ചേരി എന്ന് പറയുന്ന ഒരു ഒരു സ്ഥലത്തെയാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അടിപൊളി. അതായത് പഴയ മലബാർ ഭരണ സംവിധാനത്തിൽ വില്ലേജ് ഓഫീസുകളെ അംശക്കച്ചേരി എന്ന് വിളിച്ചിരുന്നു അത്രേ. ഓ ഓക്കെ, അപ്പം അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ഒരു പേര് ചിലപ്പോൾ ആ സ്ഥലത്തിന് വന്നിട്ടുണ്ടാവുക. അംശക്കച്ചേരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി പേരെന്തായാലും ഇല്ലാസ് നമുക്കിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. എടപ്പാൾ ഭാഗത്താണ് ആ ഒരു സ്ഥലം ഉള്ളത് കേട്ടോ. അമിത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്, ഗുഡ് മോർണിംഗ്, കച്ചേരി മുക്ക് അമ്പലപ്പുഴയിലുണ്ട് നിസ. ഓക്കെ ഓക്കെ ഓക്കെ, കച്ചേരി മുക്ക് എന്ന് പറഞ്ഞ സ്ഥലം അമ്പലപ്പുഴയിലുമുണ്ട്, കുറച്ച് മുമ്പ് കൊല്ലം ഭാഗത്തുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊന്ന് ആ ഒരു പേര് കോമൺ പല ഭാഗങ്ങളിലും ഉള്ളൊരു ഒരു സ്ഥലപ്പേരാണെന്ന് കരുതുന്നു. ഡി കെ പറയുന്നത് കൊട്ടാരക്കര ഒരു വെട്ടിക്കവല എന്ന് പറയുന്ന സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷെറിൻ പറയുന്നത് മരുതുകവല നിയർ ഇരിങ്ങോൾ ഭാഗത്തുള്ള സ്ഥലമാണ്, മരുതുകവല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തുന്നു. അഷ്കറിൻ്റെ ഗുഡ് മോർണിംഗ് അഷ്കറെ. നെക്സ്റ്റ് ജോണിയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, കച്ചേരി നട ഉണ്ട്, അത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ, നമ്മുടെ ആ ഒരു പാറശാല ബോർഡർ അത് ഭാഗമായിട്ട് വരും. അപ്പോൾ ആ ഒരു ഭാഗത്തുള്ളൊരു സ്ഥലമാണ് കച്ചേരി നട എന്ന് പറയുന്ന സ്ഥലം, കന്യാകുമാരി ഭാഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നിയർ പാറശാലയാണ് ആ സ്ഥലമുള്ളത്. ജോണിയാണത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഷാജു ശ്രീധരുടെ മെസ്സേജ് നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കച്ചേരി കവലയിൽ നിന്നാണ് നമ്മൾ കച്ചേരി റിലേറ്റഡ്, ആഹാ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഞാൻ വിചാരിച്ചു തീർന്നു എന്ന്, ഇല്ല, കച്ചേരിപ്പടി ഹരിപ്പാട് ഭാഗത്താണ് സുദീപ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കച്ചേരിപ്പടി സ്നേഹജ് പറയുന്നത് തീർച്ചയായിട്ടും എറണാകുളം കച്ചേരിപ്പടി വളരെ ഫേമസ് ആയിട്ടുള്ള കച്ചേരിയാണല്ലോ അത്. പിന്നെ അതുപോലെ തന്നെ മഹേഷ് കച്ചേരിപ്പാറ കണ്ണൂർ ഭാഗത്തെ സ്ഥലമാണ്, കച്ചേരിപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലം കണ്ണൂർ ഭാഗത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മഹേഷിൻ്റെ മെസ്സേജ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ വന്നിരിക്കുന്നത് തൃശ്ശൂർ കുന്നംകുളം ടു വടക്കേക്കാട് റൂട്ടിൽ ഒരു കച്ചേരിപ്പടിയുണ്ട്. എനിക്കൊന്ന് ഈ കച്ചേരി കച്ചേരിപ്പടി എന്നൊക്കെ പറയുന്നത് കോമൺ, വളരെ കോമൺ പേരാണ്, എല്ലാ ഭാഗങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും ഉള്ള ഒരു സ്ഥലപ്പേരായിട്ട് വേണമെങ്കിൽ അതിനെ പ്രഖ്യാപിക്കാം എന്നുള്ളതാണ്. കച്ചേരിപ്പടി വയനാട് ഭാഗത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ബദ്രുദ്ദീൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കണ്ണൂരും പല ഭാഗങ്ങളിലും ഈ പറഞ്ഞ പോലെ തന്നെ കച്ചേരി അല്ലെങ്കിൽ കച്ചേരി കണക്റ്റഡ് ആയിട്ടുള്ള പേരുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിശേഷങ്ങൾ നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒക്കെ ഞാനിങ്ങനെ നോക്കി പോകുന്ന സമയത്ത് ഇന്ന് ചില സ്ഥലങ്ങളിൽ പേരൻസ് ഡേ ആയിട്ട് കണക്കാക്കുന്ന ഒരു ഒരു ദിവസമാണ് കേട്ടോ. എല്ലായിടത്തും അല്ല, ചില ഭാഗങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ പേരൻസ് ഡേ ആയിട്ട് കണക്കാക്കുന്ന ഒരു ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വായിച്ചൊക്കെ പോകുന്ന സമയത്ത് ഈ പേരൻറ്റിങ് രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ളതായിട്ട് പല പേരൻസും ഇങ്ങനെ പറയാറുണ്ട്. പണ്ടത്തെ പോലെ പേരൻറ്റിങ് അങ്ങനെയല്ല, പേരൻറ്റിങ്ങിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കുട്ടികളിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടും മനസ്സിലാക്കാനായിട്ടും ഒക്കെ പറ്റുന്നു എന്ന് പറയുന്ന പേരൻസിനെയും കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. പേരൻറ്റിങ്ങിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ കാലത്തെ ആ ഒരു പേരൻറ്റിങ്ങിൽ പേരൻസ് മനസ്സിലാക്കേണ്ട അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്ന് വായിച്ചൊരു പോസ്റ്റാണ് കേട്ടോ. ആ പോസ്റ്റിൽ ഇങ്ങനെ ഞങ്ങളുടെ കാലത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു, ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നൊരു പോസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ താഴെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്, പോസ്റ്റ് എഴുതി ആരാന്ന് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല കേട്ടോ, ഞങ്ങളുടെ കാലത്ത് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് നിർത്തേണ്ട സമയമായിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ആ ഒരു പോസ്റ്റ് ഇങ്ങനെ അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് പേരൻസ് ചിലപ്പം ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു ഡയലോഗ് ആയിരിക്കുമല്ലോ. ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞങ്ങളുടെയൊക്കെ സമയത്ത് അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്ന ഡയലോഗ് പേരൻസ് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ അവരുടെ സംസാരത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വന്നു പോകാറുണ്ട്. അപ്പോൾ ഈ ഞങ്ങളുടെ കാലത്ത് എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ടതുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പേരൻറ്റിങ്ങിൽ
പേരൻസ് വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ ഒരു നല്ല പേരൻറ്റിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കാം എന്നൊക്കെയുള്ള കോമൺ അഭിപ്രായങ്ങൾ, ഇതിപ്പോൾ ഓരോ വീടനുസരിച്ച് വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നറിയാം. എങ്കിൽ പോലും ഒരു കോമൺ രീതിയിൽ നിങ്ങൾ എങ്ങനെ പേരൻറ്റിങ് ഏത് തരത്തിലായിരിക്കണം, അല്ലെങ്കിൽ പേരൻസ് കൂടുതൽ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യേണ്ടതുണ്ടോ, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. 444-9417 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാം, അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ 500-00-917 എന്ന നമ്പറിലേക്ക് 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് അയക്കാം, അതല്ലെങ്കിൽ ഇപ്പം തന്നെ എന്നെ വിളിക്കാം കേട്ടോ. 444-9417

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
2: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
3: Lulu, where the world comes to shop.
4: Just feel like you're home.
5: Yen nenjil kudi irukku.
6: തലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
7: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
0: This is
8: Morning Safari, Morning Safari,
0: Morning Safari,
8: Morning Safari.
9: Malabar Golden Diamonds, Morning Safari.
10: Brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
3: And Lulu Hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're home.
7: Chennai Beats.
13: Tamil, head of the hour.
14: In the art of Podumakulanda.

0: അമരൻ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സമയം 7 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആണ്. നമ്മളൊരു ചോദ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അതിനു മുമ്പ് കുറച്ച് പേരുടെ കുറച്ച് മെസ്സേജസ് കൂടിയുണ്ട്, ഞാൻ അതിലേക്കൂടെ പെട്ടെന്ന് പോവാണ്. മുഹമ്മദ് മെസ്സേജ് ചെയ്യുന്നത്, മുഹമ്മദ് സുഹൈലാണ് മെസ്സേജ് ചെയ്യുന്നത്. മഞ്ചേരി ഭാഗത്തെ കച്ചേരിപ്പടിനെ ഓർമ്മപ്പെടുത്തുന്നു. കച്ചേരി താഴെയുണ്ട് എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് മേപ്പയ്യൂരിൽ കച്ചേരി താഴെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആഷിക്ക് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് നിസ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ജാന എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ്. അങ്ങനെ ഒരു പടി കാസർഗോഡ് ഇല്ലേ? ആണോ? ഒരു കച്ചേരിപ്പടി ആരോ കാസർഗോഡെന്നാണെന്നോ പറഞ്ഞത്. ഒരു കച്ചേരിപ്പടി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഒരു പടി കാസർഗോഡ് ഇല്ല എന്നാണ് നമ്മുടെ ജാന പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. കൂടെ ഞാനിങ്ങനെ ചോദിച്ചു വന്ന കാര്യം, ഇന്ന് ചില സ്ഥലങ്ങളിൽ പേരൻറ്റിങ് ഡേ ആയിട്ട് കണക്കാക്കുന്ന ഒരു ദിവസമാണ്. ഓക്കെ, പേരൻറ്റിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് മാറ്റങ്ങൾ കാലങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഓരോ സമയത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്ന ഒരു കാര്യമാണ്. ചിലപ്പം ചില ആളുകൾ പേരൻസിന് അവരുടെ പേരൻസ് ഏത് തരത്തിലാണോ അവരെ കൊണ്ടുവന്നത് അതേ രീതിയിൽ തന്നെ ചിലപ്പോൾ പോകുന്ന ആളുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസ് നിങ്ങളെ വളർത്തിയ രീതിയിൽ നിന്ന് നിങ്ങൾ മാറ്റാൻ ആഗ്രഹിക്കുന്ന ചില പേരൻറ്റിങ് സ്റ്റൈൽ ഉണ്ടാകും. ചിലപ്പം ചില പേരൻറ്റിങ് സ്റ്റൈൽ നമ്മുടെ വീട്ടുകാരെങ്ങനെയാണോ നമ്മളെ കൊണ്ടുവന്നത് അതേ രീതിയിൽ അതേ പേരൻറ്റിങ് തുടരുന്ന ആൾക്കാരുണ്ടാകും. ചില ആളുകൾ സമയത്തിനനുസരിച്ച് വരുത്തേണ്ട വ്യത്യാസങ്ങളൊക്കെ പേരൻറ്റിങ്ങിൽ വരുത്തി അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി പോകുന്ന ആളുകളുണ്ടാകും. കൂടുതൽ അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളുകളും ഉണ്ടായിരിക്കും. ഒപ്പം തന്നെ പലപ്പോഴും പേരൻസ് പറയുന്നൊരു കാര്യമാണ് ഞങ്ങളുടെ കാലത്ത് അങ്ങനെയായിരുന്നു, ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു എന്നൊക്കെയുള്ള ഡയലോഗുകൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ സംസാരത്തിൽ കടന്നു വന്നു പോകും. അതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ എന്ന് ഞാൻ ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ ആദ്യം അഭിപ്രായം പറയാനായിട്ട് ജോയിൻ ചെയ്യുന്നത്
1: ശശീറാണ്.
0: ഓക്കെ, പറഞ്ഞോളൂ, എന്താ അഭിപ്രായം?
1: ഞങ്ങളുടെ കാലത്ത് എന്ന് പറയുന്ന വാക്ക് പറയുന്നത് നല്ലതായിരിക്കും, പക്ഷെ പറയുന്ന ഒരു സ്റ്റൈല് അവരെ ശകാരിക്കാനാകരുത്. ഇൻഫർമേഷൻ വേണ്ടിട്ട് പറയുന്നത് നല്ലതായിരിക്കും, ഞങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ പാരന്റ് എങ്ങനെയായിരുന്നു, നമ്മളെല്ലാം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലംസ് വന്നാൽ അവരെങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത്, അതിനെ കുറിച്ച് ഇൻഫർമേഷൻ വേണ്ടി പറയുന്നത് നല്ലതായിരിക്കും. അല്ലാണ്ട് ശകാരിച്ച് പറയുന്നതിന്റെ കാര്യം നല്ലത് ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കും പറയുന്നത്.
0: ഓക്കെ, അദ്ദേഹം പറഞ്ഞത് ഒരു ദേഷ്യപ്പെട്ടു അല്ലെങ്കിൽ ഒരു ശകാരിച്ച് പറയുന്ന ഒരു രീതിയിൽ അതിനെ കുട്ടികളുടെ അടുത്തേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. അവർക്കൊരു ഇൻഫോർമേഷൻ, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു ഒരു കാലം, അങ്ങനെയും ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു അറിവ് അവർക്ക് കൊടുക്കുന്ന രീതിയിൽ പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം. എന്താണ് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ? ഇതാണ് ചോദിച്ചു വരുന്നത്. വിളിക്കാം, സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 444-9417 444-9417 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്കൊന്ന് മെസ്സേജിൽ പറഞ്ഞാൽ മതി. 500-00-9017 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ കുട്ടികളെ വളർത്തുന്ന സമയത്ത് പേരൻസ് ഏറ്റവും കൂടുതൽ അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, പേരൻറ്റിങ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് ഞാൻ ചോദിച്ചു വരുന്നത്. അതോടൊപ്പം തന്നെ പേരൻസ് പലപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ സമയത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ കാലത്ത് എന്നുള്ള പല അഭിപ്രായങ്ങളും അനുഭവങ്ങളും അല്ലെങ്കിൽ ചില ശീലങ്ങളും ഒക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. അത് കുട്ടികളുടെ അടുത്ത് ആ ഒരു ഡയലോഗിലേക്ക് നമ്മൾ അത്തരം സ്റ്റോറീസ് കൂടുതൽ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളതാണ് ഈ സമയത്ത് ചോദിക്കാനായിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിച്ച് സംസാരിക്കാം. 444-9417 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചോളൂ. 500-00-917 എന്ന നമ്പറിലേക്ക്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന മൂവിയിലെ പാട്ട്.

0: Joy Alukas brings you the joy of summer.
1: നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 Million Real Dream. എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കും. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
5: യു ആർ ലിസ്ണിംഗ് ടു
4: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel

0: വ്യത്യസ്തമായിട്ടുള്ള പല അഭിപ്രായങ്ങൾ വന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. സമയം 7 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി കേട്ടുപോകുന്ന ടൈമാണ്. ഇന്ന് പേരന്റിങ് രീതികളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു വരികയായിരുന്നു. പ്രത്യേകിച്ച് പേരൻസ് അറിഞ്ഞോ അറിയാതെയൊക്കെ പറയാറുണ്ട്, ഞങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ സമയത്ത് എന്നൊക്കെയുള്ള ഡയലോഗുകൾ കൂടുതൽ പറഞ്ഞു പോകാറുണ്ട്. അതിൻ്റെ ആവശ്യകതയുണ്ടോ എന്നുള്ളതാണ് ഞാനിങ്ങനെ ചോദിച്ചു വരുന്നത്. അപ്പൊ നമ്മളുടെ കൂടെ അടുത്തൊരാൾ കൂടി ജോയിൻ ചെയ്യാണ് അഭിപ്രായം ഷെയർ ചെയ്യാനായിട്ട്.
1: അടിപൊളി ക്വസ്റ്റ്യനാണ് സംസാരിക്കുന്നത്.
0: നമ്മുടെ
1: കാലം.
0: താങ്ക് യു. പറഞ്ഞോളൂ, എന്താണ് അഭിപ്രായം?
1: സത്യത്തിൽ ഇത് ഞാനടക്കം ഫേസ് ചെയ്യുന്ന ഒരു കാര്യം. കാരണം എന്റെ അമ്മ അച്ഛനായിക്കോട്ടെ ഞങ്ങളോട് എന്നോട് പല കാര്യങ്ങളും പറഞ്ഞതുണ്ട്. ഉദാഹരണം ഒന്ന്, നമ്മൾ പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇപ്പോഴും ഞാനിപ്പോ 35 വയസ്സിൽ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്, പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മുഖം കഴുകുക, കാല് കഴുകുക, അത് മസ്റ്റ് ആണ്.
0: പഠിപ്പിച്ച ശീലമാണ്,
1: അത് ശീലമാണ്. അത് അവരെ ഞാനിപ്പോ എന്റെ വീട്ടിൽ ഇപ്പൊ എന്റെ വയസ്സിനോട് കുട്ടിയോട് അല്ലെ ചെറിയ കുട്ടിയുണ്ട്, അപ്പൊ അവരോട് പറയും അതെന്തിനാ കുറച്ച് എന്റെ കഴിയാ. പക്ഷെ കാല് കഴുകലിൽ നമ്മൾ പുറത്തു പോയിട്ടുള്ള അണുക്കളും കാര്യങ്ങളൊക്കെ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ അത് പറയും അത് എത്തിയില്ല. അതുപോലെ പിന്നെ പല കാര്യങ്ങളും നമ്മളിപ്പോ പിന്നെ ചില ഫുഡ് കഴിക്കുന്ന കേസ് അങ്ങനെ പല എന്റെ ജീവിതത്തിൽ തന്നെ പല കാര്യങ്ങളും പഴയ ആളുകൾ പഠിപ്പിച്ചു തന്നെ. പക്ഷെ അപ്പൊ അതിനെ അടി നിങ്ങൾ പഴയ കാലത്ത് ജീവിച്ച ആളാണ്. പക്ഷെ പഴയ കാലത്ത് ജീവിച്ച ആളുകൾക്ക് മൂല്യങ്ങൾ, അതിപ്പോ ജെൻസി ആയിക്കോട്ടെ അൽസ ആയിക്കോട്ടെ, അവർക്കൊക്കെ വളർന്നു വന്ന സാഹചര്യം വ്യത്യസ്തമായിരിക്കാം. പക്ഷെ മനുഷ്യൻ മനുഷ്യനാണ്, മനുഷ്യന്റെ സ്നേഹം സ്നേഹമാണ്, ബഹുമാനം ബഹുമാനമാണ്. അത് ഏത് കാലത്തിനും ഒരേ അർത്ഥമല്ല ഉള്ളത്.
0: ഈ പറഞ്ഞപോലെ സ്നേഹിച്ച് പറഞ്ഞു തുടങ്ങി എന്റെ കാലത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ കാലത്ത് അങ്ങനെയെന്ന് പറഞ്ഞു തുടങ്ങാൻ സമയമായോ?
1: തീർച്ചയായും ഞാൻ പറയാറുണ്ട്. ഇപ്പോഴും എന്റെ വൈഫിനോട് പറയാറുണ്ട്, എന്റെ വൈഫ് 5 ഇയർ കുറവാണ്, പിന്നെ കുട്ടി, എന്റെ ചില ചങ്ങായിമാര് ഭാര്യമാര് അവരൊക്കെ പറയും. ഇപ്പൊ ഞാനൊക്കെ എന്റെ അമ്മയൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയാണ്, അത് കറക്റ്റ് ആണ്. അല്ല എന്റെ അച്ഛൻ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെയാണ്.
0: അപ്പൊ ആ വാല്യൂസ് കീപ്പ് ചെയ്ത് പോകുന്ന തന്നെയാണ് കൂടുതൽ ഇഷ്ടം പേഴ്സണലി.
1: തീർച്ചയായും നമുക്ക് ടെൻഷൻ ഇല്ല, നമുക്ക്
0: ഇതൊക്കെ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് സ്നേഹത്തിന്റെ അഭിപ്രായം.
1: തീർച്ചയായും പഴയ കാലത്തെയും പുതിയ കാലത്തെ നന്മകളെയും രണ്ടിനെ ഒരുപോലെ ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവാം.
0: അപ്പൊ എന്തായാലും താങ്ക് യു സ്നേഹജ, താങ്ക് യു സോ മച്ച്.
1: കുറെ ആയി വിളിച്ചിട്ട് ഈ ഒരു ടോപ്പിക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് വിളിച്ചത്.
0: താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ ബൈ. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം, അദ്ദേഹം ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു കൊടുക്കണം എന്ന് അഭിപ്രായപ്പെടുന്നു. അതോടൊപ്പം തന്നെ പുതിയ കാലവും പഴയ കാലവും രണ്ടിന്റെയും നന്മകൾ മനസ്സിലാക്കി പോകുന്നതായിരിക്കും നല്ലത് എന്നാണ് വൈൻഡപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. ഒരുപാട് പേര് മെസ്സേജിൽ വോയിസ് നോട്ടുകളായിട്ടും അല്ലാതെയും ഒക്കെ അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ അതിലേക്കൊക്കെ വരാം കേട്ടോ. അതിന് മുൻപായിട്ട് നമ്മൾ അടുത്ത പാട്ടുകൾ കൂടി കേൾക്കുകയാണ്. അടുത്ത മണിക്കൂറിൽ നമ്മൾ നിങ്ങളുടെ ബാക്കി അഭിപ്രായങ്ങളൊക്കെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഈ ഒരു ഡിസ്കഷൻ അടുത്ത മണിക്കൂറിലേക്ക് കൂടി കൊണ്ടുപോകുന്നതായിരിക്കും. അതിനായിട്ടൊന്ന് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം എന്തായാലും മധുര നൊമ്പര കാറ്റ് എന്ന സിനിമയിലെ ഒരു നല്ല പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നുണ്ട് അടുത്ത മണിക്കൂറിൽ. സിനിമ അപ്ഡേറ്റ്സിന് ശേഷം നമുക്ക് ഈ ഒരു ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ.

0: 7FM. Qatar's happiness frequency.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: Doctor on air. Doctor on air. Brought to you by Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
1: You're listening to
5: Morning Safari.
1: Morning Safari.
5: Morning Safari.
6: Only on Radio Suno.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: സുനോ അപ്ഡേറ്റ്സ്. സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. പരിസ്ഥിതി ബോധവൽക്കരണവും കലയും കോർത്തിണക്കി കത്താര കൾച്ചറൽ വില്ലേജിൽ എൻവയോൺമെന്റ് ആൻഡ് ലൈഫ് ആർട്ട് എക്സിബിഷന് തുടക്കമായി. പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളെ സർഗാത്മക മികവോടെ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച 30-ലധികം കലാസൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കത്താര കൾച്ചറൽ വില്ലേജ് ബിൽഡിംഗ് നമ്പർ 18 ഹാൾ 2 ഓഗസ്റ്റ് 2 വരെ പ്രദർശനം തുടരും. ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശന സമയം. 11th സൂഖ് വാക്കിഫ് പ്രാദേശിക ഈന്തപ്പഴ മേളയ്ക്ക് തുടക്കമായി. സൂഖ് വാക്കിഫിന്റെ ഈസ്റ്റേൺ സ്ക്വയറിൽ നടക്കുന്ന മേള ഓഗസ്റ്റ് 10 വരെ തുടരും. ഞായർ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 4 മുതൽ 9 വരെയും വെള്ളി ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 4 മുതൽ 10 വരെയുമാണ് സമയം. വൺ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് ഖത്തർ തുടർച്ചയായി 3 കൂടി ആതിഥേയത്വം വഹിക്കും. ഇതനുസരിച്ച് 2027 മാർച്ച് മുതൽ വൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രധാന പോരാട്ടങ്ങൾക്ക് ഖത്തർ വേദിയാകും. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ പവർ ലിഫ്റ്റിംഗിൽ ഇന്ത്യയുടെ ജന്തു കുമാറിന് വെങ്കലം. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 60°C, കുറഞ്ഞ താപനില 42°C.
1: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ കഥ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. ദിസ് ഈസ് റേഡിയോ സുനോ 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
2: Going home? Make it rewarding with Kalyan Jewelers.
3: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
4: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatarial on ready-made garments, saris, churidas, footwear, ladies' bags or baby accessories. And receive a 100 Qatarial free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
5: Lulu, where the world comes to shop.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
5: Enenjil kudiyirukku
2: Dalapathi Vijayude career le avasana chitram aaradhakar kaathirikkuna jananayakan oppam Pooja Hegdeyum Mamita Baijuvum
6: anna
7: Nada.
6: One last dance.
7: Work it up. Pode.
2: Janadayagan. Vijayagaramai. Pradarshanam thudarunnu.
8: Distributed by Fars Film.
9: Hi, this is Rahman.
2: You're listening to
9: Radio Suno. Radio Suno 91.7 FM. Ketu ketu.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി. ജൂലൈ 26-ാം തീയതി ഞായറാഴ്ച ദിവസമാണ്. കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ പറഞ്ഞു നമ്മളുടെ ഡിസ്കഷൻ നമുക്ക് നീട്ടേണ്ടതുണ്ട്, കാരണം ഒരുപാട് പേരുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. പേരൻറ്റിങ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ പറഞ്ഞു വരുന്ന സമയമാണ്. ചില സ്ഥലങ്ങളിൽ ഇന്ന് പേരൻസ് ഡേ ആയിട്ട് കണക്കാക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം, പലപ്പോഴും പേരൻസ് അറിഞ്ഞു അറിയാതെയൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ കാലത്ത് എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അത് തുടരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങളിലുള്ള അഭിപ്രായങ്ങൾ ചോദിച്ചു വന്ന സമയത്ത് നമ്മളുടെ കൂടെ രണ്ടുപേരെത്തുന്നുണ്ട്. വോയിസ് നോട്ട്സിലാണ് അവരവരുടെ അഭിപ്രായങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നത്. അഭിലാഷും അമീറുമാണ് ജോയിൻ ചെയ്യുന്നത്. എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ എന്ന് കേട്ടു നോക്കാം.
6: കുട്ടികളെ അങ്ങനെ പറഞ്ഞ് ചെയ്യുന്നതിനോട് എന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ജസ്റ്റ് അവരുടെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ അവർക്ക് റിസോഴ്സസ് സേവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അതൊരു ബെനിഫിറ്റ് ആവുമെങ്കിൽ, നമ്മളോട് പണ്ട് അങ്ങനെ ചെയ്തിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അൺനെസസറി ആയിട്ട് വേസ്റ്റ് ചെയ്യാതെ റിസോഴ്സസ് ഉപയോഗിക്കാനും, ഫോർ എക്സാമ്പിൾ സ്റ്റേഷനറി അതുപോലുള്ള സാധനങ്ങൾ അങ്ങനെ ഉപയോഗിക്കാനും ഒക്കെ അവർക്കൊരു മോട്ടിവേഷനായി മാറുകയാണെങ്കിൽ, അതുപോലെ നമ്മുടെ ടോപ്സ് കൊണ്ട് പലപ്പോഴും അവർക്ക് അങ്ങനെ ഒരു സേവ് ചെയ്യാൻ അവരിലൊരു ഒരു തിങ്കിങ് ഉണ്ടാവുകയാണത്, നല്ലൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബ്ലെയിം ചെയ്യാൻ ഒരിക്കലും എപ്പോഴും ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുന്നതനുസരിച്ച് അവർക്കത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ബെനിഫിഷ്യറി ആയിരിക്കും അവരുടെ ലൈഫിലെ ഫ്യൂച്ചറിൽ എന്ന് തോന്നുന്നു.
7: ഹായ്, എൻ്റെ പേര് അമീറാണ്. ഞാന് മനസ്സിലാക്കിയത്തോളം നമ്മുടെ പാരന്റിങ് എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് പ്രവാസിയുടെ മക്കൾക്ക് അവർ അനുഭവിക്കുന്ന ഒരു വലിയൊരു, നമ്മള് പാരന്റ്സ് എങ്ങനെയാണോ ജീവിച്ചത് കുട്ടിക്കാലവും, പുറത്ത് പോയി ഗ്രൗണ്ടിൽ പോയി കളിച്ചതും, നമ്മള് മീൻ പിടിക്കാൻ പോയതും ചൂണ്ടട്ടതും ഫ്രണ്ട്സുകളുടെ കൂടെ കളിക്കുന്നതും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും അവർക്ക് മിസ്സാവണമെന്നതാണ് ഏറ്റവും വലിയ. നമ്മൾ അനുഭവിച്ച പല പ്രിവിലേജും അവർക്ക് ഇപ്പൊ അനുഭവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ സാഹചര്യം കൊണ്ടും എല്ലാ പ്രശ്നം കൊണ്ടാണ് നമുക്ക് പോകാൻ പറ്റാത്തത്, ശരി തന്നെയാണ്. പക്ഷെ അത് എനിക്കൊരു പാരന്റിങ്ങിന്റെ ഭാഗമായിട്ട് അത് നമ്മൾ എന്താണോ അനുഭവിച്ചത് അത് നമുക്ക് നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ പറ്റാത്തത് വല്ലാത്തൊരു മനസ്സിന്റെ ഒരു ഇടങ്ങൾ തന്നെയാണ് ഇപ്പോഴും.
5: രണ്ട് പേരുടെ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ആദ്യം അഭിലാഷായിരുന്നു പറഞ്ഞത്, പലപ്പോഴും ഒരു ബ്ലെയിം ചെയ്യുന്ന രീതിയിലേക്ക് കുട്ടികളുടെ അടുത്തോട്ട് ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുക, സിറ്റുവേഷൻ അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുക, റിസോഴ്സസൊക്കെ സേവ് ചെയ്യാനായിട്ട് അതവർക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു ഗുണകരമായിരിക്കും എന്നുള്ള അഭിപ്രായമാണ് അഭിലാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അമീറി പറഞ്ഞ പോലെ തന്നെ ചില മിസ്സിങ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ കാലത്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ സമയത്ത് അങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞു തുടങ്ങുന്ന പേരൻസിൻ്റെ ആ ഒരു പ്രയോഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഞാൻ ചോദിച്ചു വരുന്നത്. നിങ്ങൾക്ക് മെസ്സേജിലൂടെ നിങ്ങളുടെ ഒപ്പീനിയൻ ഷെയർ ചെയ്യാം. 5000917 എന്ന നമ്പറിലേക്ക്, അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാം. 444-4917 എന്ന നമ്പറിലേക്ക്, 444-4917 എന്ന നമ്പറിലേക്ക്. ബിഗ് ബി മൂവിയിലെ പാട്ട്.

0: ഫ്രീക്വൻസി.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അത് മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: Joy Alukkas brings you the joy of summer.
5: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
6: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
7: This is
8: Morning Safari. Morning Safari.
7: Morning Safari.
8: Morning Safari.
9: Malabar Golden Diamonds Morning Safari.
10: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
13: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: സോൾട്ട് മാംഗോ ട്രീ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 8 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കും. മോർണിംഗ് സവാരിയിൽ നിസയും അപ്പുണ്ണിയാണ് കൂടെ ഉള്ളത്.
1: ഓക്കെ, നമ്മളിങ്ങനെ സംസാരിച്ചു വന്ന കഴിഞ്ഞ മണിക്കൂറിലെ ഡിസ്കഷനാണ്, അത് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വേറൊന്നുമല്ല, പലപ്പോഴും ഇന്ന് പേരന്റ്സ് ഡേ ആണ്, ചില സ്ഥലങ്ങളിൽ പേരന്റ്സ് ഡേ ആയിട്ട് കണക്കാക്കുന്ന ദിവസമാണ്. അപ്പൊ നമ്മളിങ്ങനെ ചോദിച്ചു വന്ന കാര്യം, നമ്മള് പേരന്റ്സ് ചിലപ്പം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ പറയുന്ന ഒരു ഡയലോഗാണ് ഞങ്ങളുടെ കാലത്ത് അല്ലെങ്കിൽ ഞങ്ങളുടെ സമയത്ത് എന്നുള്ളത്. എപ്പോഴെങ്കിലും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോകാറുണ്ട് ആ ഒരു പ്രയോഗം. അത് ആ പ്രയോഗം തുടരണോ വേണ്ടയോ എന്നുള്ളൊരു അഭിപ്രായമാണ് നമ്മളിങ്ങനെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നത്.
0: അപ്പൊ
1: ഇതിൽ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ കേട്ട് ഇപ്പൊ നാസർ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. നാസർ കഴിഞ്ഞ മണിക്കൂറിലൊരു ഒരു ഒപ്പീനിയൻ വന്നിട്ടുണ്ടായിരുന്നു, അതിനുള്ള മറുപടി എന്നുള്ള രീതിയിൽ കൂടിയാണ് ഈ ഒരു അഭിപ്രായം ഷെയർ ചെയ്യുന്നത്.
2: പിന്നെ നേരത്തെ പറഞ്ഞാണ്ടല്ലോ പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്നുള്ള ഒരു ഇൻഫോർമേഷൻ കൊടുക്കാന്നൊക്കെ. അപ്പൊ അങ്ങനെ നമ്മള് പഴയ കാലം പറയുമ്പോ നമ്മളെ കുട്ടികൾ പറയുന്ന ഒരു കാര്യമാണ് നമ്മളും പറഞ്ഞെടുത്തോളാന്ന് പറയും.
1: ഓക്കെ,
2: അപ്പൊ നേരത്തെ പറഞ്ഞാള് പറഞ്ഞപ്പോ ഇതൊന്നും അങ്ങ് ഏൽക്കൂല, പുതിയ പുതിയ തലമുറയോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അങ്ങ് പറഞ്ഞാല് അങ്ങനെ ഒരു ഏൽക്കുന്ന ഒരു അവസ്ഥയിലല്ല.
1: മക്കളുടെ അടുത്ത് ഇടയ്ക്ക് പറഞ്ഞു അറിയാതെ പറഞ്ഞു പോവാറുണ്ടോ? അങ്ങനെ
2: തീർച്ചയായും പറയല്ലോ, ഒരു സിറ്റുവേഷൻ വരുമ്പോ നമുക്ക് ഇത്ര സൗകര്യം ഇല്ലായിരുന്നു, അത് തീർച്ചയായിട്ടും പറയും.
1: പക്ഷെ എനിക്ക് തോന്നുന്നത് അത് എല്ലാ കാലത്തും ഉണ്ടാകുമായിരിക്കും. കാരണം എന്താണെന്നറിയോ, ഓരോ കാലം കഴിയുമ്പോഴും സൗകര്യങ്ങളും ഫെസിലിറ്റീസും ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ, ഓട്ടോമാറ്റിക്കലി മനുഷ്യന് പറയുന്ന ഒരു ഡയലോഗ് ആയിരിക്കും അതല്ലേ.
2: നമ്മളെ പേരന്റ്സിന് ഇതിനും കഷ്ടപ്പാടും അസൗകര്യങ്ങളും ഒക്കെ അവർ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നടന്നൊക്കെ കോളേജിൽ പോയി എന്നൊക്കെ എന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട്.
1: അതെ, അതാ പറഞ്ഞേ. അപ്പൊ ചിലപ്പോ നമ്മള് പിന്നെ അങ്ങ് നടന്നു പോയിട്ടില്ല, നമ്മള് വണ്ടിയിലാണ് പിന്നെ പോയിരിക്കുന്നത്.
2: നമ്മള് ബസ്സിലാണ് പോയത്. അപ്പൊ ബസ്സിൽ പോകുന്ന കാര്യം ഇപ്പൊ തലമുറക്ക് ചിന്തിക്കാൻ പറ്റില്ല. നാട്ടിലൊക്കെ പോയിട്ട് ബസ്സിൽ പോകുന്ന കാര്യം അവർക്കും ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ട്
1: വ്യത്യാസങ്ങൾ.
2: എന്നാലും പറയുന്നത് നല്ലതാണെന്നുള്ളതാണ്. ഒരു കാലഘട്ടം ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം അവർ കിട്ടും. അത് വെച്ചുകൊണ്ട് അവരുടെ ഒരു വിവേകം ഉണ്ടല്ലോ, ബുദ്ധി മണ്ഡലം ഡെവലപ്പ് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും.
1: അപ്പൊ അതിന് ഇൻഫോ ആയിട്ട് കൊടുക്കാം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. എന്താണ് മക്കളുടെ പേരെന്താണ്?
2: ലിന റിഷാൻ. എം ബി എസ് ലാണ് പഠിക്കുന്നത്.
1: ഓക്കെ ഓക്കെ,
2: ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്.
1: ഓക്കെ, താങ്ക് യു. അപ്പൊ മക്കളുടെ അടുത്ത് അന്വേഷണം പറയൂ കേട്ടോ.
2: ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ,
1: ബൈ നാസർ. ബൈ ബൈ നാസർ. അദ്ദേഹമായിരുന്നു അദ്ദേഹത്തിന്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചിലപ്പം
0: ഈ കാലഘട്ടത്തില് ഇപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കുക, ഈ തലമുറയിലെ കുട്ടികളോട്, നമ്മുടെയൊക്കെ കുട്ടികളോട് നമ്മൾ പറയാണ്. ഞാൻ എനിക്ക് ഇത് മുന്നേ ഇത് ഞാൻ മുമ്പ് മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യം, അതായത് നമ്മുടെ വീട്ടില് പണ്ട് ടി വി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ അവർക്ക് വിശ്വസിക്കാൻ
1: പറ്റും.
0: അല്ലെങ്കിൽ ഫ്രിഡ്ജില് തണുത്ത വെള്ളം മേടിക്കാനായിട്ട് നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ടുണ്ട്. ഫ്രിഡ്ജ് ഇല്ലാത്ത കാലത്ത് തണുത്ത വെള്ളം മേടിക്കാൻ അടുത്ത വീട്ടിൽ പോയിട്ടുണ്ട്, ഐസ് മേടിക്കാൻ അടുത്ത വീട്ടിൽ. അവർക്ക്
1: പക്ഷെ അത് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത് കാലത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോ ഫെസിലിറ്റീസ് മാറുന്നതനുസരിച്ച് അത് അവരുടെ ഗുണമായിട്ടോ അത് അന്ന് താമസിച്ച് അന്ന് ജീവിച്ചവരുടെ ദോഷമായിട്ടോ അതിനെ കാണേണ്ട ആവശ്യമില്ല എന്നുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം.
0: കാലം മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ആശ്രിച്ച് പറഞ്ഞ പോലെ തന്നെ കുട്ടികളോട് ബസ്സിൽ പോണം എന്ന് പറയുന്നത്
1: ചിന്തിക്കാൻ പറ്റില്ല.
0: പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വളരുന്ന കുട്ടികളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബസ്സിൽ പോവാ, എസ് ടി മേടിച്ചാണ് നമ്മൾ പോയത് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല കുട്ടികളും ഇവിടുന്ന് അപ്പൊ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ പോയി കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സ്ട്രഗിൾ ആയിരിക്കും. ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് നാട്ടിൽ ഉപയോഗിക്കാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
1: ഓക്കെ, അപ്പൊ നമ്മുടെ റിനീഷിന്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ്. പഴയ കാല പുതിയ കാലം, നമ്മൾ പുതിയ കാലത്ത് ജീവിക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് പഴയ കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. പുതുതലമുറ കാണുന്ന കാലം ഇതാണ്. നമ്മുടെ ജീവിതം മാറുന്നു, സാഹചര്യം മാറുന്നു, ടെക്നോളജിയും ശാസ്ത്രവും സയൻസും ഒക്കെ മാറുന്നു. അതനുസരിച്ചാണ് മനസ്സും ജീവിതവും മാറുന്നത്. ഇത് അവന്റെ കാലമല്ലേ എ ഐ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും എ ഐ കാലത്ത് അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ പലരും പറഞ്ഞത്, കൂടുതൽ പേരും പറഞ്ഞത്, അതായത് ബ്ലെയിം ചെയ്യാത്ത രീതിയിൽ ഇതൊരു ഇൻഫോ ആയിട്ട്, ഇതൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ഇൻഫോ കൊടുക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നുള്ള അഭിപ്രായമായിരുന്നു കൂടുതൽ പേരും ഷെയർ ചെയ്തത്. അപ്പൊ എന്തായാലും ഇതിനൊരു കൺക്ലൂഷൻ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ എന്നറിയില്ല. കാലത്തിനനുസരിച്ച്
0: കോലം മാറുക, കാലത്തിനനുസരിച്ച് ജീവിക്കുക,
1: മുന്നോട്ട് പോവുക എന്നൊക്കെ തന്നെയാണ്. ഒപ്പം ഒരു വിഷസ് കൂടിയുണ്ട്. സുജേഷിന്റെ മെസ്സേജ് ഉണ്ട്. ഇന്ന് എന്റെ മോൾ ലക്ഷു, ലക്ഷ്യക്കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പം വളരെ സ്നേഹത്തോടുകൂടി ലക്ഷ്യക്കുട്ടിക്ക്, ലച്ചുവിന് ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ സുജീഷ് വിഷ് ചെയ്യുന്നു.

0: Radio Suno 91.7 FM Qatar's favorite radio station. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഞാൻ രഞ്ജി പണിക്കർ.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: സപ്തമശ്രീ തസ്കരാഹ.
1: സപ്തമശ്രീ തസ്കരാഹ,
0: എത്ര നാളിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു പഠിക്കുന്നത് എന്നുള്ളതാണ്. സമയം 8 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ആയിരിക്കാണ്. റേഡിയോ സോണ 91.7 FM മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
1: ഓക്കെ, ഒരു ബർത്ത്ഡേ വിഷസ് കൂടെ എത്തിയിട്ടുണ്ട്. ഇന്ന് ദിഹിയുടെ ബർത്ത്ഡേ ആണ്. അബ്ദുൽ സത്താർ, അദ്ദേഹമാണ് സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നത്.

0: കൂടെ തന്നെ നമ്മുടെ ഖത്താറിയില് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് അതിലേക്ക് പോകാം. എൻവയോൺമെന്റ് ആൻഡ് ലൈഫ് എന്ന് പറയുന്ന ഒരു ആർട്ട് എക്സിബിഷൻ ആണ്. ചില ആളുകൾക്ക് ആർട്ട് എക്സിബിഷൻ കാണാൻ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടായിരിക്കും.
1: അതെ, ഇതിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ്.
0: അതെ, തീർച്ചയായും.
1: പല എക്സിബിഷനുകളിലും പോയിട്ട് ഇതുപോലെ തന്നെ പല കഥകളും പറയാതെ പറയുന്നു. നമ്മൾ അത് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്.
0: ഈ ഒരു എക്സിബിഷന്റെ പ്രത്യേക പുനരുപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അത് വെച്ചിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ 30+ കലാസൃഷ്ടികളാണ് അവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് ഖത്താറ കൾച്ചറൽ വില്ലേജില് ബിൽഡിംഗ് 18 ഹാൾ നമ്പർ 2 പോകേണ്ടത്. ഓഗസ്റ്റ് 2 വരെ ഈ ഒരു എക്സിബിഷൻ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ 10 സ്റ്റാർട്ട് ചെയ്ത് രാത്രി 10 വരെ, അത്രയും നീളമുള്ള സമയമുണ്ട്. അതെ, അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഖത്താറ കൾച്ചറൽ വില്ലേജിന്റെ ബിൽഡിംഗ് നമ്പർ 18 പോകാൻ പറ്റുന്നതായിരിക്കും.
1: ഓക്കെ, അപ്പൊ എന്തായാലും ഈ ഒരു എന്താ പറയുന്നത്, പ്രകൃതിയെ സ്നേഹിക്കുക, പരിസ്ഥിതിയെ സ്നേഹിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, ഇതൊക്കെയാണ് ഇത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്.
0: ഒരു ബർത്ത്ഡേ വിഷ് കൂടെ വന്നിട്ടുണ്ട്. യൂനസ് കെ ആണ് മെസ്സേജ് അയക്കുന്നത്. ഇന്ന് അമീഷ് അലന്റെ സെലിബ്രേറ്റിംഗ് 4th ബർത്ത്ഡേ ടുഡേ. അപ്പൊ വിഷസ് കൊടുക്കണം. പപ്പയും അമ്മയും എല്ലാരും വളരെ സ്പെഷ്യൽ ആയൊരു ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നു.

0: Morning Safari, only on Radio Suno 91.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare, no queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സമയം 9 മണി കഴിഞ്ഞ 2 മിനിറ്റ് ആയിരിക്കാണ് മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
7: അങ്ങനെ വലിയ വലിയ ചർച്ചകൾക്കൊക്കെ ശേഷം ഇനി സിമ്പിൾ ആയിട്ട് സൂചനകളിലൂടെ ഒരു സിനിമ ഒന്ന് കണ്ടു.
6: അല്ല, വലിയ ചർച്ചകൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റില്ല.
7: അതെ, തീർച്ചയായിട്ടും
6: പലരും അത് കേട്ട് അതിന്റെ ഭാഗമായി കുറേ പേര് റിപ്ലൈ ചെയ്തു, വിളിച്ചു.
7: അതെ,
6: പഴയ കാലത്ത് അതാ ഇപ്പോഴും അങ്ങനെയാണ് അല്ലേ. ഈ നമ്മള് നമ്മുടെ കുട്ടിക്കാലത്തിന്റെ വിഷയങ്ങൾ എന്തെങ്കിലും ചർച്ചയിലേക്ക്
7: വന്നാൽ
6: എല്ലാവർക്കും പെട്ടെന്ന് കണക്ട് ആവും എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും ഹൈഡ് ആൻഡ് സീക്കിലേക്ക്.
7: ഓക്കെ, അപ്പൊ നേരെ നമ്മൾ സൂചനകളിലേക്ക് പോവാണ്. ജോഷി സർ സംവിധാനം ചെയ്ത സിനിമയാണത്.
6: ഓക്കെ
7: ഓക്കെ, 99 റിലീസായ സിനിമയാണത്. ജോഷി സംവിധാനം ചെയ്ത് 99 റിലീസായ സിനിമ. കുട്ടപ്പ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്. അവിടെ പെട്ടെന്ന് കിട്ടും, അവിടെ ആലോചിച്ചൊന്നും പോകേണ്ട ആവശ്യമില്ല,
6: ഒരുപാടൊന്നും പോകേണ്ട സമയമില്ല, പെട്ടെന്ന് കിട്ടുന്ന ഒരു സിനിമയാണ്.
7: അതെ, ഏതാണ് ഈ മൂവി?
6: ചില കഥാപാത്രങ്ങളൊക്കെ ഒരൊറ്റ സിനിമയിലേ വന്നിട്ടുണ്ടാവും.
7: മതി,
6: അത് മതി.
7: അതെ, അങ്ങനെയുള്ള ഒരു ക്യാരക്ടറും സിനിമയും ഒക്കെയാണ്. 99 റിലീസായ ജോഷി ചിത്രമാണിത്. ഏതാണ് ഈ മൂവി?
6: ഓക്കെ, വേഗം ഉത്തരങ്ങൾ അയച്ചോളൂ 5000917 എന്ന നമ്പറിലേക്ക്.
7: അതെ, വേഗം വേഗം വരട്ടെ. എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്, അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫിറോസിന്റെ റൈറ്റ് ആൻസർ കറക്റ്റ് ആണ് കേട്ടോ.
6: ഓക്കെ,
7: ധനിയാജി അതല്ല കേട്ടോ മൂവി. ഷരീഫ് ഹനീഫ് റൈറ്റ് ആൻസർ ആണ് വന്നിട്ടുള്ളത്. സനോജ് കറക്റ്റ് ആയിട്ട് അയക്കുന്നുണ്ട്, പക്ഷെ കുറച്ചുപേർക്ക് അതിനിടയിൽ ഒന്ന് ജാസർ ഹുസൈന് സംശയമുണ്ടല്ലേ. കറക്റ്റ് ആണ്, ഇഫ്തിക്കർ റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ വേഗം സിനിമ ഏതാണെന്നുള്ളത് അയച്ചിട്ടുള്ളൂ 5000917 എന്ന നമ്പറിലേക്ക്.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: Joy Alukkas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി GCC. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: Hi, Nyan Roma.
5: You're listening to
4: Radio Suno 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores. Where the world comes to shop. Just feel.

0: ഉസ്താദ് ഹോട്ടൽ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഞായറാഴ്ച ദിവസമാണ്, ജൂലൈ 26-ാം തീയതിയാണ്. നാട്ടിൽ നിന്നൊക്കെ ഇപ്പൊ ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുന്ന ഒരു
1: സമയമായിരിക്കാം
0: അല്ലേ? അവരൊക്കെ ഇങ്ങനെ കൂടിയിരുന്നിട്ട് നമ്മളെ വിളിക്കുകയും നമ്മളെ അങ്ങോട്ട് വിളിക്കുകയും,
1: അതെ അതെ അതെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ, നാട്ടിലെ ഫുൾ സ്റ്റോറീസ് ഒക്കെ അറിയുകയും ഒക്കെ ചെയ്യുന്ന സമയങ്ങളായിരിക്കും. ഓക്കെ, എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഫുട്ബോൾ ലോകത്തെ അലയൊലികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തീരുന്നില്ല, ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. എന്തായാലും കുറച്ച് ഈ ഒരു മത്സരത്തിന് ശേഷം, ഫൈനൽ മാച്ചിന് ശേഷം ആദ്യമായിട്ട് മെസ്സി വീണ്ടും പൊതുവേദിയിലെത്തിയ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഗംഭീരമായിട്ട് വരുന്നുണ്ട്. റൊസാരിയോയിൽ അദ്ദേഹത്തിന് വലിയൊരു വരവേൽപ്പാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അദ്ദേഹത്തെ കാണാനായിട്ട് അവിടെ തടിച്ചുകൂടി എന്നുള്ളത് കൃത്യമാണ്. അപ്പൊ അതുപോലെ തന്നെ അത്രമാത്രം അദ്ദേഹത്തിന് ചെറിയ ബ്രേക്കിന്റെ സമയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇടവേളയിലാണ് ആള് സ്വന്തം നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. മേജർ ലീഗ് സോക്കറിലെ ഇന്റർ മയാമിയിലെ മത്സരങ്ങൾക്ക് മടങ്ങിയെത്തുന്നതിന് മുൻപുള്ള ചെറിയൊരു ഇടവേളയിലാണ് ആള് നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ആളുകൾ വലിയ രീതിയിൽ തന്നെ അതിനെ സ്വീകരിച്ചു എന്നുള്ളതാണ്.
0: ഓക്കെ, എന്തായാലും ഹൈഡൻ സിഗിലെ സൂചനകളിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്ന സമയത്ത് ജോഷി സാർ സംവിധാനം ചെയ്ത ഒരു ചിത്രമാണ്. 1999 ഈ സിനിമ റിലീസാവുന്നത്. കുട്ടപ്പായി ഈ സിനിമയിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. ഒരുപാട് പേർക്ക് വലിയ കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ട്.
1: അതെ, തീർച്ചയായിട്ടും. നമുക്കാണെങ്കിലും പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ അയ്യോ ഇതാണല്ലയോ അത്
0: എന്നുള്ള
1: ശങ്ക തോന്നിപ്പോകുന്ന ഒരു ചിത്രമാണ്.
0: ഓക്കെ,
1: നസീമിന്റെ മെസ്സേജ്. ഒരുപാട് പേര് സംഘം പറയുന്നുണ്ട് അല്ലേ?
0: ആ സംഘത്തില് മമ്മൂക്ക ചെയ്ത കഥാപാത്രത്തിന്റെ പേര് കുട്ടപ്പായി എന്നാണ് തോന്നുന്നത്. ഇല്ലിക്കൽ കുട്ടപ്പായി,
1: ഓക്കെ,
0: എന്നുള്ളതാണ് എന്റെ ഒരു ഓർമ്മ.
1: ഓക്കെ, അപ്പൊ സംഘം അല്ല മൂവി,
0: ലേലം വരുന്നുണ്ട്, അതും അല്ല മൂവി.
1: അതെ,
0: അവിടെയാണ് വർണ്ണത്തിൽ ആശങ്ക വരുന്നത്,
1: ഡൗട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ് ഈ ചിത്രം എന്നുള്ളത് ഒന്ന് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് അയക്കാവുന്നതാണ്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടറിന്റെ പേര് ഹാരിസ് സി പി അയച്ചിട്ടുണ്ട് നമ്മള്, പക്ഷെ പെട്ടെന്ന് ഈ ഒരു പേരിലാണല്ലോ.
0: അതുപോലെ തന്നെ ജോണി വാക്കർ എന്ന് പറഞ്ഞ മൂവി അയച്ചിട്ടുണ്ട്. പക്ഷെ ജോണി വാക്കർ ജയരാജ് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ്. അപ്പൊ അതല്ല, അതിലും ഒരു കുട്ടപ്പായി ഉണ്ട്.
1: ഇത് ജോഷി സാർ സംവിധാനം ചെയ്ത സിനിമയാണ്. ആ കഥാപാത്രത്തിന്റെ മുഴുവൻ പേര് മറ്റൊരു പേരാണ്, പക്ഷെ നമ്മുടെ ഓർമ്മയിലുള്ള പേര് ഈ ഒരു പേര് തന്നെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഏതാണ് ചിത്രം? നസ്രാണി അല്ല. ഓക്കെ, അപ്പൊ നസ്രാണി അല്ല, വേറൊരു മൂവിയാണ്. കണ്ടുപിടിക്കാൻ പറ്റുന്നവർ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ.
0: 5000917 ഇത് മോർണിംഗ് സവാരി.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station.
1: Going home? Make it rewarding with Kalyan Jewelers.
2: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
2: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop. Just

0: സമയം 9:31 ആയിരിക്കുന്ന ഈ സമയം മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങൾ കേട്ട് കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്.
1: ഓക്കെ, നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന സമയത്താണ് പല താരങ്ങളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നതും അറിയുന്നതും ഒക്കെ അല്ലേ.
0: ഓക്കെ,
1: അങ്ങനെ നോക്കുന്ന സമയത്ത് ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ കിരീടം നേടി ചരിത്രം എഴുതിയിരിക്കുകയാണ് അനാഹത് സിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യയുടെ ഒരു താരം. കാനഡയിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലില് നേരിട്ടുള്ള ഗെയിമുകൾക്കായിരുന്നു അനാഹത്ത് അവർ വിജയത്തിലേക്ക് എത്തിയത്. അതോടുകൂടി ഈ നേട്ടത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്രം അനാഹത് സിംഗ് സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് കേട്ടോ.
0: ഓക്കെ, കാനഡയിൽ വെച്ച് നടന്ന ആ ഒരു വലിയ ഇവന്റിൽ എന്തായാലും ഇങ്ങനെ ഒരു നേട്ടം നേടിയ സമയത്താണ് ഈ പറഞ്ഞ പോലെ ജെൻസി താരങ്ങൾ എന്നൊക്കെ വിളിക്കുക അല്ലേ, ജെൻസി താരം അല്ല പത്രത്തിന്റെ ഒക്കെ തലക്കെട്ടുകളാണ്
1: വരുന്ന സമയത്ത്
0: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ഗംഭീരമായ നേട്ടം നേടിയ അൻഹത്തിന് എല്ലാവിധ ആശംസകളും
1: നേരുന്നു. അതോടൊപ്പം തന്നെ കോമൺവെൽത്ത് ഗെയിംസില് പാരാ പവർ ലിഫ്റ്റിംഗില് ഇന്ത്യയുടെ ചാൻഡു കുമാർ അദ്ദേഹം ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ അതിഗംഭീരമായിട്ട് മെഡലുകൾ ഇങ്ങനെ വീണ്ടും വീണ്ടും വരട്ടെ എന്നുള്ളതാണ് നമ്മളും പ്രതീക്ഷിക്കുന്ന കാര്യം. ഇപ്പൊ കോമൺവെൽത്ത് ഗെയിംസിൽ നമ്മൾ അക്കൗണ്ടൊക്കെ തുറന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്.
0: ഓക്കെ, വരും ദിവസങ്ങളിൽ മെഡൽ നില നമ്മൾ മെച്ചപ്പെടുത്തുന്നു, അങ്ങനെ ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് അല്ലേ.
1: അതെ, തീർച്ചയായിട്ടും. സുബൈറിന്റെ മെസ്സേജ് ഉണ്ട്, ജസ്റ്റ് ജോയിൻ ചെയ്തതേ ഉള്ളൂ, ഒരു ഹായ് പറയൂ എന്ന് ചോദിക്കുന്നുണ്ട്.
0: ഹായ് ഹായ് ഹായ്, കേറി വാടാ മക്കളെ, കേറി വാ.
1: അതെ, തീർച്ചയായിട്ടും. കൂടുതൽ സനൽജി മെസ്സേജ്, ഫുൾ മെസ്സേജ് ഉണ്ട്, സിനിമയുടെ പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ്. പത്രമാണോ സിനിമ എന്ന് ചോദിക്കുന്നു.
0: ഏകദേശം ആ ഭാഗത്തൊക്കെ തന്നെ ഉണ്ട്,
1: ഓൾമോസ്റ്റ് പത്രമൊക്കെ പോലെ തന്നെ അല്ലേ.
0: ജോഷി സാറിന്റെ സിനിമയാണ്, 99 റിലീസ്
1: ആയിരിക്കുന്നത്.
0: കുട്ടപ്പ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമാണ്.
1: ശരിക്കുള്ള പേര്, ക്യാരക്ടറിന്റെ പേര് വേറെയാണ്, പക്ഷെ എന്നാലും കുട്ടപ്പായിയാണ് നമുക്ക് അറിയുന്ന പേര്.
0: ഓക്കെ, ഇനി വേണേ
1: ഒരു സൂചന കൂടെ,
0: സിന്ധു നദീതര സംസ്കാരം.
1: ഓക്കെ, എനിക്ക് മനസ്സിലായി, കോമഡി സീൻ അല്ലേ.
0: അതെ, സിന്ധു നദീതര സംസ്കാരം ഈ സിനിമയിൽ ഒരു പ്രതിപാദ്യ വിഷയമായിട്ട് വരുന്നുണ്ട്.
1: ചെറിയ സൂചനയാണ്
0: അതെ, ഒരു കോമഡി സാഹചര്യത്തിലാണ് അത് വരുന്നത് കേട്ടോ.
1: ഓക്കെ, അപ്പൊ ഏതാണ് ഈ മൂവി എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ പെട്ടെന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ.
2: ചെന്നൈ ബീറ്റ്സ്.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം
0: ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ്.

0: ക്രോണിക് ബാച്ചിലർ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങളിലൂടെ യാത്ര ചെയ്യുന്നു.
1: ഓക്കെ, അങ്ങനെ കേട്ടു പോകുന്ന ടൈമില് ആദ്യം മാറിപ്പോയി എന്ന് ദിബു ജോയ് പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ കറക്റ്റാണ് കേട്ടോ, കറക്റ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. ഇഫ്തിഹാരുദ്ദീൻ റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. റെഡ് ചില്ലീസ് ആണോ? അല്ല കേട്ടോ, അല്ല. ഓക്കെ, സുബിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. സുബിൻ കുമാർ റൈറ്റ് ആൻസർ അയക്കുന്നു. ഷാ ചാവക്കാടിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ജമേഷ് കുമാർ മെസ്സേജ് അയക്കുന്നു. സനൽ ബി റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്.
0: എന്തായാലും വാഴുന്നൂർ എന്നുള്ളതാണ് മൂവി എന്ന് പറയുന്നത്.

0: ആ ഒരു സിനിമയാണ് നമ്മൾ ഇന്ന് ഹൈഡ് ആൻഡ് സീക്കിൽ ഒളിപ്പിച്ചു വെച്ചത്.
1: ഈ പറഞ്ഞ പോലെ തന്നെ ഹരിയുടെ റൈറ്റ് ഹാൻഡ്സ് ഉണ്ടായിരുന്നു, വിനീത് ഉണ്ട്, ഫാരിസ് ഉണ്ട്, ഹസീബ് ഉണ്ട്, പ്രവീൺ ഉണ്ട്, ബാദുഷയുണ്ട്, പിന്നെ ആൻസൽ ഉണ്ട്, ജസ്റ്റ് ചേച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. മധുവിന്റെ മെസ്സേജ്, സിൻചൂസ്, അൻഫാല്, അജീഷ്, മിൻസ്, വാഹിദ്, അയ്യോ കഴിഞ്ഞിട്ടില്ല, ബിനോയുണ്ട്, അങ്ങനെ ഒരുപാട് പേരുടെ റൈറ്റ് ആൻസർ, ജെറിൻ, ഒത്തിരി പേരുടെ റൈറ്റ് ആൻസർ കിട്ടി നിൽക്കുന്ന സമയം.
0: ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരങ്ങൾ അയച്ച എല്ലാവർക്കും ഒരുപാട് സന്തോഷവും സ്നേഹവും അഭിനന്ദനവും ഒക്കെ അറിയിക്കുകയാണ്. ലേലം എന്നുള്ള സിനിമ വന്നു, ജോണി വാക്കർ വന്നു, സംഘം മൂവി വന്നു,
1: അതെ,
0: ഇപ്പൊ ഒടുവിലായിട്ട് റെഡ് ചില്ലീസ് വന്നു. ഓക്കെ, അപ്പൊ എന്തായാലും വാഴുന്നവരായിരുന്നു ഈ സിനിമ. സിന്ധു നദീതട സംസ്കാരം, ജഗതി ചേട്ടൻ
1: ചോദ്യം ചോദിക്കുന്നതാണ്.
0: സംഗീതയാണ് അതിലെ ഇന്റർവ്യൂവിന് വരെയാണ്. അപ്പൊ എന്താണ് സിന്ധു നദീതട സംസ്കാരം?
1: കുറെ കോമഡി ചോദ്യങ്ങൾ
0: ചോദിച്ചു
1: പോകുന്നുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും വാഴുന്നവർ സിനിമയായിരുന്നു റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി പതുക്കെ വൈൻഡ് അപ്പ് ഉള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ ഈ ദിവസം, ഈ ജൂലൈ 26-ാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരാഴ്ചയുടെ തുടക്കമാണ്, ഈ ആഴ്ചയിൽ പ്ലാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കട്ടെ. ടാറ്റാ,
1: ബൈ ബൈ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast. Action.
3: മുന ദിനേശ അതിമോഹമാണ് അതിമോഹം.
4: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
2: ഓ ഡ്രാമ
5: എന്റെ കുടുംബം എന്റെ സ്വർഗരാജ്.
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
7: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
0: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
2: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM. This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.

0: സുനോ 91.7 FM
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. പരിസ്ഥിതി ബോധവൽക്കരണവും കലയും കോർത്തിണക്കി കത്താര കൾച്ചറൽ വില്ലേജിൽ എൻവയോൺമെന്റ് ആൻഡ് ലൈഫ് ആർട്ട് എക്സിബിഷന് തുടക്കമായി. പുനരുപയോഗിക്കാവുന്ന വസ്തുക്കളെ സർഗാത്മക മികവോടെ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച 30-ലധികം കലാസൃഷ്ടികളാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. കത്താര കൾച്ചറൽ വില്ലേജ് ബിൽഡിംഗ് നമ്പർ 18 ഹാൾ 2 ഓഗസ്റ്റ് 2 വരെ പ്രദർശനം തുടരും. ദിവസവും രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശന സമയം. 11th സൂഖ് വാക്കിഫ് പ്രാദേശിക ഈന്തപ്പഴ മേളയ്ക്ക് തുടക്കമായി. സൂഖ് വാക്കിഫിന്റെ ഈസ്റ്റേൺ സ്ക്വയറിൽ നടക്കുന്ന മേള ഓഗസ്റ്റ് 10 വരെ തുടരും. ഞായർ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 4 മുതൽ 9 വരെയും വെള്ളി ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 4 മുതൽ 10 വരെയുമാണ് സമയം. വൺ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് ഖത്തർ തുടർച്ചയായി 3 കൂടി ആതിഥേയത്വം വഹിക്കും. ഇതനുസരിച്ച് 2027 മാർച്ച് മുതൽ വൺ ചാമ്പ്യൻഷിപ്പിന്റെ പ്രധാന പോരാട്ടങ്ങൾക്ക് ഖത്തർ വേദിയാകും. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷ പവർ ലിഫ്റ്റിംഗിൽ ഇന്ത്യയുടെ ജന്തു കുമാറിന് വെങ്കലം. ദോഹയിൽ ഇന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 60°C, കുറഞ്ഞ താപനില 42°C.
0: വെതർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. This is home delivery only on Radio Suno 91.7 FM.

ഗുഡ് മോർണിംഗ് കത്തിന്റെ ഫ്യൂണി റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ ജൂലൈ 26 അങ്ങനെ ഇന്നത്തെ ദിവസം സൺഡേ മോർണിംഗ്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ കുറച്ച് ടയറിംഗ് ആയിട്ടുള്ള ഒരു വീക്ക് ആയിരുന്നു എന്ന്, കാരണം ഐ മീൻ വീക്കെൻഡ് ആയിരുന്നു എന്ന്, ബിക്കോസ് ഒരുപാട് പേരുണ്ടല്ലോ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ യാത്ര ചെയ്തു. കുറെ പേര് ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ യാത്ര ചെയ്യാനിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ ഷോപ്പിംഗ് നടന്നിരുന്നിട്ടുള്ള ഒരു വീക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എവിടെ പോയാലും എല്ലാ ഹൈപ്പർ മാർക്കറ്റ്സിൻ്റെയും സൂപ്പർ മാർക്കറ്റ്സിൻ്റെയും ഒക്കെ തന്നെ മുൻപിൽ ഭയങ്കര തിരക്ക്, വണ്ടിക്ക് സ്ഥലമില്ല, ആകെ മൊത്തത്തിൽ പ്രശ്നം. അപ്പോഴും ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെനിക്ക് തോന്നിയത് ഓക്കെ വെക്കേഷനായി, അതുകൊണ്ട് കുട്ടികളെ നാട്ടിലേക്ക് വിടുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നാട്ടിൽ പോവുക, ഇങ്ങനത്തെ കുറച്ച് അധികം ഡിസിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഭയങ്കര വലിയ പർച്ചേസിംഗ് ഒക്കെ നടക്കുന്നു. എന്നാലും ഈ പർച്ചേസിനെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ടുണ്ട്. ബട്ട് ഈ ഒരു സമയം ഗുഡ് മോർണിംഗ് മെസ്സേജസ് പോകുന്നോട്ടെ. അതിനോടൊപ്പം തന്നെ എവിടെ നിന്നാണ് കേൾക്കുന്നതെന്ന് പറയൂ. ഈ ഒരു വീക്കെൻഡിൽ അതുപോലെ പർച്ചേസിന് ഇറങ്ങിയവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കൂ, നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. പക്ഷേ മെസ്സേജ് അയക്കേണ്ട നമ്പർ മറക്കണ്ട, 5000-00917-ലേക്ക്. നല്ലൊരു പാട്ടിലേക്ക് പോയാലോ, നമ്മുടെ കാർത്തിക്കും മേഘയും പാടിയൊരു പാട്ടിലാണ് നമ്മൾ തുടങ്ങുന്നത് ഇന്നത്തെ ഹോം ഡെലിവറി വിത്ത് ടൂർണമെന്റ് സോങ്സ്. കീപ് ലിസണിംഗ് ദിസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. മെസ്സേജ് അയക്കാൻ മറക്കണ്ട. ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് കൊടുക്കാനുണ്ടെങ്കിൽ അതും പറയാൻ മറക്കണ്ട. 5000-00917-ലേക്ക്.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ. എന്താട്ടോ പോതുമാക്കൊള്ളണ്ട്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
3: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
4: സിമ്പിൾ, ഇത് ഒരു ടൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
4: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
4: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM.
1: ഹോം ഡെലിവറി

0: delivery.
1: ചോദിച്ചാമീന്റെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഷേഖ് ഇസ്മയിലിന്റെ ഒരു മെസ്സേജ് ഉണ്ട്, യു നോ ആക്ച്വലി ഇറ്റ്സ് എ വിഷസ്, അതായത് വിഷിംഗ് യു എ സേഫ് ജേർണി ഹോം മിസ്റ്റർ മുത്തു. മുത്തുവിനുള്ള ആദ്യത്തെ വിഷ് വന്നിരിക്കുന്നു. അതിനോടൊപ്പം ഓൺ ദി സ്പെഷ്യൽ ഒക്കേഷൻ ഓഫ് യുവർ ബിലവഡ് ഡോട്ടർ റിതികാസ് ഫസ്റ്റ് ബർത്ത്ഡേ, വി ഓൾ വിഷ് ഹർ എ ലൈഫ് ഫിൽഡ് വിത്ത് ജോയ്, ലവ്, ലാഫ്റ്റർ ആൻഡ് എ ഗുഡ് ഹെൽത്ത്. മേ ഷി ഗ്രോ അപ് ടു ബി ഹാപ്പി, വൈസ് ആൻഡ് ബ്ലെസ്ഡ്, ആൻഡ് മേ ഓൾ ഹർ ഡ്രീംസ് കം ട്രൂ. ഹാപ്പി ഫസ്റ്റ് ബർത്ത്ഡേ ടു ദ ലിറ്റിൽ റിതിക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റിതിക കുട്ടിക്ക് ചെറിയ മോളാണ്, അതുകൊണ്ട് തന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വകയും ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുകയാണ് കേട്ടോ. ഞങ്ങളുടെ ആ ഒരു വിഷസ് നാട് വരെ എത്തുമെന്ന് വിചാരിക്കുന്നു, കാരണം എനിക്കത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ സ്പെഷ്യലായിട്ട് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഹാപ്പി

സൗമ്യ സതീഷ്, ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. എന്നാ ഉണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ കൃഷ്ണയുടെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. കൃഷ്ണയുടെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് ആണ് വന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്നു ഗ്രാൻഡ് പേരൻസിനെ നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, മിസ് ചെയ്യുന്നൊരു സമയം വരുമല്ലോ. അതുപോലുള്ള ഒരു സമയമാണെന്ന് തോന്നുന്നു കൃഷ്ണനെ സംബന്ധിച്ച്. മെസ്സേജ് ഇങ്ങനെയാണ്: വളരെ സന്തോഷം, അച്ചാച്ചനെ കുറിച്ച് ഒന്നുകൂടി ഓർമ്മിച്ചെടുത്തു. എൻ്റെ ജീവിതത്തിൽ എന്നും ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എൻ്റെ അമ്മയുടെയും അച്ഛനോടും കൂടെയാണ്. അത്രയേറെ നല്ല ഓർമ്മകൾ എൻ്റെ ജീവിതത്തിൽ കുത്തി നിറച്ച് തന്നൊരു ആളാണ് എൻ്റെ അച്ചാച്ചൻ. കർഷക കുടുംബമായ അച്ചാച്ചൻ്റെ കൂടെയുള്ള വയലിലെ പണിയും ഒഴിവ് സമയത്തെ മീൻപിടുത്തവും പാടവരമ്പിലെ ഫുഡ് അടിയൊക്കെ 98 ജനിച്ച് എനിക്ക് കിട്ടിയ വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ തന്നെ നാട്ടിലെ പറമ്പിലൂടെയുള്ള പോക്കും അതുപോലെ തന്നെ പൂരമൊക്കെ കാണുന്നതും എന്നിലേക്ക് കുത്തി നിറച്ച പല കഥകളും ഒക്കെ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. വൈകുന്നേരങ്ങളിൽ എന്തോ എരിവുള്ള എന്തോ കറിയെക്കുറിച്ച് പറഞ്ഞു. എന്താ കറിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ രുചിയുള്ള കറികളുമൊക്കെ കൂട്ടാൻ അച്ചാച്ചനിലൂടെയാണ് ഞാൻ പഠിച്ചത്. ചെറുപ്പത്തിലെ അമിത വണ്ണം കാരണം പലരിൽ നിന്നും ബോഡി ഷേമിങ് കിട്ടിയ എനിക്ക് ഏറ്റവും ചേർത്ത് നിർത്തി എപ്പോഴും ഇത് പറയുന്ന അച്ചാച്ചനെ ഓർമ്മ വരുന്നു. ഇപ്പോൾ എവിടെ ഇപ്പോഴല്ലാതെ പിന്നെ എപ്പോൾ തിന്നാനാടാ എന്ന് പറഞ്ഞാണ് എന്നെ വളർത്തി വഷളാക്കിയത് എൻ്റെ അച്ചാച്ചൻ. എൻ്റെ സ്വന്തം രാമേട്ടൻ, ഒരു പച്ചയായ മനുഷ്യൻ, ദൈവം ആരോഗ്യവും ആയുസ്സും നൽകി രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണയുടെ മെസ്സേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അച്ചാച്ചനോട് ഞങ്ങളുടെ വകയും ആ ഒരു സ്നേഹം അറിയിക്കുക കേട്ടോ. പിന്നെ അതിനോടൊപ്പം എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സുബൈറിൻ്റെ മെസ്സേജാണ്. സുബൈറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് ഇങ്ങനെയായിരുന്നു: ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യരുണ്ട്, ഒന്നും പറയാൻ ആരുമില്ലാതെയായി പോകുന്നവർ, എപ്പോഴും ക്ഷമിക്കാൻ ബാധ്യതപ്പെട്ട മനുഷ്യരുണ്ട്. അവർക്ക് ഇടയ്ക്കിടെ കിട്ടുന്ന ഒരു പുഷ് ക്ഷമിക്ക് ക്ഷമിക്ക് എന്നാവും. എന്ത് സങ്കട അവസ്ഥയാണെങ്കിലും തുറന്നു പറയാൻ ആരെങ്കിലുമൊക്കെ ഉള്ളവർ ഈ ഭൂമിയിൽ ധന്യരാണ്. ഇത് പറഞ്ഞുകൊണ്ട് ശുഭദിനം പറഞ്ഞ നമ്മുടെ സുബൈറിൻ്റെയാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. എന്തായാലും സുബൈർ തിരിച്ചും പറയുന്നു, ആൻഡ് ബാക്കിയുള്ള ഓക്കെ സുഖമായിരിക്കുന്നു എന്നൊക്കെ ഉള്ള മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സുഖമായിരിക്കുന്ന സമയത്ത് നാട്ടിലേക്കൊക്കെ ഈ പറഞ്ഞ പോലെ അച്ചാച്ചനെയൊക്കെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞില്ലേ, പലരും എനിക്കൊന്ന് അച്ഛനെയും അമ്മയും ഒക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈവൻ വൈഫ് നാട്ടിലുള്ളവരുണ്ടാവും, ഹസ്ബൻഡും ബാക്കി ഫാമിലിയൊക്കെ നാട്ടിലുള്ളവർ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നാടും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ മിസ് ചെയ്യുന്നവരൊക്കെ നാട്ടിലേക്ക് പോകാനുള്ള ഷോപ്പിങ്ങിനിടയിൽ അവർക്ക് വേണ്ടി വാങ്ങുന്ന ചില കാര്യങ്ങളുണ്ടാവും. ചില സാധനങ്ങൾ നമ്മൾ എത്രയൊക്കെയാണെങ്കിലും വീട്ടിലേക്ക് പോകാനുള്ള സാധനത്തിൻ്റെ ലിസ്റ്റിൽ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ ബാക്കി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന സാധനം വേണമെന്ന് നമുക്ക് അറിയാം. കാരണം എല്ലാ വർഷവും കൊണ്ടുപോകുന്നതാണ്, അല്ലെ, എപ്പോൾ പോയാലും കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ഒരു സംഭവം എന്താണ്, ഈ പാൽപ്പൊടിയും അല്ലെങ്കിൽ ടാങ്കും അല്ലെങ്കിൽ സാധാരണ സ്പ്രേയും ഇതൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ സാധനം, അവർ പറയാറുണ്ട് ഇത് വേണേ എന്ന് പറയാറുണ്ട്, അങ്ങനെ ഒരു സാധനം എന്താണ്, വേഗം തന്നെ ഒന്ന് വിളിച്ച് പറയാം. 444-9417 ലേക്ക് ഇല്ലെങ്കിൽ മെസ്സേജ് അയച്ചാലും മതി. 500-9017 ലേക്ക്.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 47 മിനിറ്റ് പറഞ്ഞപ്പോ തന്നെ ഇതാ 48 മിനിറ്റ് ആയിരിക്കുകയാണ്. ചിത്രശേഷി പാടിയൊരു നല്ല പാട്ട് കേട്ടാണ് നമ്മളിപ്പോൾ തിരിച്ചു വരുന്നത്. ഡിഫറെന്റ് ആയിട്ട്, അതായത് നമ്മളുടെ സാധാരണ പാൽപ്പൊടിയും അല്ലെങ്കിൽ സർഫും പിന്നെ ടാങ്കും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതല്ലാതെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് പെട്ടിയിലേക്ക് നമ്മളുടെ വീട്ടിലെ ചില ആൾക്കാർ പറയുന്ന ഡിമാൻഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള നിർബന്ധമായി കൊണ്ടുപോകേണ്ടതോ അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ളതോ ഒക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുത്ത് നിസ ഒരു ഡിഫറെന്റ് ആയിട്ട്,
2: അതാണ് സാധാരണ ഇപ്പൊ എല്ലാവരും പെർഫ്യൂം, സാധാരണ പെർഫ്യൂമോ അല്ലെങ്കിൽ മിഠായി എന്തെങ്കിലും ചോക്ലേറ്റോ
1: നട്ട്സോ
2: എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ പറയാ. അപ്പൊ ഞാൻ ഇങ്ങനെ പപ്പഴ് വെച്ച് പപ്പ പറഞ്ഞു ഇനി അവിടെ എന്തെങ്കിലും വിത്ത് വെറൈറ്റി വിത്തുകളെന്തെങ്കിലും ഞങ്ങൾ വിത്തോ
1: ഒരു വിത്ത്
2: ഞാൻ പറയുന്നത് എന്തേ പറയുന്നത് അല്ലെ, വെറൈറ്റി എന്തെങ്കിലും കിട്ടുവാണെന്ന്. കൃഷിയും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതൊക്കെ ചെറുതായിട്ട് വലുതായിട്ടില്ല, ചെറുതായിട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്തെങ്കിലും ഒരു വെറൈറ്റി സാധനങ്ങളോ ചെടികളോ
1: ആൾക്കാരൊന്നും അല്ല. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് സെറ്റാക്കിയതിനു ശേഷം 2 വർഷം കഴിയുമ്പോ ഇതങ്ങ് കത്തറി
2: രണ്ടുപേരോടും പറയാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ടാണോ എനിക്കറിയില്ല. പിന്നെ ഞാൻ ലുലു പോയിട്ട് അവിടെ ഒരു സൈഡിൽ ഇങ്ങനത്തെ കുറെ വിത്തുകളുടെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനകത്തുനിന്ന് ഏതൊക്കെയോ എടുത്തിട്ട് ഒരു സന്തോഷത്തിന്
1: കൊണ്ടുപോയി
2: കൊണ്ടുപോയി കൊടുത്തു.
1: ആണോ, അയ്യോടാ,
2: ഇങ്ങനെ വെറൈറ്റി ആഗ്രഹിക്കുന്നവരുണ്ട് നമ്മുടെ ചുറ്റും.
1: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. പിന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഡിസ താണ്ടി പോകുമ്പോണ്ടല്ലോ കുട്ടികളെ ഗീ കേക്ക് കൊണ്ടുപോകും.
2: ആ അത് ഞാൻ ഗീ കേക്ക് കൊണ്ടുപോകും.
1: ആ ഞാൻ സാധാരണ ഇവിടുന്ന്
2: ഗീ കേക്ക്
1: ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നേ കണ്ടിട്ടില്ലേ, ഇവിടുന്ന് അങ്ങോട്ട് ഗീ കേക്ക്
2: മേടിച്ചു. എനിക്കത് കൊണ്ട് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം, ഇത് നിങ്ങൾ കഴിച്ചു നോക്കണം. അപ്പൊ ഞാൻ ടേസ്റ്റ് അറിഞ്ഞല്ലോ,
1: ഓക്കെ.
2: അപ്പൊ ആ ടേസ്റ്റ് ഇവിടുത്തെ ഒരു ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട ടേസ്റ്റ്, അപ്പൊ നിങ്ങളും അത് ടേസ്റ്റ് ചെയ്യണം.
1: അതിനുവേണ്ടി
2: അതിനുവേണ്ടി കൊണ്ടു കൊടുക്കും.
1: അതേപോലെ വാങ്ങുന്ന കുറെ സാധനങ്ങളുണ്ട്,
2: കുറെ സംഭവങ്ങളുണ്ട്. ഈ പിന്നെ ചില കേക്കുകൾ, ചില ബിസ്ക്കറ്റുകൾ, ഇപ്പൊ ഞാൻ ഇവിടെ കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു, അപ്പൊ ഞാൻ അത്
1: വീട്ടിൽ
2: അത് വീട്ടിൽ കൊണ്ടു. പക്ഷെ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല,
1: അത് പൊതുവേ ഉള്ളൊരു പ്രശ്നമാണ്. ജിസയ്ക്ക് ഇഷ്ടപ്പെടുന്നത് ബാക്കിയുള്ളവർക്ക്
2: ഇഷ്ടപ്പെടില്ല. അത് ഞാൻ പറയും സൂപ്പർ കിട്ടില്ല, സൂപ്പർ കഴിക്കും. നമ്മൾ മറ്റേ ഒരു സിനിമ കാണാൻ വേണ്ടി കൊണ്ടുവരുത്തിട്ട് പേരൻസിനോട് അടിപൊളി പടമല്ലേ കാണാന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇഷ്ടപ്പെടാതെ വരത്തില്ല എന്ന് പറഞ്ഞാൽ സെയിം അവസ്ഥ.
1: അപ്പൊ ഇതുപോലെ കുറെ പേർക്ക് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തായാലും ഇതുപോലെ ചില കാര്യങ്ങൾ നിങ്ങൾക്കും പറയാനുണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട, 444-9417 ലേക്ക്.

0: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM അഷ്ടമിയാണ് കൂടെയുള്ളത്. നാട്ടിൽ പോകുമ്പോൾ ചിലർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വാങ്ങേണ്ട ചില കാര്യങ്ങളുണ്ടാവും, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് വാങ്ങുന്നവരുണ്ടാവും. അപ്പോൾ ആ സാധനങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. എനിക്കിവിടെ ഷമീർ ടൈഗർ ബാമിൻ്റെ ഫോട്ടോ അയച്ചു തന്നു. സൗമ്യയുടെ മെസ്സേജ് ഇങ്ങനെയാണ്, നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വേണ്ട രണ്ട് സാധനങ്ങളുടെ പേര് പറയും, വിക്സും മൂവും. ഇതൊക്കെ പക്ഷെ സാധാരണ നമ്മൾ കൊണ്ടുപോകുന്നതല്ലേ. പക്ഷെ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, വേറെ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഉദ്ദേശിച്ചത്. അനീസ് ഒരു മെസ്സേജ് അയച്ചു, ഞാൻ ഞെട്ടിപ്പോയി. അനീസ് പറയുന്നത്, ഞാൻ നാട്ടിൽ പോയപ്പോൾ ആപ്പിൾ മേടിച്ച് കൊണ്ടുപോകും, സ്ട്രോബെറി മേടിക്കും എന്ന് പറഞ്ഞു. ഈ സ്ട്രോബെറി ആൻഡ് ആപ്പിൾ ക്വാളിറ്റി കാരണമാണോ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അനീസെ? ഒന്ന് മെസ്സേജ് അയക്കൂട്ടോ. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ ആപ്പിളും സ്ട്രോബെറി ഒക്കെ മേടിച്ചുകൊണ്ട് പോകുന്ന കാണുന്നത്. അതൊരു ഒരു പുതിയൊരു സംഭവമായിരുന്നു കേട്ടോ. എന്തായാലും നമുക്കിനി അടുത്തൊരാൾക്കും കൂടി എന്താ പറയാനുള്ളതെന്ന് നോക്കാം. ഒരാൾ ഇതാ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം നിങ്ങളുടെ ഇതേപോലെ എന്താണ് നാട്ടിലേക്ക് കൊണ്ടുവന്നൊരു ഡിഫറെൻ്റ് ഐറ്റം, മെസ്സേജ് അയക്കുക 5000997 അല്ലെങ്കിൽ വിളിച്ചു പറയാം 444-4917.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: പേര് വിവേക്.
0: വിവേക്, എവിടുന്ന വിവേക് ഇപ്പൊ വിളിക്കുന്നേ?
1: ഓക്കെ.
0: വിവേക് നാട്ടിലെവിടെയാ?
1: പാലക്കാട്.
0: അപ്പൊ പാലക്കാടിലേക്ക് പോകുമ്പോ എന്താണ് സാധാരണ ഇങ്ങനെ കൊണ്ടുപോകുന്നത് അവരുടെ നിർബന്ധ പ്രകാരം?
1: ഒട്ടുമിക്ക സമയങ്ങളിൽ ഞാൻ ഒന്നും കൊണ്ടുപോകാറില്ല. വെറൈറ്റി എന്ന് ചോദിച്ചുകൊണ്ട് മാത്രം പറയണം, അവക്കാഡോ കൊണ്ടുപോയി ഒരു പ്രാവശ്യം അല്ല രണ്ടു മൂന്ന് പ്രാവശ്യം. ഞാനിവിടെ സ്ഥിരം കഴിക്കുന്നതാണ് അവക്കാഡോ.
0: അപ്പൊ
1: നാട്ടിൽ അവക്കാഡോ കിട്ടും, പക്ഷെ എനിക്ക് നാട്ടിലെ അവക്കാഡോനെക്കാളും ഇവിടുത്തെ അവക്കാഡോ ഒരു കുറച്ചും കൂടെ ഒരു ബട്ടറി സ്മൂത്തും കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ട് ഞാനത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നാട്ടിലുള്ള കഴിച്ച ഉടനെ ഉള്ള എക്സ്പ്രഷൻ ആണ് അവര് വന്നത്. അങ്ങനെയാണ് അവനങ്ങനെ കടിച്ചു മുടിച്ചിട്ട് അവൻ കഴിച്ചു, ബാക്കി ആരും കഴിച്ചില്ല. ലിറ്ററലി രണ്ട് അവക്കാഡോ കളയല്ലേ ചെയ്തു. ഞാനും നാട്ടിൽ പോയി ബിസി ആയല്ലേ ഞാൻ കഴിച്ചേനെ, കൊണ്ടുപോയിട്ട് അങ്ങനെ വേസ്റ്റ് ആയിപ്പോയി.
0: അയ്യോ, ഓക്കെ ഓക്കെ. സാധാരണ ഇവിടെ ഈ പറഞ്ഞ പോലെ ക്യൂക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവക്കാഡോ എന്ന് പറയുന്നത്. പക്ഷെ നാട്ടിൽ ചെന്ന്
1: ഡെയിലി ഒരു അവക്കാഡോ അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഹാഫ് അവക്കാഡോ കഴിക്കും.
0: ആണല്ലേ,
1: അവർക്ക് നമുക്ക് ഇഷ്ടപ്പെടും. എന്താ സാധനം, ഇതിന് ടേസ്റ്റും ഇല്ല, ഒന്നും ഇല്ല, അതെങ്ങനെ കഴിക്കണെന്നൊക്കെ
0: പറഞ്ഞിട്ട്
1: നമ്മ പറയണ്ടായിരുന്നു.
0: അടിപൊളി അടിപൊളി. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ടെല്ലിങ് ദിസ്. അപ്പൊ എന്തായാലും യാത്ര നടക്കട്ടെ കേട്ടോ.
1: ഓക്കെ,
0: ബൈ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
4: ഞാൻ ജയസൂര്യ.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.
6: Chennai beats.
7: Tamil, head of the hour.
8: In the art of podumakkolanda.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station.
1: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
2: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
3: Home delivery.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അപ്പൊ ഈ ഒരു സമയത്ത് ഏകദേശം 11:30 ആയപ്പോൾ ഇവിടെ മെസ്സേജസും കോൾസും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് മെസ്സേജസിലേക്ക് ഒന്ന് പോകാം. ഷെയ്ഖ് ഇസ്മയിലിന്റെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഡേറ്റ്സ് ആക്സോയില് ഇംപീരിയലിന്റെ മറ്റേ ലെതർ ഷോ സോപ്പ് പെർഫ്യൂം ചോക്ലേറ്റ് കോക്കനട്ട് ഷുഗർ. അത് കൊള്ളാലോ, കോക്കനട്ട് ഷുഗർ. അടുത്തത് ജിജോന്റെ മെസ്സേജാണ്, നല്ല ഫ്രഷ് കിങ് ഫിഷും കിങ് ഫിഷും മുട്ടയും എന്നാണോ ഉദ്ദേശിച്ചത്? മുട്ടയും എന്താണ് ഉദ്ദേശിച്ചത്? രണ്ടാമത്തെ എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ജിഗോ അല്ലേ, ജിഗോ അടിപൊളി. കിങ് ഫിഷ് കൊണ്ടുപോകുന്ന ഈ പറഞ്ഞ പോലെ കുറേ പേര് ഈ ഫിഷൊക്കെ ഭയങ്കരമായിട്ട് അടിപൊളി പാക്ക് ചെയ്തൊക്കെ കൊണ്ടുപോകും. പക്ഷെ ആ രണ്ടാമത് പറഞ്ഞ സംഭവം എന്താ, ഞാൻ കുറേ വായിക്കാൻ നോക്കി പറ്റുന്നില്ല. അടുത്ത സുബൈറിൻ്റെ മെസ്സേജാണ്, ഞാന് ഒട്ടകത്തിന്റെ മീറ്റ് കൊണ്ടുപോയിട്ടുണ്ട് നാട്ടില്. ഓഹ്, എനിക്ക് വയ്യ, സമ്മതിച്ചു. ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് എന്താ കൊണ്ടുപോകണമെന്ന് ചോദിച്ചപ്പോഴാട്ടോ, ലൈൻ വൈറ്റ് ചോക്ലേറ്റ്. ഓക്കെ, അടിപൊളിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും, അത് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രാജേഷന്റെ മെസ്സേജ് വന്നിരിക്കുകയാണ്. ഓരോ ആൾക്കാർക്കും ഇങ്ങനെ നമ്മൾ ഇവിടെ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ കൊണ്ടുപോകണമെന്നായിരിക്കും ആഗ്രഹം. ഞാൻ കൊണ്ടുപോയിട്ടില്ല, ഐ തിങ്ക് ഒരു തവണ കൊണ്ടുപോയിട്ടുണ്ട്, KFC കൊണ്ടുപോയിട്ടുണ്ട്. ആരോ എൻ്റെ അടുത്ത് എന്തോ റിക്വസ്റ്റ് ചെയ്തിട്ട് വളരെ ലൈക്ക് വർഷങ്ങൾക്ക് മുമ്പ് നാട്ടിലൊന്നും ഇത്രയും KFC ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ KFC കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിതുവരെ കൊണ്ടുപോയിക്കൊടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ എന്തെങ്കിലും നാട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടെ എൻ്റെ കൂടെ പഠിച്ച് വളർന്ന ഒരാളാണ്. പക്ഷേ ആളുടെ അച്ഛനും അമ്മയൊക്കെ ഫുൾ എല്ലാം സ്റ്റോപ്പ് ചെയ്ത് നാട്ടിലേക്ക് പോയി സെറ്റിലായി കഴിഞ്ഞു. എൻ്റെ അവളുടെ പേര് ആർച്ച എന്നാണ്. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയായിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല. ആൾ കല്യാണം കഴിക്കാൻ നേരത്ത് പറയാണ്, നീ കല്യാണത്തിന് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരരുത് കേട്ടോ, എനിക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് അയക്കാമെന്ന്. അപ്പോൾ ഞാൻ വെച്ച് ഈശ്വര, ഗിഫ്റ്റ് മേടിക്കുന്നതിലും കൂടുതൽ സാധനം ഞാൻ മേടിക്കേണ്ടി വരുമെന്ന്. അപ്പോൾ ആളുടെ ഡിമാൻഡുകൾ ഇതൊക്കെയായിരുന്നു. ദാനത്ത് അൽബഹാറിലെ ഇത് മന്തിയും ഇത് ഫിഷും, ഓക്കെ, പിന്നെ ഒരു KFC ഇല്ലെങ്കിലും കുഴപ്പമില്ല, മറ്റേ ഫാമിലി ഇവിടെ കിട്ടുന്ന ഫാമിലി സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന ഇത് എന്താ കുഞ്ഞൊരു ഡോണറ്റ്സ് എന്തോ കിട്ടും, അത്ര ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ സാധനം. പിന്നെന്താ എൻ്റെ ചോദിച്ചാൽ, ആ പിസ്സ വാങ്ങണമെന്ന് പറഞ്ഞു, പിന്നെ ഷവർമ വേണമെന്ന് പറഞ്ഞു. ഇതൊക്കെയായിരുന്നു ആളുടെ ആഗ്രഹങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിപ്പോൾ ലാഭമായല്ലോ, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, ഡ്യൂ ടു സോ മെനി റീസൺസ് എനിക്ക് പോകാൻ പറ്റിയില്ല. ബട്ട് എന്തെങ്കിലും പോകുമ്പോൾ എനിക്ക് ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് കൊടുക്കണം എന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇവർ ഈ പറഞ്ഞ നമ്മുടെ കിങ് ഫിഷ് വരെ നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തായാലും കൊണ്ടുപോകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവിടെ ഒരാൾ ഇതാ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, നമുക്ക് ആ കോളൊന്ന് എടുത്തു നോക്കാം.
2: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്, ആരാണ്? രാജേട്ടാ, പറയൂ, നാട്ടിലെവിടെയാണ്?
2: നാട്ടിലെ
1: വടകരക്കാരൻ. നാട്ടിൽ പോകുമ്പോ എന്താണ് അപ്പൊ കൊണ്ടുപോകാറ്?
2: ഞങ്ങളെ കൊണ്ടുപോകാറ്
1: ഇന്ന ആൾക്ക് ഇത് തന്നെ വേണമെന്ന് മനസ്സിൽ എപ്പോഴും കുറിച്ചിടുന്ന എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുമല്ലോ.
2: അതുണ്ടാവും, അത് അധികവും മറ്റേ നല്ല ചോക്ലേറ്റ് ഇല്ല, നമ്മളെ
1: റഫല്ലോയാ?
2: ഇപ്പോഴത്തെ ഗുണാഫനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതാണ് കൊണ്ടുപോയി, വേറെ ഒന്നും കൊണ്ടുപോയില്ല. ഇപ്പം അങ്ങനെ കൊണ്ടുപോകാൻ ആവശ്യമില്ല, നാട്ടിൽ കിട്ടുമല്ലോ.
1: അതെ അതെ അതെ അതെ. എന്നാലും ഈ ഗൾഫിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരുന്നതിന് ഒരു പ്രത്യേക ഒരു ഫീൽ ആണല്ലോ.
2: അതുണ്ടാവും അതുണ്ടാവും. എങ്കിലും ഇപ്പൊ ഇങ്ങനെ പുതിയ പുതിയ മോഡൽ വരുമ്പോ അവരെ കണ്ടുപിടിക്കും, അപ്പൊ നമ്മൾ വിളിച്ചു പറയുന്ന ചോക്ലേറ്റ് മേടിക്കാൻ പറയും, അത്
1: കൊണ്ടുപോകും. തീർച്ചയായിട്ടും
2: ലാസ്റ്റ് വരുന്ന ലിസ്റ്റ് പ്രകാരം മേടിക്കുക.
1: അതെ അതെ അതെ.
2: 23 വർഷമായില്ലേ?
1: അതെ, ഈ 23 വർഷങ്ങളായിട്ട് എത്ര എത്ര സാധനങ്ങൾ കൊണ്ടുപോകുന്നു, അവരുടെ സന്തോഷങ്ങൾ കാണുന്നു അല്ലേ?
2: തീർച്ചയായിട്ടും.
1: എന്തായാലും ഇത്തവണ നാട്ടിൽ പോകുന്നുണ്ടോ?
2: പോയി വന്നിട്ട് മാസമായിട്ടുള്ളു.
1: എന്തായാലും സന്തോഷം വിളിച്ചതിൽ.
2: എന്റെ പെറ്റി ശരിയാണ്.
1: അടിപൊളി.
2: എന്റെ പേര് രാജൻ, വൈഫിന്റെ പേര് സജിത.
1: സജിത എന്നാണ് വൈഫിന്റെ പേര് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും രണ്ടുപേർക്ക് ഞാൻ വെഡിങ് ആനിവേഴ്സറി വിഷസ് ഞാൻ ഇപ്പൊ വിഷ് ചെയ്യും. ഞാൻ അതിനോടൊപ്പം എന്റെ വക വിഷസ് നാട്ടിലേക്കും വിളിച്ച് പറയാൻ മറക്കരുത് കേട്ടോ.
2: 28th, 28th.
1: അപ്പൊ 28 വർഷം അടിപൊളി. ഇപ്പൊ ഇനി ഒരുപാട് വർഷങ്ങൾ പോട്ടെ. ഓക്കെ,
2: താങ്ക് യു സോ മച്ച്.
1: ഓക്കെ രാജേട്ടാ, ബൈ ബൈ.
2: ഓക്കെ, ബൈ ബൈ. താങ്ക് യു.
1: എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ ആ ഒരു വിഷസ് പറയാൻ വേണ്ടിട്ട് ആള് വിളിച്ചത്. അപ്പൊ ചേച്ചിയോട് ഞങ്ങളുടെ അന്വേഷണവും പറയാം, ഒപ്പം തന്നെ ദാസ് സ്പീഡ് ട്രാക്കിലെ പാട്ട് വെച്ചിരുന്നു രണ്ടുപേർക്കും വേണ്ടി. ദാസിട്ടും പാടിയ പാട്ടാണ്. പാട്ടൊക്കെ കേട്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളടുത്ത് പറഞ്ഞ ആ ഒരു ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇനി ഉണ്ടാവുമെന്ന് അറിയാം ലിസ്റ്റിൽ, പക്ഷെ നമുക്ക് ഇനി അതിങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ലിസ്റ്റ് തീരൂല, അതാണ് പ്രശ്നം. നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്കൊക്കെ പോകണ്ടേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ നേരെ ഈ പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.

ഇന്നും ക്ലോസർ. ഹിയർ, വൺ സെക്കൻഡ്, ഐ വിൽ ഷോ യു. അജിത്, കം ഹിയർ. സീ, യു കൻ ടേക്ക് ഹിസ് ഹാൻഡ്.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM.
3: To you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: സമയം 12:02 രണ്ട് മിനിറ്റ്. കത്തൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ദ ഹോം ഡെലിവറി ലക്ഷ്മിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളെല്ലാവരും സത്യത്തിൽ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് പലയിടങ്ങളിൽ പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. ഷോപ്പിങ്ങിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നാട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഐറ്റംസിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഈ ഈത്തപ്പഴമൊക്കെ ഇല്ല, അതായത് നല്ല അടിപൊളിയായിട്ടുള്ള അറബിക് ഇവിടുത്തെ നല്ല ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് ഒക്കെ നമ്മൾ നാട്ടിൽ കൊണ്ടുപോകും. അതൊരു മസ്റ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല ഡേറ്റ്സ് നമ്മൾ എത്രയൊക്കെ നാട്ടിൽ തപ്പി നടന്നാലും നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഡേറ്റ്സിന് വേണ്ടിയിട്ട് പല ഇടങ്ങളിലും നിങ്ങൾ തപ്പി നടക്കുന്നുണ്ടാവും. നല്ലപോലെ ആ ഒരു ഇവിടെ തന്നെ വളർന്നിട്ടുള്ള ഇവിടുത്തെ ഫാമിൽ തന്നെ ഓർഗാനിക് ആയിട്ടുള്ളതൊക്കെ നോക്കി നടക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. 11th സൂഖ് വാക്കിഫ് ലോക്കൽ ഡേറ്റ്സ് ഫെസ്റ്റിവൽ ഓപ്പൺ ചെയ്തു. 125 ഫാമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ഡേറ്റ്സ് ഫെസ്റ്റിവൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ്സ് മാത്രമല്ല, ഡേറ്റ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള പല പ്രൊഡക്റ്റുകളും അവിടെ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഖത്തറിൻ്റെ തന്നെ ഏറ്റവും റിച്ച് അഗ്രികൾച്ചറൽ ഹെറിറ്റേജ് കൂടിയാണ് ഈ പറഞ്ഞ പോലെ പ്രീമിയം ലോക്കലി ഗ്രോൺ ഫ്രഷ് ഡേറ്റ്സ് എന്ന് പറയുന്നത്. 11th സീസണാണ്. അതുകൊണ്ട് തന്നെ 1st വരെ നീണ്ടു നിൽക്കുന്ന ഈസ്റ്റേൺ സ്ക്വയർ സൂഖ് വാക്കിഫിൽ നടക്കുന്ന ഈ ഒരു ഫെസ്റ്റിവലിൽ നിങ്ങളും പാർട്ടാവുക. പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നല്ല ഒരു ക്വാളിറ്റിയുള്ള ഡേറ്റ്സ് തന്നെ വാങ്ങാൻ പറ്റും. സമയം ഒന്ന് നോട്ട് ചെയ്തോളൂ. 4 PM to 9 PM ആണ് സൺഡേ ടു തേഴ്സ്ഡേ. എക്സ്റ്റെൻഡഡ് അവേഴ്സ് ആണ് വീക്കെൻഡ്സിൽ, അതായത് ഫ്രൈഡേയും സാറ്റർഡേയും 4 PM to 10 PM ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ പറഞ്ഞ പോലെ ലോക്കലി ഇവിടെ തന്നെ വളർന്നിട്ടുള്ള ആ ഒരു ഈന്തപ്പഴ ഈന്തപ്പനയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നല്ല ഈന്തപ്പഴം നിങ്ങൾക്ക് പോയി നോക്കി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കാം, കഴിച്ചു നോക്കി വാങ്ങിക്കാം. ഏതാണോ വേണ്ടത് അതനുസരിച്ചിട്ട് വാങ്ങിക്കാം. അത് പറയുമ്പോഴേക്കും എന്താ തുർക്കി റെസ്റ്റോറൻറ്റിലെ ഷവർമ റോൾ ബിഗ് ആൻഡ് മിക്സ്ഡ് കെബാബ് ഇത് കൊണ്ടുപോകാറുണ്ടോ നാട്ടിൽ? കൊള്ളാട്ടോ, സമ്മതിച്ചു ഞാൻ. എന്തായാലും നമ്മളിവിടെ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഡേറ്റ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി നിങ്ങൾക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ഇഷ്ടമുള്ള ഏതാണോ ആ സാധനം മറക്കാണ്ട് വാങ്ങിക്കുക എന്ന് പറഞ്ഞ് നേരെ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു സോങ്ങാണ്, വിനീത് ശ്രീനിവാസനും ശ്വേതയും പാടിയ പാട്ട്.

0: സുനോ 91.7 FM Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
5: ഹൊറർ തനിക്ക് പോകാൻ അനുവാദമില്ല.
6: ഓ ഡ്രാമ, എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
7: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
9: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piecesgalum ethically sourced aanu. Adodappam Malabar promise nalguna complete transparency.
10: Hi, njan ningalde Mia.
11: Mia.
12: You're listening to Radio Suno 91.7.

വെൽക്കം ബാക്ക്. ഹോം ഡെലിവറിയിൽ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അഷ്ടമിക്കൊപ്പമാണ്. 12 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഈ സമയത്ത് എനിക്ക് എന്താ പറയാനുള്ളതെന്നറിയോ, ചെമ്പരത്തിയെ കുറിച്ചിട്ടാണ്. ഈ ചെമ്പരത്തി തലയിൽ വെച്ച് കഴിഞ്ഞാൽ പറയും ഇത് വട്ടാണോ, പക്ഷെ ചെമ്പരത്തിയുടെ ഗുണമുണ്ടല്ലോ എൻ്റെ മോനെ, പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല. അത്രയും ഗുണമുള്ളൊരു സംഭവമാണ് ഈ ചെമ്പരത്തി പൂവാണെങ്കിലും ചെമ്പരത്തിയുടെ ഇലയാണെങ്കിലും എല്ലാം. ഒരുപാട് പേർക്കറിയാം താളി അത് എന്തുമാത്രം ഗുണമുള്ളൊരു സംഭവമാണെന്ന്. എനിക്ക് തോന്നുന്നില്ല, കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഈ ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. എൻ്റെ മുടിയിലൊക്കെ താളി എന്ന് പറയുന്നൊരു സംഭവം അല്ലാണ്ട് ഈ ഷാമ്പൂവിൻ്റെയോ കണ്ടീഷണറിൻ്റെയോ ഒരു തുള്ളി പോലും എത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിനും വേണ്ടി ഇപ്പോൾ താളി കിട്ടാണ്ടായപ്പോൾ, അല്ലെങ്കിൽ ഈവൻ നമ്മൾ വീണ്ടും പ്രവാസത്തിലേക്കൊക്കെ വരുമ്പോഴാണ് ഈ ഒരു താളി ഒക്കെ ഒഴിവാക്കി ഷാമ്പൂയിലേക്കും പല ടൈപ്പ് ഓഫ് ഷാമ്പൂയിലേക്കും ഒക്കെ തന്നെ പോകുന്നത്. അതിൻ്റേതായ ഒരു ഗുണങ്ങൾ, സോറി ദോഷങ്ങൾ രണ്ടും നമ്മുടെ മുടിയിൽ കാണാനും പറ്റും. സോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ചെമ്പരത്തിയുടെ ഇല വെച്ച് നമ്മൾ താളി ചെയ്തിട്ട് നമ്മുടെ തലയ്ക്ക് സെറ്റാക്കും. പക്ഷേ ചെമ്പരത്തിയുടെ ഇല, അതിൻ്റെ പൊടി അതൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈ ചെമ്പരത്തിയിൽ അരച്ചിട്ട് ഇലയല്ല സോറി പൂവ് അരച്ചിട്ടൊക്കെ എത്ര പേര് മുഖത്തിട്ടിട്ടുണ്ട്. കാരണം ഈ ചെമ്പരത്തി പൂവിന് ഭയങ്കര ഗുണങ്ങളുണ്ട് കേട്ടോ. ഈ ഹിബിസ്കസ് എന്ന് പറയുന്നത് ഹെയറിന് എന്തുമാത്രം നല്ലതാണോ അതേപോലെ തന്നെയാണ് ഫേഷ്യൽ ബ്യൂട്ടിക്കും നല്ലതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചിട്ട് സംസാരിക്കാമെന്ന്. കുറച്ച് ചർമ്മം അങ്ങോട്ട് തിളങ്ങട്ടെ അല്ലേ. ഈ ഹിബിസ്കസ് ഫ്ലവർ അല്ലെങ്കിൽ ചെമ്പരത്തി പൂവ് ഇതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര യങ് ആയിട്ട് നിർത്താനും ആ എലാസ്റ്റിക് ഇത് കുറച്ചും കൂടി ഒന്ന് ഒന്ന് കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളൊരു ഫ്ലവറാണ്. ഭയങ്കരമായിട്ട് നമ്മുടെ സെൽസൊക്കെ തന്നെ ലൂസൺ ആയിട്ടുള്ള സെൽസൊക്കെ തന്നെ ടൈറ്റൻ ചെയ്യാനൊക്കെ നല്ലതാണ് ഈ ഒരു ചെമ്പരത്തിയുടെ പൂവെന്ന് പറയുന്നത്. ഈ ചുളിവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ട് അതൊക്കെ ഒന്ന് മാറ്റും. ആ റിങ്കിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടായിരിക്കും അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ്, ഇതിനകത്ത് ഒരുതരം കൈൻഡ് ഓഫ് ഒരു ചെറിയ ഇൻസിമി എലാസ്റ്റേസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതാണ് നമ്മുടെ ഫേസിൽ കുറച്ചൊന്ന് ടൈറ്റ് ആക്കുന്നത്. ഇതിനകത്തുള്ള സംഭവം ഇതൊരു റെമഡി തന്നെയാണ്. ഈ ഹൈപ്പർ പിഗ്മെൻറ്റ് ഇത് പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ഭയങ്കരമായിട്ട് സൈഡിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിൻ്റെ ചുറ്റും അല്ലെങ്കിൽ കണ്ണിൻ്റെ താഴെ അവിടെയൊക്കെ ആയിട്ട് ഭയങ്കര ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ ഉള്ളവർക്കും ഭയങ്കരമായിട്ട് ഗുണമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ചെമ്പരത്തിയുടെ പൂവെന്ന് പറയുന്നത്. പിന്നെ നല്ല ഗ്ലോ വരാൻ നല്ലതാണ്. കാരണം നമുക്കറിയാം ഭയങ്കരമായിട്ട് അത് അൾട്രാ വയലൻറ്റ് റേയ്സും അതുപോലെ സൺലൈറ്റിൻ്റെ ആ ഒരു ഇതും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നമ്മുടെ സ്കിന്നിനെ ഗ്ലോ ചെയ്യിക്കാനുള്ളൊരു സംഭവമുണ്ട്. അതൊന്നും അതിൻ്റെ ആ ഒരു ഇതിനെ നശിപ്പിക്കുന്നില്ല, നല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മുഖത്ത് ബ്ലീച്ച് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും, അവർക്കൊരു നാച്ചുറൽ ബ്ലീച്ചിങ് എഫക്റ്റും കിട്ടും വേണമെങ്കിൽ. കാരണം ഇതിനകത്തൊരു കോപ്പർ കണ്ടെയ്ൻസ് ലൈക്ക് വീക്ക് ആയിട്ടുള്ളൊരു ആസിഡ്സ്, ഇത് ഒരു ചെറിയ ബ്ലീച്ചിങ് എഫക്റ്റ് നൽകും. ചെറുത് കേട്ടോ, അതായത് മൈൽഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. സോ ചില ആൾക്കാരുടെ ഇത് സ്കിന്നിന് അത് നല്ലതായിരിക്കും. പക്ഷേ എഗെയിൻ ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ സ്കിന്നിന് ഓക്കെ ആണോ എന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്താണെന്ന് ഭയങ്കര നാക്കുളുക്കുണ്ടല്ലോ, എന്തോ പ്രശ്നമുണ്ട്. എനിക്കൊന്ന് വെള്ളം ഞാൻ കൂടുതൽ കുടിച്ചിട്ടില്ല. എല്ലാവർക്കും ഉള്ളൊരു ചെറിയ ഇതാണ് കേട്ടോ, ഒരു ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം ഈ നമ്മൾ കുറേ നേരം വെള്ളം കുടിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതേപോലെ സംഭവിക്കും. എൻ്റെ നാക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളം കുടിക്കാണ്ടാവുമ്പോഴത്തേക്കും നമ്മൾ നാവ് വറ്റിപ്പോവാന്ന് പറയില്ലേ, അല്ലെങ്കിൽ തൊണ്ടയിൽ തീരെ വെള്ളമില്ലാന്ന് പറയില്ലേ, അതേപോലെ ആയിപ്പോവും. എന്നിട്ട് ഇതേപോലെ എന്തെങ്കിലും പറഞ്ഞു വരാൻ നേരത്തായിരിക്കും നാക്ക് കുളിക്കി കുളിക്കി പോകുന്നത്. എന്തായാലും ഞാനൊന്ന് പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കട്ടെ. നിങ്ങൾ എന്തായാലും നല്ല പാട്ടൊക്കെ കേട്ടിരുന്നോളൂ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രോസറിയുടെ അവിടെ നിർത്തിയിട്ട് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ച് കുടിച്ചോളൂ. ബിക്കോസ് ഇറ്റ് ഇസ് വെരി ഗുഡ് ടു കീപ് യു ഹൈഡ്രേറ്റഡ്.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Vodafone Shuf app.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7 FM. 91.7 FM.
4: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

ഹോം ഡെലിവറിയിൽ വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഹിബിസ്കസ്, അതായത് നല്ല ചെമ്പരത്തി പൂവിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ പറയുന്നത്. ഈ ചെമ്പരത്തി പൂവിന്റെ ഒക്കെ പൊടി, നല്ല ഉണക്കി പൊടിച്ച ഒരു പൊടി യൂസ് ചെയ്യുന്ന ഒരുപാട് ചേച്ചിമാരെ എനിക്കറിയാം. അതൊക്കെ നന്നായിട്ട് പാലിലോ അല്ലെങ്കിൽ ഈവൻ റോസ് വാട്ടറിലൊക്കെ ഇങ്ങനെ കലക്കി മുഖത്തൊക്കെ ഒരു മാസ്ക് പോലെയൊക്കെ ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാനും ട്രൈ ചെയ്തിട്ടുള്ളതാണ്, നല്ലതാണ്. ഈ ചെമ്പരത്തിയുടെ ഒക്കെ പൊടി നല്ലപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ചെമ്പരത്തി അതുപോലെ ഓറഞ്ച് ഇതിൻ്റെയൊക്കെ ഇത് നമുക്ക് ഉണക്കി നന്നായിട്ട് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ഈ ചെമ്പരത്തി വെച്ചിട്ട് തന്നെ, അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ഒരു പൂവ് വെച്ചിട്ട് തന്നെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫുഡ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത ഐറ്റംസ് കേട്ടോ. സോ ബേസിക്കലി ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് ഹിബിസ്കസ് ടീ പോലെയുള്ള സാധനങ്ങൾ, ഈ ഹിബിസ്കസ് ഫ്ലവർ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ നോക്കാം. സോ ആദ്യം തന്നെ ഹിബിസ്കസ് ഐസ്ഡ് ടീ ആവാം, അല്ലെങ്കിൽ നോർമൽ ടീ ആവാം, ഈ ഹോട്ട് ടീ ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലുള്ള ടീ ആവാം. സോ ഇങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ സാധാരണ വെള്ളത്തിലിട്ട് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം, 10 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം അതിനെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടാണ് എന്താണോ വേണ്ടത് അതൊക്കെ ആഡ് ചെയ്തത്. ഇപ്പം ഐസ് ഇട്ട് അതിലേക്ക് വേറെ എന്തെങ്കിലും ഒരു സ്വീറ്റ്നറൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ കുടിക്കുന്നവരുണ്ട്, പാൽ ഉപയോഗിച്ച് കുടിക്കുന്നവരുണ്ട്, അല്ലാതൊക്കെ യൂസ് ചെയ്യുന്നവരൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. സോ ഈ ഹിബിസ്കസ് ടീ ഈസ് വെരി മച്ച് ലൈക്ക് ഫേമസ് ആണ് ആ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ടാക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ഹിബിസ്കസിൻ്റെ സിറപ്പ് ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ, നല്ലപോലെ ഷുഗറും വാട്ടറൊക്കെ ആഡ് ചെയ്ത് അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്താ പറയുക, ജാറിലൊക്കെ വെച്ച് പിന്നെ റെഫ്രിജറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കുന്ന സിറപ്പുകളുണ്ട്. പിന്നെ ഹിബിസ്കസ് ലെമനേഡുകൾ ഉണ്ടാക്കുന്നവരുണ്ട്, ഒരു വേറൊരു ട്വിസ്റ്റ് ഇൻ ടു ദ ലെമനേഡ് കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അതും ട്രൈ ചെയ്യാം. ഹിബിസ്കസ് ജാമുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ ടോസ്റ്റിൻ്റെ കൂടെയും എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ ഫ്ലവർ വെച്ചുണ്ടാക്കുന്ന ഹിബിസ്കസ് ജാം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ. കേൾക്കാത്ത എന്തെങ്കിലും ഞാൻ ഈ പറയുന്ന ഫുഡ് ഐറ്റത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡു മെസ്സേജ് മീ 5000917. പിന്നെ ഹിബിസ്കസ് പോപ്സിക്കിൾസ് ഉണ്ട്, അതും ഈ പറഞ്ഞ പോലെ ഒരു ഐസ്ക്രീം പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നല്ലേ ഉള്ളൂ, അതുകൊണ്ട് പോപ്സിക്കിൾസ് ഇസ് ഓൾസോ ഓക്കെ, ചെയ്യാൻ പറ്റും. പക്ഷേ ഇതാണ് എന്നെ ഞെട്ടിച്ചത്, ഹിബിസ്കസ് ഗ്ലേസ്ഡ് ചിക്കൻ. റോസ്റ്റഡ് ചിക്കനിൽ ഒരു ടാങ്കി ഫ്ലോറൽ ഗ്ലേസ് കൊടുക്കാനായിട്ടാണ് ഈ ഹിബിസ്കസ് ഗ്ലേസ്ഡ് ചിക്കൻ. ഇനി അടുത്തത് ഹിബിസ്കസ് റൈസ് പിലാഫ്. ഇത് വേറൊരു ഡിഷാണ് കേട്ടോ, ഹിബിസ്കസ് റൈസ് പിലാഫ്. ഇനി അടുത്തത് ഹിബിസ്കസ് സാലഡ് ഡ്രസ്സിംഗ്. ഓക്കെ ഫൈൻ, അത് പിന്നെയും കുഴപ്പമില്ല. ഹിബിസ്കസ് ഇൻഫ്യൂസ്ഡ് ഡെസേർട്ട് ടോപ്പിംഗ്സ്, അതും കുഴപ്പമില്ല. ഇനി അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും ഒരു കൈൻഡ് ഓഫ് ഈ പറഞ്ഞ പോലെ ഒരു ടാങ്കി ഫ്ലേവറൊക്കെ കൊണ്ടുവരുന്ന പോലുള്ള ഒരു കോക്ടെയിലാണ് ഹിബിസ്കസ് മാർഗരിറ്റാസ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഹിബിസ്കസ് ഫ്ലവർ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ പൂ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇതിൽ ആ ചിക്കൻ്റെ സംഭവം മാത്രം എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, ബാക്കിയൊക്കെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. പിന്നെ റൈസും എനിക്ക് രണ്ടും മാത്രം പറ്റിയില്ല, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ നമുക്ക് ഹിബിസ്കസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ ചെമ്പരത്തിയുടെ പൂ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഡിഷസ് കേട്ടിട്ടുണ്ടെങ്കിൽ പറയൂ, ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയൂ. എനിക്കൊന്ന് ചായ മിക്ക ആൾക്കാരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് മെസ്സേജ് മീ 2500009170.

0: 101.7 FM.
1: Qatar's favorite radio station.
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
3: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫർ ആണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
3: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ് എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
4: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
5: Joy Alukas 917 evenings
6: presented by Joy Alukas, world's favorite jeweler,
7: powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruchi ariyam. Call 4000 1707.
6: And
9: Marza Hypermarket, be fresh, be you. Visit your nearest store today.

നമ്മളിങ്ങനെ എന്താ പറയാ, ഹിബിസ്കസ് ലീവ്സിനെ കുറിച്ചും ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചും നല്ല ചെമ്പരത്തിയുടെ പൂ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന കുറച്ചധികം ഐറ്റംസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിൽ ഗ്രിൽഡ് ചിക്കനിൽ വരെ അത് കൊണ്ടുവരുന്നതിനെ കുറിച്ചിട്ടും നമ്മൾ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു റെസിപ്പി എന്തായാലും പറയുമ്പം കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാമെന്ന്. ഈ ഗ്രിൽഡ് ചിക്കനിൽ ഹിബിസ്കസിൻ്റെ ഫ്ലവർ കൊണ്ടുവരുന്നതിൻ്റെ റെസിപ്പി അല്ല ഞാൻ പറയാൻ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓൾറെഡി ഒരുപാട് പേരിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഇവിടെ ചിലർ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു. അത് കണ്ടപ്പോൾ ഞാൻ സത്യതയെ ഒന്ന് ഞെട്ടിപ്പോയി. ബട്ട് സ്റ്റിൽ ഐ തോട്ട് ഈ ഗ്രിൽഡ് ഐറ്റംസിൽ തന്നെ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവത്തെ കുറിച്ചിട്ട് പറഞ്ഞു തരാമെന്ന്. പംപ്കിൻ ഉണ്ടല്ലോ, ഈ പംപ്കിനെ നമ്മൾ ഗ്രില്ല് ചെയ്ത് കഴിച്ചിട്ടുണ്ടോ? അന്ന് നമുക്ക് അതൊന്ന് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നതിനെ കുറിച്ച് എന്താ ഒന്ന് ചിന്തിച്ചാലോ? അത് ഒരു ഭയങ്കര എന്താ പറയുക ഇന്റർനാഷണൽ ക്വിസീൻ പോലെ നല്ല സെറ്റായി നല്ല രസമായിട്ട് കാണാൻ തന്നെ. അപ്പോൾ നമുക്ക് ഈ പംപ്കിൻ വെച്ചിട്ട് അങ്ങനെ ഒരു സംഭവം ട്രൈ ചെയ്ത് നോക്കാം. സോ ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം പംപ്കിൻ ഈ പറഞ്ഞ പോലെ ഒരു 300 ഗ്രാമിൻ്റെ എടുത്താൽ മതി. അതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഷേപ്പൊക്കെ വെട്ടിയെടുക്കാം കേട്ടോ. ഇനി വേണ്ടത് അതിൻ്റെ കൂടെ തന്നെ ഒലിവ് ഓയിൽ വേണം, പെപ്പർ പൗഡർ, ക്യുമിൻ പൗഡർ, പിന്നെ ചില്ലി പൗഡർ, ഇതൊക്കെ തന്നെ ഒരു 1/2 teaspoon രീതിയിൽ. ലെമൺ ജ്യൂസ് വേണം, ഗാർലിക് പൗഡർ വേണം, അതിലൊരു 2 teaspoon ഗാർലിക് പൗഡർ വേണം. പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ നല്ല തക്കാളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് സാലഡ് രീതിയിലേക്ക് വയ്ക്കുക. കുക്കുംബറും അതുപോലെ തന്നെ വയ്ക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഓണിയനും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കുക. ഇതൊക്കെ കുറച്ച് മതി കേട്ടോ, അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ ഗ്രീൻ ചില്ലി വേണം, അതും ഫൈൻലി ചോപ്ഡ്. പിന്നെ വിനിഗർ ഉണ്ടെങ്കിൽ നല്ലത്, സോൾട്ട് ആവശ്യത്തിന്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യുമിൻ സീഡ്സും പിന്നെ കൊറിയാൻഡർ ലീവ് അല്ലെങ്കിൽ മിൻറ്റ് ലീവ്സ് ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഈ പംപ്കിൻ ഉണ്ടല്ലോ, ഈ പംപ്കിനെ നമ്മൾ ഈ ഹാഫായിട്ടിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ ഒരു അതിൻ്റെ ആ ഒരു വിത്ത് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ആ കട്ടി ഉണ്ടാവില്ല, ആ കട്ടിയിൽ തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗ്രില്ലിന് വേണ്ടി ഷേപ്പ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. അതായത് റൗണ്ട് ഷേപ്പിൽ ഇപ്പോൾ ഒരു സ്റ്റീക്കൊക്കെ ഇരിക്കൂലേ നമ്മുടെ ബീഫ് സ്റ്റീക്കൊക്കെ, ആ രീതിയിൽ നിങ്ങൾക്ക് ആ പംപ്കിൻ്റെ ആ ഒരു ഇത് നമുക്ക് സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. തൊലിയെല്ലാം കളഞ്ഞിട്ട് നല്ല റെഡിയാക്കി സെറ്റാക്കി വയ്ക്കാം. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സൈഡിലേക്കും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് ഗ്രില്ല് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഈ 1/2 inch തിക്കിൽ എടുത്ത ഈ ഒരു പംപ്കിനകത്തേക്ക് എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തുകൊണ്ട് തന്നെ, ഞാൻ ഈ പറഞ്ഞ പൊടികളെല്ലാം ചേർത്തുകൊണ്ട് തന്നെയാണ് നമ്മളിനി ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ പെപ്പർ പൗഡറും ക്യുമിൻ പൗഡറും ചില്ലി പൗഡറും അതുപോലെ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഉള്ളതും കൂടി ഇട്ടതിന് ശേഷം ഗാർലിക് പൗഡറും കൂടി ഇട്ട് അതിൻ്റെ കൂടെ ആണ് ഈ പറഞ്ഞ ഒലിവ് ഓയിൽ പാനിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇത് ഗ്രില്ല് ചെയ്യാൻ വെക്കുന്നത്. വേറെ ഒരു സാധനം ഇടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ്ലി നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുകയാണ്. ഈച്ച് സൈഡ് 3-4 minutes മാത്രം മതി. അന്ന് സ്ലൈറ്റ്ലി ഔട്ട്സൈഡ് ഒന്ന് ബേണായി വരുന്ന പോലെ തോന്നും, പക്ഷേ ഇൻസൈഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നേരെ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു സംഭവത്തിൻ്റെ പ്ലേറ്റിലേക്ക് മാറ്റുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു സാലഡ് ടൈപ്പിലൊരു സംഭവം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞ പോലെ ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഐറ്റംസും, അതായത് കുക്കുംബർ, ടൊമാറ്റോ അല്ലെങ്കിൽ ഓണിയൻ, ഗ്രീൻ ചില്ലി, ഇതൊക്കെ തന്നെ എടുത്ത് അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച്, അതല്ലെങ്കിൽ വിനാഗിരി ഒഴിച്ചാലും മതി, കുഴപ്പമില്ല. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ കൊറിയാൻഡർ ലീഫ്, മിൻറ്റ് ലീഫ് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതിനെയാണ് ഈ ഗ്രില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പംപ്കിൻ്റെ മുകളിലേക്ക് ഇടുന്നത്. പക്ഷെ മുകളിലേക്ക് ഇടുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും യൂസ് ചെയ്തിട്ട് ലാസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ട് അതിനെടുത്ത് നേരെ പാനിൽ നിന്നും നമ്മുടെ പ്ലേറ്റിങ്ങിൻ്റെ ഇതിലേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഈ പറഞ്ഞ പോലെ മുകളിൽ സലാഡ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പാനിലുണ്ടായിരുന്ന ഗ്രില്ല് ചെയ്ത പാനിലുണ്ടായിരുന്ന ഒലിവ് ഓയിൽ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. മാക്സിമം ഒരു 10 minutes, ചോപ്പിങ്ങും എല്ലാം കൂടി ഒരു 10 minutes എടുക്കും. അത്രേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഗ്രിൽഡ് പംപ്കിൻ റെഡിയാണ്. അങ്ങനെ ഈ ഒരു റെസിപ്പിയും കൂടി
കൂടി പറഞ്ഞു തന്നുകൊണ്ട് എനിക്ക് ദാ ചാച്ചാ ബൈ ബൈ പറഞ്ഞ് പോകേണ്ട സമയമായിരിക്കുകയാണ്. ഇനി എന്തായാലും സിനിമാ വിശേഷങ്ങളും ഒക്കെയായി ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും വൈകുന്നേരം കറക്റ്റ് ഒരു 4 മണിയാകുമ്പോൾ. സോ സ്റ്റേ ട്യൂൺഡ് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെ ഉണ്ടായിരുന്നത്.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: Hi, this is Nadia.
3: Ayiram kannumai.
2: You're listening to Radio Suno.
4: Radio Suno.
2: Qatar's favorite radio station.
5: Nenjil kudiyirukku.
0: Dalapathi Vijayude career-ile avasaana chitram. Aaradhakar kaathirikkunna Jananayakan. Oppam പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
6: നടാ,
7: വൺ ലാസ്റ്റ് ഡാൻസ്.
6: ഓക്കേടാ, പോടേ.
0: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.

0: FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: മാറ്റിനി ക്ലാസിക്സ്.

0: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജി മർഷ. റേഡിയോ സുനോ 91.7.
1: കോളുകളും ഈ ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിഡോ ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
3: മാറ്റിനി ക്ലാസിക്സ്.

അരണേവ ഹോന്ദേവ ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട്.

ചൊല്ലി അയ്യപ്പൻ അമ്മയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തി കടലിലിട്ടു മുങ്ങാ പിള്ളരും മുങ്ങിയെടുത്തു തട്ടാ പിള്ളരെ തട്ടി.

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
1: കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
2: നടാ,
3: വൺ ലാസ്റ്റ് ഡാൻസ്.
2: ഓക്കേടാ, പോടേ.
1: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിൽം.
4: മാറ്റിനി ക്ലാസിക്സ്.

0: ദിസ് ഇസ് നസ്രിയ നാസിം.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ 91.7.
2: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: Matinee Classics.

0: 91.7 FM.
1: Qatar's happiness frequency.
2: കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ, സീറിംഗ് റോഡ്. ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസയിലും മുന്തസയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.

0: 7FM
1: കേട്ടി കേട്ടി കൂട്ടുകൂടാം.
0: സുനോ അപ്ഡേറ്റ്സ്.
1: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുകളുടെ പട്ടികയിൽ മികച്ച പ്രകടനവുമായി ഖത്തർ. കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഖത്തർ ആഗോളതലത്തിൽ 48-ാം സ്ഥാനത്തെത്തി. ഗൾഫ് മേഖലയിൽ 2-ാം സ്ഥാനവും സ്വന്തമാക്കി. വേനൽക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമേകി ഖത്തറിലെ എയർ കണ്ടീഷൻ പാർക്കുകൾ ജനശ്രദ്ധ ആകർഷിക്കുന്നു. റൌദത്ത് അൽഹമാമ പാർക്കിലെ 1.2 കിലോമീറ്റർ നീളമുള്ള രാജ്യത്തെ ഏറ്റവും ദൈർഘ്യമേറിയ എയർ കണ്ടീഷൻ ട്രാക്ക്, അൽഗറാഫ പാർക്കിൽ 657 മീറ്റർ നീളമുള്ള ശീതീകരിച്ച നടപ്പാത, ഉമ്മൽ സനീം പാർക്കിലെ ട്രാക്ക് എന്നിവ സന്ദർശകർക്ക് പ്രിയപ്പെട്ട കേന്ദ്രങ്ങളാണ്. ട്വന്റി ക്രിക്കറ്റിൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ തന്റെ ആദ്യ 8 മത്സരങ്ങളിലും ടോസ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന നേട്ടം ശ്രേയസ് അയ്യർ സ്വന്തമാക്കി.
0: സുനോ.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

വില്ലൻ വേഷങ്ങളിലൂടെ എത്തി പിന്നീട് ഹാസ്യതാരമായും സ്വഭാവ നടനായും ഒക്കെ തിളങ്ങിയ നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫ. സംവിധായകനായും തിരക്കഥാകൃത്തായിട്ടും ഒക്കെ അദ്ദേഹം തന്നെ കയ്യൊപ്പ് മലയാള സിനിമയിൽ പതിപ്പിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം മാറ്റിനി മാഷപ്പിലേക്ക്. ഇന്ന് മാറ്റിനി മാഷപ്പില് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫ, അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ നമ്മളൊന്ന് എത്താനായിട്ട് പോവുകയാണ്. അതിനു മുൻപ് അദ്ദേഹം എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത്? 70s അവസാനമാണ് കൊച്ചിൻ ഹനീഫ സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. സിനിമാ മോഹവുമായി അദ്ദേഹം മദ്രാസിൽ എത്തുകയായിരുന്നു. അങ്ങനെ ആ ഒരു ചെന്നൈ ജീവിതത്തിലൂടെ അദ്ദേഹം തമിഴ് സിനിമയിലെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് എത്തുന്നു. ശിവാജി ഗണേശൻ, കമൽഹാസൻ, അങ്ങനെ പലർക്കും വമ്പന്മാരായിട്ടുള്ള പലർക്കും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു കൊച്ചിൻ ഹനീഫ. വില്ലൻ താരമായി സിനിമയിലെത്തിയ അദ്ദേഹം പതുക്കെ പതുക്കെ സിനിമയുടെ ഓരോ മേഖലകളിലേക്കും കടന്നു. 80s അദ്ദേഹത്തിന്റെ പല ചിത്രങ്ങളും പ്രേക്ഷകർക്കരികിലേക്ക് എത്തി. തിരക്കഥാകാരനായും സംവിധായകനായിട്ടും ഒക്കെ കുറേയധികം സിനിമകൾ അദ്ദേഹത്തിന്റെ മേൽവിലാസത്തിൽ എത്തുന്നു. കൊടും വില്ലനായിട്ട് അദ്ദേഹം സിനിമകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം ഒരു സൂപ്പർ ഹിറ്റ് സിനിമ, ഒരു കുടുംബ ചിത്രം തന്നെ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ പേര് 3 മാസങ്ങൾക്ക് മുൻപ്. 80s അവസാനത്തോടുകൂടി കൊച്ചിൻ ഹനീഫയിലെ മറ്റൊരു മുഖമാണ് പ്രേക്ഷകർ കണ്ടത്. അതായത് തനി കോമഡി കഥാപാത്രങ്ങളിലേക്കുള്ള ആ ഒരു ചുവടുമാറ്റം. നമ്മളെ അങ്ങനെ ചിരിപ്പിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടല്ലേ. ആ കഥാപാത്രങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം മാറ്റിനി മാഷപ്പ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ ചെലവ് വേണ്ടേ?
2: ആകെ സെഡാണ് മോനെ.
3: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
1: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
0: This is only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry piece-kalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency-um.

0: കൊച്ചിൻ ഹനീഫ എന്ന നമ്മളുടെ പ്രിയ താരത്തെ കുറിച്ചാണ് ഇന്ന് മാറ്റിനി മാഷപ്പിൽ നമ്മൾ സംസാരിച്ചു വരുന്നത്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ നോക്കുകയാണെങ്കിൽ കുടുംബ പ്രേക്ഷകർ വളരെയധികം ഏറ്റെടുത്ത ചിത്രങ്ങളായിരുന്നു അദ്ദേഹം സംവിധാനം ചെയ്തതിൽ ഭൂരിഭാഗവും. ഒരു സന്ദേശം കൂടി, ആൺകിളിയുടെ താരാട്ട്, വാത്സല്യം, അങ്ങനെ ഈ സിനിമകളൊക്കെ എല്ലാവരുടെയും ഇഷ്ടം നേടിയെടുത്ത സിനിമകളാണ്. അതിൽ പ്രത്യേകിച്ച് വാത്സല്യം, മേലേടത്ത് രാഘവൻ നായർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രവും ആ സിനിമയും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുള്ള ഒരു ചിത്രം തന്നെയാണ്. ആ സിനിമയെക്കുറിച്ച് കൊച്ചിൻ ഹനീഫ അദ്ദേഹം പണ്ട് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ.
1: വാത്സല്യം ഭയങ്കര രസമായിരുന്നു, കാരണം വാത്സല്യം എനിക്ക് വളരെ ഈസി ആയിട്ട് ഞാൻ ചെയ്തൊരു പടം. ഒന്നാമത് വേറെ ആൾ എഴുതിയപ്പോൾ തന്നെ അതിന്റെ പകുതി ഭാരം പോയി. രണ്ടാമത് ഈ ഫൈറ്റ് ഇല്ല, ഡാൻസ് ഇല്ല, ബഹളം ഇല്ല, ചേസ് ഇല്ല, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒന്നുമില്ല. ഒരു വീടും അതിനു മുമ്പിൽ ഒരു പാടവും ഒരു മലയും കുറെ കഥാപാത്രങ്ങളും ഒരു തൊഴുത്ത് ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങൾ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് സ്റ്റഡി ചെയ്താൽ മതി. നമ്മുടെ പഴയുള്ള നമ്മുടെ കയ്യിലുള്ള ആ സാധനം ഒന്ന് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ഒന്ന് അങ്ങനെ ഇറങ്ങിയാൽ നമ്മുടെ ലൈഫാണല്ലോ. പിന്നെ നല്ല തിരക്കഥയാണ്, പിന്നെ മമ്മൂട്ടി ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. ഈ പടം ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയുള്ള തന്നെയായിരുന്നു, കാരണം എനിക്ക് സംശയം ഉണ്ട്, കാരണം ഈ സാധാരണ സബ്ജക്ട് ആണ് ഒരു മൂത്ത ഏട്ടൻ സാക്രിഫൈസ്. ഇത് ഓടു, മമ്മൂട്ടി ഒരു വേട് എന്നോട് പറഞ്ഞു ഇത് ഓട് ഓടാതിരിക്കില്ല, ഓടിയില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ഞാൻ തനിക്ക് ഒരു ഡേറ്റ് തരും, ഒന്നും നോക്കാൻ പോയില്ല. പിന്നെ ലോഹിതദാസിന്റെ സഹകരണം. അപ്പൊ അത് ആ പടം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മമ്മൂട്ടി പറയും ഇതെന്റെ കഥയായിരുന്നു, ലോഹിദാസ് പറഞ്ഞു ലോഹിദാസിന്റെ കഥയായിരുന്നു, ഞാൻ പറഞ്ഞു എന്റെ കഥയായിരുന്നു. ഇതാ പടത്തിന്റെ വിജയം, കാരണം അങ്ങനെ ഒരു ഒരു ചേട്ടനോ അങ്ങനെ ഒരു കഥാപാത്രമോ എല്ലാ വീടുകളിലും

0: 91.7 FM.
1: Qatar's favorite radio station.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: Hi, this is Pearly Mani.
5: You are listening to Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസി.

0: മാറ്റിനി മാഷപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. ഇന്ന് കൊച്ചിൻ ഹനീഫ എന്ന പ്രിയ താരത്തിന്റെ സിനിമകളിലെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ സിനിമകളെ കുറിച്ചും ഒക്കെ നമ്മൾ സംസാരിച്ചു വരികയാണ്. അക്കൂട്ടത്തിൽ കൊച്ചിൻ ഹനീഫ, സലീം കുമാർ ഇവർ രണ്ടുപേരും ഒന്നിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ചിരി നിമിഷങ്ങൾക്ക് എന്താ പറയാ, അത് വീണ്ടും വീണ്ടും ഞാനിപ്പോ വീണ്ടും യൂട്യൂബിലിരുന്ന് ആ ഒരു സിനിമകളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു കണ്ടു നോക്കുമായിരുന്നു കേട്ടോ. ആ ഒരു കോമഡി രംഗങ്ങളൊക്കെ വീണ്ടും ഒന്ന് കണ്ടു നോക്കുമായിരുന്നു. അപ്പൊ ഒരു തവണ ഒരു അഭിമുഖത്തിൽ ഇതുപോലെ സലീം കുമാർ അദ്ദേഹം പറയുന്നുണ്ട്, കൊച്ചിൻ ഹനീഫയുമായിട്ടുള്ള പുലിവാൽ കല്യാണത്തിൽ ആ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അതൊരു ഒരു എവർഗ്രീൻ കോമ്പിനേഷൻ ആണല്ലോ അവരുടെ രണ്ടുപേരുടെയും. അതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ.
1: ഒരുപാട് പടങ്ങളിൽ ഞങ്ങള് ജോഡി പോലെ തന്നെ അഭിനയിച്ചു. പുലിവാൽ കല്യാണം എന്ന പടത്തിന് എനിക്ക് പേരുണ്ടായ എന്റെ പകുതി ക്രെഡിറ്റും ഹനീഫ് ഖാൻ.
0: ഇങ്ങനെ നമ്മളെ ചിരിപ്പിച്ച എത്രമാത്രം കൗണ്ടറുകളും എത്രമാത്രം സിനിമകളും ഉണ്ടല്ലേ. ഇപ്പൊ എന്തായാലും കൊച്ചിൻ ഹനീഫ എന്ന പ്രിയ താരത്തെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ആ ഒരു കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. 5000 009 17 എന്ന നമ്പറിലേക്ക്.

0: This is
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
6: ചൂട് കാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യുവരസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറം ജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
7: Neram velukumbol karil kayarumbol officeil pogumbol school busil timarkumbol kete kete kootu koodum savari morning savari
8: morning savari idu nammude savari nyayar mudal vyayam vare raavile 6 mani mudal
7: morning savari
9: Malabar Golden Diamonds Morning Savari
1: brought to you by Malabar Golden Diamonds the responsible jeweler Malabar Golden Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu adodoppam Malabar promise nalguna complete transparency
10: in association with
11: Commercial Bank we are saving more turns dreams into reality Commercial Bank's 5 million riyals dream dream bigger
5: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
12: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
13: Just feel like you're home.
12: And department stores where the world comes to shop. Just

0: ആ ലുക്കും ഒക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് എത്തും അല്ലെ. പിന്നീട് പഞ്ചാബി ഹൗസ്, അനിയത്തി പ്രാവ്, ഹിറ്റ്ലർ, പത്രം, അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകൾ അദ്ദേഹം നമുക്കായിട്ട് മനോഹരമായിട്ടുള്ള നല്ല കിടിലം കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 2001 മികച്ച സഹനടനുള്ള സംസ്ഥാന അവാർഡും ലഭിച്ചിട്ടുണ്ട്. നമ്മളെ ചിരിപ്പിച്ച കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് ജോണി ആന്റണി ഒരു ഇന്റർവ്യൂവിൽ സുന്ദര പുരുഷൻ എന്ന സിനിമയിലെ ആ ഒരു കോമഡി രംഗം പറയുന്നുണ്ട്. അത് ഇങ്ങനെയാണ് കേട്ടോ.
1: ഈ മണ്ടത്തരം തമാശ ഇവര് തമ്മിൽ സുന്ദര പുരുഷൻ ഒരു പടമുണ്ട്. എനിക്ക് എത്ര തരമുള്ളത്? 18,000 രൂപ. ഞാൻ 19,000 തരുന്നു. തന്നല്ലോ. നിനക്ക് എത്ര തരാനുള്ളത്? തന്നല്ലോ.
2: ബാലിന് ഞാൻ എത്ര ക്യാഷ് തരാനുണ്ട്?
3: 26,000 രൂപ.
2: 26,000 ഉറപ്പാണല്ലോ?
3: ഉറപ്പ്.
2: ഓക്കെ, ഇക്കയ്ക്കോ.
3: എനിക്ക് 42,000.
2: ബാലന്റെ 26,000 ഞാനൊരു 18,000 തരുന്നു.
3: തരുന്നു.
2: തന്നല്ലോ.
3: തന്നു.
2: കിട്ടിയല്ലോ.
3: കിട്ടി.
2: ഓക്കെ,
3: അപ്പൊ ഞാൻ പോട്ടെ.
4: എന്റെ കാര്യം കൂടെ ഒന്ന് പറയട.
3: ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്.
2: ഇക്കാടെ 48,000 ഒരു 25,000 ഞാൻ 28,000 തരുന്നു.
3: അത് പറ്റില്ല. അവന് 18,000 കൊടുത്ത എനിക്ക് 28,000. അത് പറ്റില്ല. എന്റെ കാശ് മാറ്റാതെ കിട്ടിയല്ല. എന്റെ പിന്നെ തൂങ്ങാണ്ട് നിങ്ങൾ തീർക്ക്. 28 കുറച്ച് നേരത്തെ
2: 25,000 തരും.
3: ഓക്കെ ഓക്കെ ഓക്കെ അല്ലേ.
0: ഞാൻ ജോണി ആന്റണിയുടെ ആ ഒരു ഇന്റർവ്യൂ കണ്ട സമയത്താണ് ഈ സീൻ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഞാൻ വീണ്ടും പോയി ആ സീൻ ഒന്ന് കണ്ടു നോക്കിയിട്ടാണ് ഇപ്പൊ ഇതാ പ്ലേ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫ എന്ന പ്രിയ താരത്തിന്റെ കുറച്ച് വിശേഷങ്ങളാണ് എനിക്ക് ഈ ഒരു മണിക്കൂറിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ കൂടുതൽ സിനിമാ ലോകത്തിന്റെ കഥകളും കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മണിക്കൂർ സമയം ഞാൻ പതുക്കെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയും വിശേഷങ്ങൾ, സിനിമാ വിശേഷങ്ങൾ മാഗ്നി മാഷപ്പിൽ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കേട്ടുകൊണ്ടേയിരിക്കാം റേഡിയോ സുനോ.

0: ഭൂപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം. ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ. ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും.
1: നടാ, വൺ ലാസ്റ്റ് ഡാൻസ്. ഓക്കേടാ, പോടേ.
0: ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിലിം.
2: ഹൈ എവരിവൺ, ഞാൻ രഞ്ജിനി ഹരിദാസ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ഇനിയ വചനങ്ങളിലൂടെ.
1: നന്മകളെല്ലാം ദാനമാണ്. നന്മയിലേക്ക് ആളുകളെ വിളിക്കുന്നവൻ ആ നന്മ ചെയ്തവനെ പോലെയാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. 917
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Powered by
6: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
7: and
8: മർസ ഹൈപ്പർമാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഗുഡ് ആഫ്റ്റർനൂൺ. വെൽക്കം ടു റേഡിയോ സുന്ദര 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈമാണ്. സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടി ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ ഒരു പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ ഒരു ചിത്രം, ആ ചിത്രത്തിന്റെ റിവ്യൂ ഒക്കെ അറിയാനായിട്ട് വെയിറ്റിംഗ് ആണ്. ആ കൂട്ടത്തിൽ സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഒരു പുതിയ വീക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് എനർജൈസ്ഡ് ആയിരിക്കുന്ന ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് സിനിമാ വിശേഷങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാം. ബട്ട് ദെൻ ബിഫോർ ദാറ്റ്, എല്ലാവരും വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റഡ് ആയിരിക്കുക എന്ന ഓർമ്മപ്പെടുത്തലോടെ നമ്മൾ തുടങ്ങുകയാണ് ഇന്നത്തെ ദിവസം. ആൻഡ് മെസ്സേജസ് ഒക്കെ പോന്നോട്ടെ, വെയിറ്റിംഗ് ആണ്. 5000917 ജനനായകൻ മൂവി നിങ്ങൾ കണ്ടു എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു ചെറിയ റിവ്യൂ ഒരു വോയിസ് ആയിട്ട് അയക്കാനായിട്ട് മറക്കണ്ട. ആൻഡ് ഓഫ് കോഴ്സ് ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ സിനിമാ ലോകത്തേ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇപ്പം ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോകുന്നു. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: സുനോ 91.7 FM Qatar's favorite radio station.
1: Joy Alukas brings you the joy of summer.
2: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീരുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
5: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.
6: ദിസ് ഈസ് ഓൺലി ഓൺ
7: റേഡിയോ സുനോ 91.7 FM.
8: ബ്രോട്ട് ടു യു ബൈ സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ, ആൻഡ്
9: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
8: റേഡിയോ സുനോ 91.7 FM,
10: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
11: ചെറിയ റീചാർജിലും ഇതെങ്ങനെ കിട്ടി?
12: സിമ്പിൾ, ഇത് ഒരു ഡൂയിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
11: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
12: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
11: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
12: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റ് ആണ്. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.
8: This is Radio Suno
10: 91.7 FM,
8: Qatar's favorite radio station.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രൻഡ്.
3: Once again, welcome back to Matinee Mashup in the Time. സിനിമ ലോകത്തെ വിശേഷങ്ങളുമായി സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഇവിടെ ഫുഡൊക്കെ കഴിച്ചോന്ന് ചോദിച്ചിട്ടുള്ള മെസ്സേജ് വരുന്നുണ്ട്. അൻഫിൽ ബ്രോ, ഫുഡൊക്കെ കഴിച്ച് സൂപ്പർ ആയിട്ടിരിക്കുന്നു. അവിടെയും ലഞ്ചൊക്കെ കഴിഞ്ഞ് അടിപൊളിയാണെന്ന് കരുതുന്നു കേട്ടോ. സുഖമായിട്ടിരിക്കുന്നു. അമീർ ബ്രോ, അമീറും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ റിഷ്വ കനക്കാണ്ടിൽ നിന്നും മെസ്സേജ് വന്നേക്കുന്നത് ഒരു ബർത്ത്ഡേ വിഷസ് ആണ്. എന്റെ പ്രിയ സുഹൃത്ത് സുബൈറിന് വേണ്ടി ഒരു ബർത്ത്ഡേ വിഷസ്. യെസ്, അപ്പൊ സുബൈർ, വിഷിംഗ് യു വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോലോ. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ.

നമ്മളൊരു സിനിമ റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് അത് പോയി കണ്ട് കുറച്ച് നേരം ഇവാലുവേറ്റ് ചെയ്ത് ഇനിയിപ്പോ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടെ പോയി കാണുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ടാവും. സിനിമയുടെ കോൺസെപ്റ്റ് അല്ലെങ്കിലും ഇതിന്റെ അകത്ത ചിത്രീകരണ രീതിയും ടെക്നിക്കാലിറ്റീസും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതറിയാൻ ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. ജനനായകൻ എന്ന സിനിമ വിജയുടെ അവസാനത്തെ ഫിലിം കൂടിയാണ്. അങ്ങനെ ആ ഒരു ഫിലിം കരിയർ ഇങ്ങനെ എൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ എന്താണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിലീസ് കഴിഞ്ഞ ആദ്യ ദിവസം തന്നെ 100 കോടി ക്ലബിലേക്ക് ചിത്രം കയറിയിട്ടുണ്ടായിരുന്നു. രണ്ടാം ദിവസം ടു എ സ്ട്രെയിറ്റ് 200 ക്രോർ ക്ലബ്. പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആയിട്ട് ബേസിക്കലി എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ആരാധകരുടെ സ്പെഷ്യലി കുടുംബ പ്രേക്ഷകരുടെ ഒരു വൻ പിന്തുണ തന്നെ തിയേറ്ററിൽ ഉണ്ടായിരുന്നു. എച്ച് വിനോദ് സംവിധാനം ചെയ്ത ചിത്രം KVN പ്രൊഡക്ഷൻസ് ആണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അറ്റ് എനി കോസ്റ്റ് സിനിമ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണണം. അടിപൊളിയായിട്ടുള്ള ഒരു മൂവിയാണ്. സ്പെഷ്യലി ഫാമിലി ആയിട്ട് നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ദർ ഇസ് നോ ഡിബേറ്റ് അബൌട്ട് ദാറ്റ്. നമുക്ക് ആദ്യ ദിവസത്തെയും രണ്ടാം ദിവസത്തെയും കളക്ഷൻ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം, ആദ്യത്തെ ദിവസം എന്തായാലും തിയേറ്റേഴ്സിൽ പോയി കണ്ട് ആ റിവ്യൂ ഒക്കെ അറിഞ്ഞവരായിരിക്കും രണ്ടാമത്തെ ദിവസം അവരുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ കണ്ട് നല്ല അഭിപ്രായങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ അഭിപ്രായങ്ങളൊക്കെ ഷെയർ ചെയ്യാനും വിട്ടുപോകരുത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒത്തിരി നാളായിട്ട് ഒരു പക്ഷേ നമ്മൾ ജില്ലയും സംസ്ഥാനവും രാജ്യവുമൊക്കെ വിട്ടുപോകേണ്ടി വരും ഒരു അടിപൊളി ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ തിരിച്ചെത്തുന്നത്. ഏതാണ് ചിത്രം എന്നറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക. കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്. റേഡിയോ സുനോ 91.7.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ്

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോബ്

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രെൻഡ്.
3: Once again, welcome back. Radio Suno 91.7 FML Matinee. Mashupinte time. Sandeepaanu koode join cheyyunnathu. ഓഫ് കോഴ്സ് നമ്മൾ ഏറ്റവും പുതിയ റിലീസ് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ കുറച്ചധികം കാത്തിരിപ്പുണ്ട് ഈ സിനിമയുടെ റിലീസിന് വേണ്ടിയിട്ട്. ബട്ട് ദെൻ ചില കാറ്റഗറീസിലുള്ള സിനിമകൾ, ചില ജോണേഴ്സിലുള്ളത് നമുക്ക് എത്ര തന്നെ പ്രിയപ്പെട്ടതാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഹോൾഡ്സ് ദ ഫീൽ. ആരാധകരുടെ ഒരു വലിയ മോഹം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് ഇതാ ഒരു ഫുൾ സ്റ്റോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഏറെ നാൾക്ക് ശേഷം നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഗോസ്റ്റ് റൈഡർ ചിത്രം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് ഹോൾഡ്സ് ദ ഫീൽ. നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒരുപാടുണ്ട്. പക്ഷേ ഗോസ്റ്റ് റൈഡേഴ്സിൽ ഇനി ആരായിരിക്കും നിക്കോളാസ് കേജിന്റെ ആ ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് വിവരങ്ങളൊക്കെ ഇങ്ങനെ എത്തുന്നുണ്ട്. റയാൻ ഗോൾഡിംഗ് ആണ് ഇനി ആ വേഷത്തിൽ പകരക്കാരനായിട്ട് എത്താൻ പോകുന്നത്. നിക്കോളാസ് കേജ് ഐക്കോണിക് ആയിട്ട് മാറ്റിയ ആ ഒരു കഥാപാത്രം എം സി യുവിൽ കാണാനായിട്ട് ഒരുപാട് പേര് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒത്തിരി നാളത്തെ ആ കാത്തിരിപ്പിന് ശേഷം മാർവൽ സ്റ്റുഡിയോസിന്റെ പ്രസിഡന്റ് കെവിൻ ഫിജ് ആണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻഡലോൺ മൂവിയിലായിരിക്കും പുതിയ ഗോസ്റ്റ് റൈഡർ ചിത്രം എത്തുന്നത്. ആദ്യ പ്രഖ്യാപനങ്ങളൊക്കെ ഇങ്ങനെ കഴിയുമ്പോൾ ഇനി എല്ലാവരും വെയിറ്റിംഗ് ആണ് ആ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ്, ഡിഫറെന്റ് സിനിമാ വേൾഡിലേക്ക് കടക്കാനായിട്ട്. 2028 വരെ വെയിറ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ ബിറ്റ് ഓഫ് എ വെയിറ്റ്. പക്ഷേ എന്തായാലും അത് വേർത്ത് ആയിരിക്കും എന്നുള്ളൊരു കാര്യത്തിന് സംശയമൊന്നും വേണ്ട. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇന്നത്തെ സിനിമാ വിശേഷങ്ങൾക്ക് ചെറുതായിട്ടൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസം വിഷയുന്നു. ആൻഡ് ഓൾസോ ഈവനിംഗ് ടൈം 917 ഈവനിങ്സിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായിട്ട് നമുക്ക് കേട്ടുമുട്ടാം. സോ അൻടിൽ ദെൻ സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത്. ഓൺ മാറ്റിനി മാഷപ്പ് കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും. ഗുഡ് ഈവനിംഗ് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോണോ 91.7 FM-ൽ ബാറ്ററി മാഷപ്പിന്റെ സമയമാണ്. ഇത്രയും എനർജറ്റിക് ആയിട്ട് ഞാൻ ഈ ഈവനിങ് സമയത്ത് വന്നപ്പോൾ തന്നെ സത്യം പറയാലോ, ഈ ഒരു വീക്കെൻഡിലെ എനർജറ്റിക് പടം കണ്ടതിൻ്റെ ഒരു ഹാങ് ഓവർ തന്നെയാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, ആ ഒരു മാസ് പടം ആദ്യം മുതൽ അവസാനം വരെ ഒരു 3.5 മണിക്കൂർ എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. ജനനായകൻ, അങ്ങനെ നമ്മുടെ സ്വന്തം തലപ്പതി വിജയുടെ അവസാന ചിത്രം എന്ന് പറയുന്ന ജനനായകൻ മൂവി കാണാനായിട്ടിരുന്നപ്പോൾ സത്യം പറയാലോ, ഇത്രയും മണിക്കൂർ ഇരുന്ന് ആ സിനിമ കണ്ടതിന് ശേഷം എൻ്റെ ഒരു ഒരു ഒരു ലേശം ശബ്ദം പോലും പുറത്തു വരാൻ പറ്റാത്ത അത്രയും ഞാൻ അവിടെ കിടന്ന് കൂവി വിളിച്ച് വിസിലടിച്ച് അത്രയും എൻജോയ് ചെയ്തൊരു ചിത്രം തന്നെയായിരുന്നു അത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇൻട്രോ സീൻ മുതൽ ലാസ്റ്റിലത്തെ ഫൈനൽ സീൻ വരെ ഇത്രയും മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക് ടു ബാക്ക് മാസ്, അതിനിടയിൽ എവിടെയോ ഇങ്ങനെ ഫില്ലർ പോലെ ഇങ്ങനെ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അങ്ങനെ കേട്ടോ ഫീൽ ചെയ്തത്. പിന്നെ ഒരു ഡീറ്റെയിൽ റിവ്യൂ ഇന്ന് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. ദ മാസ് ഇൻ ദാറ്റ് അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത് വേറെ ലെവൽ. ആക്ഷൻ ചെയ്തിരിക്കുന്ന കൊറിയോഗ്രാഫി രീതിയിലാണെങ്കിലും ഒക്കെ തന്നെ, ആൻഡ് ഫൈനൽ ക്ലൈമാക്സ് ആക്ഷനൊക്കെ വേറെ ലെവലാണ്. ഇപ്പോൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഓരോരോ വീഡിയോസ് വന്നു കഴിഞ്ഞു, അതുകൊണ്ട് ഇതൊരു വലിയ സ്പോയിലർ ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ മമിത ബൈജുവിൻ്റെ അതിലെ ലാസ്റ്റിലത്തെ ഫൈറ്റ് വേറെ ലെവലാണ്. ലെവൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അതൊരാളെ കൊണ്ട് ഇത്രയും പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് മാത്രമല്ല, വിജയുടെ കൂടെ അത്രയും നല്ല രീതിയിലൊരു സ്ക്രീൻ സ്പേസ്, അതും ക്ലൈമാക്സിൽ ടോട്ടൽ ക്രെഡിറ്റ് വിജയുടെ തലയിൽ നിന്നും നേരെ മമിതയുടെ കയ്യിലേക്ക് പോകുന്ന പോലത്തെ ഒരു കൈൻഡ് ഓഫ് ഫൈറ്റ് സീനാണത്. അപ്പോൾ ആ ഒരു ഫൈറ്റ് സീനിൽ അത്രയും ഇടം ഒരു ആൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഒരു ബിഗ് തിങ് ആണ്. ആൻഡ് ഷീ ഡിഡ് ഹെർ ബെസ്റ്റ്. ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ബെസ്റ്റ് ഔട്ട് ഓഫ് ദ ബെസ്റ്റ്. അത്രയും നന്നായിട്ടാണ് ആ ഫൈറ്റ് സീൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇപ്പം ഏറ്റവും രസകരമായി പോയിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ തന്നെ തെലുഗു വേർഷൻ എന്ന് പറയുന്ന ബാലയ്യയുടെ മൂവി, അതിൻ്റെ സീൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര കമ്പാരിസൺ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലെ ഒരു ഫൈറ്റ് സീനും കണ്ടു, ഇതേപോലെ തന്നെ ലാസ്റ്റില് ശ്രീലീല ചെയ്തിരിക്കുന്ന ഫൈറ്റ് സീൻ. സത്യത്തിൽ അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലോ മമിതേനെ കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതെങ്കയോ ഇരിക്ക്, ഇത് എങ്കയോ ഇരിക്ക്. എനിവേ, ഭയങ്കര സന്തോഷത്തിൽ തന്നെ എല്ലാവരും പോയി കണ്ട് ആസ്വദിച്ച് ഇറങ്ങുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഒരേ ഒരു വിഷമേ ഉള്ളൂ, ആദ്യത്തെ ദിവസം 100 കോടി ക്ലബിലേക്ക് ഈ ഒരു പടത്തിന് എത്താൻ പറ്റിയില്ല. ആഗോളതരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു 80.28 കോടിയാണ് നേടിയിട്ടുള്ളത്. ഫസ്റ്റ് ഡേ കളക്ഷൻ ആട്ടോ ഞാൻ പറയുന്നത്. അതിൽ തന്നെ ഏകദേശം 5.8 കോടി ആദ്യത്തെ ദിവസത്തെ കളക്ഷൻ തന്നെ കിട്ടിയിരിക്കുന്നത് കേരളത്തിൽ നിന്ന് മാത്രമാണ്. ബാക്കിയൊക്കെ ഈ പറഞ്ഞപോലെ വേൾഡ് വൈഡ് കളക്ഷനിലേക്കാണ് എത്തുന്നത്. എനിവേ, എല്ലാവരും ഈ പറഞ്ഞപോലെ ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. കേരള ബോക്സ് ഓഫീസിൽ മാത്രം നോക്കുകയാണെങ്കിൽ ഗ്രോസ് എസ്റ്റിമേറ്റ്സ് ഈ ഒരു വർഷത്തെ കുറച്ച് ഇറങ്ങിയതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 4th സ്ഥാനത്ത് നിൽക്കുകയാണ് ജനനായകൻ. ആദ്യം നിൽക്കുന്നത് ബാലൻ ദ ബോയ് തന്നെയാണ് കേട്ടോ. ഈ ഒരു സന്തോഷം കൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്തൊരു പാട്ടിലേക്ക് പോകണം. തിരിച്ചു വന്നിട്ട് എനിക്കൊരു പാട്ടിന്റെ കഥയും പറയണം, മമിതയുടെ ബാക്കി ചില വരാനിരിക്കുന്ന മൂവീസിന്റെ കഥകളെ കുറിച്ചും പറയണം. ഒപ്പം നിങ്ങളും പറയൂ, ജനനായകൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടപ്പെട്ടത്, മെസ്സേജ് അയച്ചോളൂ കേട്ടോ 5000917-ലേക്ക്.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായിത്തീരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് ആലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
4: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് ആലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
5: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
7: ഹായ്, ഞാൻ സലീം കൊടത്തു.
8: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക്. ഇത് മാറ്റനി മാഷ് ഭഷ്ടവിയാണ് കൂടെ ഉള്ളത്. ഞാൻ ഇത്രയും നേരം ജനനായകനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവൻ ആ സിനിമ കണ്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങളും കുറച്ച് പേരുടെയൊക്കെ റെസ്പോൺസസ് ഒക്കെ എടുത്തതൊക്കെ ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് മോസ്റ്റ് പീപ്പിൾ ആർ ലവിങ് ദ മൂവി. എനിവേ, അതിലേക്ക് പറഞ്ഞു വന്ന സ്ഥിതിക്ക് നമ്മൾ മമിതയെക്കുറിച്ച് പറയായിരുന്നു. മമിത ബൈജു എന്ന് പറയുന്ന ഒരാൾ സത്യത്തിൽ ഭയങ്കരമായിട്ട് കിടിലൻ പടങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. മമിതയുടെ തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും ബാക്ക് ടു ബാക്ക് വരാനായിട്ട് പോകുന്നതും നമുക്കൊക്കെ ഭയങ്കര പ്രതീക്ഷയുള്ള പടങ്ങൾ തന്നെയാണ്. അതിൽ ഒന്ന് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഓൾറെഡി വിജയുടെ കൂടെ അഭിനയിച്ചു കഴിഞ്ഞു, നമ്മളത് കണ്ടു കഴിഞ്ഞു. ഇനി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് സൂര്യയോടൊപ്പമുള്ള ഒരു സിനിമ തന്നെയാണ്, വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന് പറയുന്ന മൂവി. ഈ ഒരു മൂവി അതിന്റെ കഥയും അതിനോടൊപ്പം ഡിറക്ഷനും ഒക്കെ വെങ്കി അറ്റ്ലൂരി ആണ്. ആൻഡ് ഇത് സിതാര എന്റർടൈൻമെന്റ്സ് ആൻഡ് ഫോർച്യൂൺ ഫോറിന്റെ ഒക്കെ ബാനറിൽ ഇറങ്ങുന്ന ഈ ഒരു മൂവി. ജി വി പ്രകാശിന്റെ പാട്ടുകളാണ് ഇതിൽ. അതിലെ ഏറ്റവും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു പാട്ട് ഇപ്പോൾ രണ്ടു ദിവസമായിട്ട് ദ വെഡിങ് സോങ് ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഇറങ്ങിയതേ ഉള്ളൂ. ഇറങ്ങി അപ്പൊ തന്നെ ഏകദേശം 90 ലക്ഷത്തിലധികം ആൾക്കാരിലേക്കാണ് ഈ ഒരു പാട്ട് എത്തിക്കഴിഞ്ഞത് വിത്തിൻ ജസ്റ്റ് 22 hours. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു ലിറിക്കൽ വീഡിയോ എന്നുള്ളത് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഏറ്റവും വലിയ മറ്റൊരു കാര്യം ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജി വി പ്രകാശാണ് മ്യൂസിക് എന്ന് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ പാടിയത് അത് സൂര്യ തന്നെയാണ്. സൂര്യയുടെ ശബ്ദത്തിലൊരു പാട്ട് എനിക്ക് തോന്നുന്നു മുൻപ് കേട്ടിട്ടുണ്ടോ, മുൻപ് പാടിയിട്ടുണ്ടോ, എനിക്ക് പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഒരു പാട്ടും വരുന്നില്ല. പക്ഷെ സൂര്യയുടെ ഒരു ഒരു ശബ്ദത്തിൽ ഇങ്ങനെ ഒരു വെറൈറ്റി സോങ് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. എനിവേ, നിങ്ങളൊന്ന് കേട്ട് നോക്കൂ. കേൾക്കാനായിട്ട് അഥവാ പറ്റിയില്ലെങ്കിൽ ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. കേട്ടോണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം. അപ്പോഴേക്കും മമിതയുടെ മറ്റൊരു മൂവിയുടെ വിശേഷവും എനിക്ക് പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് medical center.
4: Going home? Make it rewarding with Kalyan Jewelers.
5: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
6: Namaskaram, njan Surabhi Lakshmi aanu.
7: Anga vana konile ninni ninnu.
0: You are listening to
8: Radio Suno 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Uridu TV channel number 911.
1: ഇത്രയും ഡേറ്റയും കോളുകളും ഈ ചെറിയ റീചാർജില്, ഇതെങ്ങനെ കിട്ടി?
2: സിമ്പിൾ, ഇത് ഉറിഡുവിൽ നിന്നുള്ള യുവർ സ്പെഷ്യൽ ഓഫർ ആണ്.
1: യുവർ സ്പെഷ്യൽ ഓഫറോ? അതെന്താ?
2: ഇത് എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കിയ ഒരു ഓഫറാണ്, എന്റെ ഉപയോഗത്തിന് അനുസരിച്ച്.
1: കൊള്ളാലോ, എന്റെ സാധാരണ റീചാർജിനേക്കാൾ എത്രയോ ബെറ്റർ ആണിത്.
2: അതാണ്, എന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് കറക്റ്റാ. ഒരിടവിൽ നിന്നും ഇതാ യുവർ സ്പെഷ്യൽ ഓഫർ. നിങ്ങൾക്കായി മാത്രം ഒരുക്കിയ മികച്ച ഓഫറുകളിൽ നിന്നും തിരഞ്ഞെടുക്കൂ. ഇപ്പോൾ തന്നെ ഒരിടവ് ആപ്പോ അല്ലെങ്കിൽ അടുത്തുള്ള റീറ്റെയിലറെയോ സന്ദർശിക്കൂ.

0: brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: വെൽക്കം ബാക്ക് മാറ്റിനി മാഷപ്പിൽ നമ്മൾ ഇന്ന് മമിതയുടെ പടങ്ങളെ കുറിച്ചിട്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ജനനായകനെ കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് വിശ്വനാഥ് ആൻഡ് സൺസിലെ പാട്ടിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ആ പാട്ടുപോലെ തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ടിഷ്ടപ്പെടുന്ന ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, അതായത് ബെത്ലഹേം കുടുംബ യൂണിറ്റ് മൂവിയിലെ ആ ഒരു സോങ്. ആ സോങ് കേട്ടപാട് എനിക്ക് തോന്നുന്നു കുറേ, ഞാൻ ഈ പേജസിലൊക്കെ അതിൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു ഷോർട്ടുകളുണ്ടല്ലോ, ഈ ഷോർട്ട് വെച്ചിട്ട് എഴുതിയിട്ടേക്കുന്ന ഒരുപാട് പോസ്റ്റുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഒരു ബ്യൂട്ടിഫുൾ ലവ് സ്റ്റോറി കാണാനായിട്ട് നമുക്ക് പറ്റുന്നൊക്കെ ഉള്ള രീതിയിലാണ് ആൾക്കാർ എഴുതിയിരിക്കുന്നത്. കാരണം ഈ ഓം ശാന്തി ഓഷാനയിലേക്ക് ഒരു നസ്രിയ നിവിൻ പോളി ഒരു വൈബ് ഉണ്ടായിരുന്നില്ലേ, ആ ഒരു കൈൻഡ് ഓഫ് രീതിയിലൊക്കെ, അല്ലെങ്കിൽ അത്രയും ആ ഒരു പെപ്പിനെസ് അല്ല, ബട്ട് സ്റ്റിൽ ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും എന്നുള്ള രീതിയിലൊക്കെയാണ് പലരുടെയും പോസ്റ്റുകളിലൂടെ ഞാൻ കണ്ടത്. എനിവേ, നമ്മളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, കാരണം എം ജി ശ്രീകുമാർ പാടിയ പാട്ട്, വിഷ്ണു വിജയുടെ മ്യൂസിക്, അതിനൊക്കെ ഉപരി ഈ ഒരു സിനിമ ചെയ്തിരിക്കുന്നത്, അതായത് ഡിറക്റ്റ് ചെയ്തിരിക്കുന്നതൊക്കെ തന്നെ ഗിരീഷ് ഏരിയാണ്. ഗിരീഷ് ഏരിയുടെ പടങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ തണ്ണീർമത്തൻ ദിനങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ സൂപ്പർ ശരണ്യ, പ്രേമലു, അയം കാതലൻ, അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു പടവും എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ നെസ്ലിൻ ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ മമിത ആണെങ്കിലും ഒക്കെ തന്നെ വലിയൊരു പാർട്ടാണ്. മമിതയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയൊരു ഹിറ്റ് ചിത്രം, പ്രേമലു പോലത്തെ ഒരു ചിത്രം നൽകിയിട്ടുള്ള ഒരു ഡിറക്ടർ കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു സിനിമയും നല്ല പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം. ഗിരീഷിൻ്റെയും ആ ഒരു മമിതയുടെയും ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സോ ഈ ഒരു പാട്ട് ഓൾറെഡി ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞു എന്ന് തോന്നുന്നു, കാരണം രണ്ട് ദിവസമായി ഈ ഒരു പാട്ട് ഇറങ്ങിയിട്ട്. ഭയങ്കര ഒരു ഒരു നാട്ടും പുറത്ത് നടക്കുന്ന ഒരു കഥ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ, കോളേജാണെന്ന് തോന്നുന്നു, ഒരു ഗിറ്റാറൊക്കെ പിടിച്ച് ആളിങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുന്നതും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ പറയുന്ന ഒരു കണ്ണുകൊണ്ടുള്ള ഒരു റൊമാൻസ് ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര രസമായിട്ടാണ് അത് കാണിച്ചിരിക്കുന്നത്. പിന്നെ നിവിൻ പോളി പറയണ്ടല്ലോ, അങ്ങനെയുള്ള വേഷങ്ങൾ ആളെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ വേറെ ആരും. എന്തായാലും ഈ ഒരു പാട്ടും കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കേൾപ്പിച്ചു തരാം, കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയി കണ്ടാൽ മതി കേട്ടോ. ഇപ്പം തൽക്കാലം നമുക്ക് മമിതയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ ആളുടെ ഏറ്റവും പുതിയ ഇറങ്ങിയ മൂവീസ്, ഇറങ്ങാൻ പോകുന്ന മൂവീസ് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പായി, മമിത ഈസ് ജസ്റ്റ് യുനോ ഒരു വിഷയങ്ങളൊക്കെ പറഞ്ഞ ആളുടെ ഏറ്റവും പുതിയ ഇറങ്ങിയ മൂവീസ്, ഇറങ്ങാൻ പോകുന്ന മൂവീസ് ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് എന്തായാലും ഒരു കാര്യത്തിൽ ഉറപ്പായി, മമിത ഈസ് ജസ്റ്റ് യുനോ

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings.
1: Joy Alukas 917 evenings.
2: Presented by Joy Alukas, world's favorite jeweler.
3: Powered by
4: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine ruchi ariyam. Call 4000-1707.
2: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് ലിസ്ണേഴ്സ്. ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ദാ മറ്റൊരു ഈവനിങ് ടൈം ഇങ്ങനെ തുടങ്ങുകയാണ്. ഈവനിങ് ടൈം മാത്രമല്ല, നമ്മുടെ ഒരു വീക്കിൻ്റെ എനർജി ചെറുതായിട്ടൊന്ന് ഇന്നത്തെ ദിവസം കുറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻസ് ഉണ്ടോ? എന്തായാലും ആ ഒരു എനർജി കുറയ്ക്കേണ്ട ഒരു ആവശ്യമില്ല, ബിക്കോസ് വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ വി ഹവ് ഗോട്ട് എൻ നമ്പർ ഓഫ് സോങ്സ് ടു ലിസൺ. സോങ്സ് മാത്രമല്ല, നമുക്ക് ഒത്തിരി കാര്യങ്ങളും ഡിസ്കഷനിൽ കൊണ്ടുവരാനായിട്ടുണ്ട്. ബട്ട് ഓൾ മൈ ലവ്ലി ലിസ്ണേഴ്സ്, ഒരിക്കൽ കൂടി ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ടൈം വിഷയമാണ്. വിഷിംഗ് ഓൾ എ ഗുഡ് ഈവനിങ്. ഇഫ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 2:53. അപ്പോൾ ഇതാ ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും വർക്കൊക്കെ വൈൻഡപ്പ് ചെയ്യാനുള്ള തിരക്കിലായിരിക്കാം ഒരു പക്ഷേ കുറേ പേരൊക്കെ. എന്തായാലും വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇന്നത്തെ പ്ലാൻസ്? അല്ല, വീക്കെൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? വീക്കെൻഡിന് ഒത്തിരി ഒത്തിരി എന്താണ് സ്പെഷ്യാലിറ്റീസ്. ഖത്തറിൽ തന്നെ നോക്കിയാൽ നമുക്ക് ഒത്തിരി ഇവൻസും കാര്യങ്ങളും എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു വീക്കെൻഡാണ്. മാത്രമല്ല, വളരെ സട്ടിലായിട്ട് വീട്ടിലിരുന്ന് ഒരു മൂവിയൊക്കെ കണ്ട് ഏറ്റവും അടിപൊളിയായിട്ട് ആ വീക്കെൻഡ് കടന്നുപോയ ഒത്തിരി പേര് തന്നെ ഉണ്ടായിരിക്കാം. എന്തായാലും പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു മന്ത് എൻഡിലേക്ക് കടക്കുന്നു. ജൂലൈ ഈസ് ഓൾമോസ്റ്റ് ഓവർ. ഇനി 4-5 ദിവസവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മന്തിനോട് നമുക്കൊരു ഗുഡ് ബൈ പറയാം. പക്ഷെ മന്തിനോട് ഗുഡ് ബൈ പറയുന്നതല്ല, ഒത്തിരി പ്ലാനിങ്സ് കൊണ്ടുവരാനുണ്ട്. എസ്പെഷ്യലി വെൻ ഇറ്റ് കം ടു ഫിനാൻഷ്യൽ തിങ്സ്, അതേപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ലൈഫ്, എല്ലാം കൂടി ഒന്ന് കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ എല്ലാം പാരലാക്കി വെക്കാനുള്ള ലിസ്റ്റുമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ എത്തുന്നത്. സോ മന്ത്ലി റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. ബട്ട് ദെൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ വിഷസിന് വേണ്ടിയിട്ടാണ്. സോ ഗുഡ് ഈവനിങ് വിഷസ്, ഇങ്ങ് പോത്തോട്ടെ. അപ്പം എൻ്റെ എനർജി ഓൺ ആകുമ്പോഴത്തേക്കും നല്ല നല്ല പാട്ടുകളും ഒരുപാട് ഒരുപാട് ഫൺ എൻ്റർടൈനിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും നിങ്ങളുടെ ഡ്രൈവിൽ ഓൺ ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 11:32. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സോനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
3: 91.7 FM,
2: Qatar's favorite radio station.
4: Going home? Make it rewarding with Kalyan Jewelers.
5: Enjoy 0% making charges on select ornaments. Visit Kalyan Jewelers today. Conditions apply.
6: What's smarter than shopping? Shopping that rewards you instantly. That's exactly what you will find at Lulu Hypermarket. Because half payback is back. Spend 200 Qatar riyal on ready-made garments, saris, churidars, footwear, ladies' bags or baby accessories. And receive 100 Qatar riyal free shopping voucher instantly. Shop smart, get rewarded. Smile bigger. Only at Lulu Hypermarket.
7: Lulu, where the world comes to shop.
8: Just feel like you.
9: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
10: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
9: മില്യണോ?
10: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
11: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
12: പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ.
13: You're listening to
14: 91.7 റേഡിയോ സുനോ 91.7.

0: Joy Alucas 917 Evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: Welcome once again. Welcome back to Radio Sonu 91.7 FM. 917 Evenings in the time. Sandeep Aanu koodiyullathu. Studio clockil samayam 5 mani kazhinja 8 minutum 55 secondum. ഒത്തിരി ബ്യൂട്ടിഫുൾ ട്രാക്കുകൾ കമ്മിങ് അപ്പ്. ട്രാക്സ് മാത്രമല്ല, ശരിക്കും ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ വേണ്ട എനർജി പോസിറ്റിവിറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഇന്ന് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഫാക്ടേഴ്സിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ എനിക്ക് എപ്പോഴും സന്തോഷം തരുന്ന ആ ഒരു പർട്ടിക്കുലർ ഫാക്ടർ നിങ്ങളയക്കുന്ന മെസ്സേജ് തന്നെയാണ്. ആൻഡ് ടു ദാറ്റ് മെസ്സേജസ് ദ ഗുഡ് ഈവനിങ് വിഷസ് പതിവ് പോലെ പറഞ്ഞുകൊണ്ട് റഫീഖിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ അമിത് ഗുഡ് ഈവനിങ് പറയുന്നു, സുഖമല്ലേ, ഫുഡൊക്കെ കഴിച്ചോ, ഉഷാറായിട്ടിരിക്കുന്നു എന്നാണ് റഫീഖ് ബ്രോ ചോദിക്കുന്നത്. റഫീഖ് ബ്രോ സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയാണ്, അവിടെ എങ്ങനെയാണെന്ന് കരുതുന്നു കേട്ടോ. സിറാജ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് ഈവനിങ് വിഷേസ്. ആൻഡ് ഓൾസോ അബ്ദുള്ള ഗുഡ് ഈവനിങ്, ജംഷീർ ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. നമുക്കടുത്ത മെസ്സേജ് ഗുഡ് ഈവനിങ് വിത്ത് വെഡിങ് ആനിവേഴ്സറി വിഷാണ്. മെസ്സേജ് അയച്ചേക്കുന്നത് നൗഷാദാണ്. ഓക്കെ, നൗഷാദിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ്, 10th വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഫർഹാനും റുബീനയ്ക്കും വേണ്ടി ഏറ്റവും മനോഹരമായിട്ടുള്ള വിഷസ് ഒന്ന് കൊടുക്കാമോ എന്ന് ചോദിക്കും. പിന്നെ എന്താ അതാ പിടിച്ചോ, ഒരു ഗംഭീര വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ, ഫർഹാൻ ആൻഡ് റുബീന. യെസ്, ആ ഒരു ആനിവേഴ്സറി വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ പോകുന്നത് മറ്റൊരു ബർത്ത്ഡേ വിഷസിലേക്ക്. ഷേഖ് ഇസ്മായിലാണ് മെസ്സേജ് അയച്ചേക്കുന്നത്, ആ ഒരു ബർത്ത്ഡേ വിഷസ് ലോഡിംഗ് ആണ്. വൺ സെക്ക്. യെസ്, വിഷിംഗ് യു ആർ സേഫ് ജേർണി. ഓ ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ബർത്ത്ഡേ വിഷ്. ഓക്കെ, ജേർണി പോകുന്നതിൻ്റെ അല്ല, ബർത്ത്ഡേ വിഷ് തന്നെയാണ്. ഓക്കെ, നാട്ടിലേക്ക് പോവാണ് അദ്ദേഹം, ആ ഒരു വിഷസ് അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷിംഗ് യു എ സേഫ് ജേർണി ഹോം മിസ്റ്റർ മുത്തു. ഓക്കെ മുത്തു, അപ്പോൾ ട്രാവൽ ചെയ്യാനുള്ള ആ കാര്യത്തിലോട്ടൊക്കെ ഇങ്ങനെ പ്ലാനിങ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്നറിയാം. സോ വിഷിംഗ് യു എ വെരി ഹാപ്പി ജേർണി നാട്ടിലേക്ക് ഓൺ ദി സ്പെഷ്യൽ ഒക്കേഷൻ ഓഫ് യുവർ ഡോട്ടർ ഋത്തിക. ഋത്തികയുടെ ആദ്യത്തെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. സോ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിലേക്ക് മുത്തു പോകുന്നത്. അപ്പോൾ രണ്ടുപേർക്കും മുത്തുവിനെ ദേ ആ ഒരു ട്രാവൽ വിഷസ് അറിയിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് പോകുന്നത്. മകളുടെ ആദ്യത്തെ ആ ഒരു ബർത്ത്ഡേ, ആദ്യമായിട്ട് മകളെ കാണാൻ പോകുമായിരിക്കും. അപ്പോൾ ഒത്തിരി എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളത് അറിയാം. ബട്ട് ദെൻ യെസ്, വിഷിംഗ് മകൾക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ്. മേ ഷി ഗ്രോ അപ് ടു ഹാപ്പി, വൈസ് ആൻഡ് ബ്ലെസ്ഡ്. ഒത്തിരി ഒത്തിരി ഡ്രീംസ് എല്ലാം മേ ഇറ്റ് കം ട്രൂ എന്നുള്ള വിഷസോട് കൂടിയാണ് ഷെയ്ഖ് ഇസ്മായിൽ ദ ആ ഒരു മെസ്സേജ് നമുക്ക് വേണ്ടി അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വിഷസ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

യെസ്, അപ്പൊ ആ ഒരു വിഷസ് കൂടെ ഇങ്ങനെ വായിച്ചുമ്പോൾ വലിയൊരു മെസ്സേജ് ആയിരുന്നു. അത് ഞാൻ പെട്ടെന്ന് ചുരുക്കി വായിച്ച കേട്ടോ. അബ്ദുള്ള ഗുഡ് ഈവനിങ് വിഷസ് അറിയിക്കുന്നുണ്ട്. ദിവ്യ ഗുഡ് ഈവനിങ് പറയുന്നു. ജിതൻ ഗുഡ് ഈവനിങ് വിഷസ് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കിയുള്ള വിഷസിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ടൈമാണ്. മാത്രമല്ല നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ടുകൾ, എസ്പെഷ്യലി ഒരു വീക്ക് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ട് നല്ലൊരു പാട്ടിൽ നിന്നാണെങ്കിലോ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് അങ്ങനെ ഓർക്കുമ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ പാട്ട് ഇതായിരിക്കും എന്ന പാട്ട് മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചോളൂ 5000997 ഞാൻ ദേ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ലിസ്റ്റിന് വേണ്ടി ഞാൻ ഐ വിൽ ബി ബാക്ക് വിത്ത് എ ലോട്ട് ഓഫ് സോങ്സ് ആൻഡ് വിശേഷം റൈറ്റ് ഹിയർ ഇൻ ഖത്തർ. This is Qatar's happiness frequency 91.7 FM. Kete kete, kootu kootu.

0: ജോയ് അലുക്കാസ് ബ്രിങ്സ് യു ദ ജോയ് ഓഫ് സമ്മർ.
1: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി തീർക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ് 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്. ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ഇൻ ദ ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൻ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
3: സംസം മന്തി, വെയർ ഫ്ലേവേഴ്സ് ക്രിയേറ്റ് മെമ്മറീസ്. ഹോൾസെയിൽ മാർക്കറ്റ് ദോഹ. കോൾ 4000 1707.
5: This is Radio Suno
6: 91.7 FM,
5: Qatar's favorite radio station.

0: Joy Alucas 917 Evenings presented by Joy Alucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707
0: and
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോസ് 91.7 FM 917 ഇവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 33:56. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു വീക്ക് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് പുതിയ വിശേഷങ്ങൾക്കായിട്ട്, വിശേഷങ്ങളൊക്കെ അറിയാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ പ്ലാൻ ചെയ്ത കണക്ക് കഴിഞ്ഞ വീക്ക് പോയായിരുന്നു. എന്തായാലും ആ പ്ലാനിങ്ങിൽ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഹൗ ലൈഫ് ഇസ്. ചില ചില മാറ്റങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാതെ വരും. ആ മാറ്റങ്ങളൊക്കെ മാക്സിമം സന്തോഷത്തോടു കൂടി തന്നെ അക്സെപ്റ്റ് ചെയ്യുക, അത് തന്നെയാണ് ലൈഫിൻ്റെ ആ ഒരു എസൻസ് എന്ന് പറയുന്നത്. ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ എന്ന അക്കൗണ്ടിൽ നിന്നും നമുക്ക് വന്നേക്കുന്നത് ജേക്കബിൻ്റെ സ്വർഗരാജ്യം, അതിലെ പാട്ട് വെച്ച് തരാൻ പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നേക്കുന്നത്. നിജു മോൻ ഗുഡ് ഈവനിങ് വിഷസ് അയച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒരു അടിപൊളി ഗുഡ് ഈവനിങ് വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു വിഷസ് കൂടി എത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും പേരറിയില്ല, ദെൻ ഇന്ത്യൻ കൾച്ചറൽ സെൻറ്റർ എന്ന അക്കൗണ്ടിൽ നിന്നും അയച്ച ആ മെസ്സേജിന് ഞാൻ റിപ്ലൈ ആയിട്ട് എത്തുന്നതായിരിക്കും ആ പാട്ടുമായിട്ട്. സോ നമുക്ക് ഈവനിങ് സമയം കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടുകൾ, അല്ലെങ്കിൽ ഒരു പുതിയ വീക്ക് തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. ആ ടെൻഷൻസൊക്കെ മാറ്റിത്തരുന്ന ഒരു പാട്ട്, ഒറ്റ പാട്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതാണെന്ന് പറയും. ആ പാട്ടിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഗുഡ് ഈവനിങ് വിഷസ് ദ ജിൻഷാദ് അയക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഭിജിത്ത് ഗുഡ് ഈവനിങ് പറയുന്നു. ആൻഡ് ഓഫ് കോഴ്സ് അഭിജിത്തിൻ്റെ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി പറയാനുണ്ട്. ആ വിഷസിലേക്കാണ് അഭിജിത്തിൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സമീറിന്, എൻ്റെ റൂംമേറ്റാണ് അശാൻ, ദേ ഇപ്പോൾ കൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമീർ ബ്രോ, വിഷിംഗ് യു എ വെരി വെരി വെരി happy birthday from the entire team of Radio Sonar.

ലൈഫിൽ എപ്പോഴും ഫേസ്റ്റ് തിങ്സിന് ഭയങ്കര പ്രയോറിറ്റി ആയിരിക്കും, ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരിക്കും. നമ്മുടെയൊക്കെ ഫോണും തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ആ ഇമേജ് സെക്ഷനിൽ ഏറ്റവും ആദ്യം കിടക്കുന്ന ക്ലിക്ഡ് ഫോട്ടോ ഏതായിരിക്കും? ഫോണിൽ ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്ത ഫോട്ടോ. അത് നിങ്ങളുടെ ഫോണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രോൾ ചെയ്തിട്ട് പെട്ടെന്ന് ആ ഫോട്ടോ ഒന്ന് അയച്ചോളൂ. കാരണം എപ്പോഴും നമുക്കിഷ്ടമുള്ള സംഭവങ്ങളായിരിക്കും നമ്മൾ ഇതേപോലെ ആദ്യമായിട്ട് ഫോട്ടോ എടുക്കാൻ ചൂസ് ചെയ്യുക എന്നുള്ളൊരു സൈക്കോളജി ഉണ്ട്. എന്തായാലും ആ സൈക്കോളജിയുടെ ബിഹൈൻഡ് ഉള്ള സീൻസിലേക്ക് നമുക്ക് പോവാം, ഇപ്പോഴല്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷം. ബട്ട് ദെൻ ആ ഫോട്ടോസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ്, ഹു ഈസ് യുവർ ഫേവറേറ്റ് എന്നുള്ള ആ ഒരു കാര്യത്തിലേക്ക്. സോ ഫേവറേറ്റ്സ് മാത്രമായിരിക്കില്ല, ചിലപ്പോൾ നമ്മൾ വെറുതെ എടുത്ത് നോക്കാറുണ്ട്, സെൽഫി എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ ഏതായിരുന്നു നിങ്ങൾ ഫോണിലെടുത്ത ആ വെരി ഫസ്റ്റ് പിക്ചർ? ഇപ്പോഴും അത് ഡിലീറ്റ് ചെയ്യാതെ ഫോണിലുണ്ടെങ്കിൽ ഒന്ന് അയക്കാനായിട്ട് മറക്കണ്ട, 5000097 ലേക്ക്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. Today's Go Rate Update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall, Abu Hamur.
1: In the gold rate update, 18 carat gold 369.50 Qatarial, 21 carat gold 428 Qatarial, 22 carat gold 451.50 Qatarial, 24 carat gold 489.50 Qatarial. Gold rate is brought to you by Sky Jewelry.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
6: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
7: നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം.
8: എല്ലാവർക്കും നമസ്കാരം, ഞാനാണ് ആലാപ് രാജു. You are listening to Radio Suno 91.7, Qatar's favorite.

0: 1707 and Marza Hypermarket. Be fresh, be you. Visit your nearest store today.
1: വെൽക്കം ബാക്ക് വൺസ് അഗൻ റേഡിയോ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 46:54. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ടൈം യെറ്റ് അഗൈൻ. എനിക്ക് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ വലിയ ചൂട് അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. യൂഷ്വലി ഉള്ള ചൂടിൻ്റെ ആ ഒരു കമ്പാരിസൺ വെച്ചാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം ഈവനിങ് സമയം പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് തന്നെയാണ്. പ്രത്യേകിച്ച് വീക്കെൻഡൊക്കെ കഴിഞ്ഞ് നമ്മളിനിയിപ്പോൾ എന്താണ് ഒരു സ്റ്റാർട്ടെന്ന് തുടങ്ങി വെക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും ഈ ഒരു ദിവസം. ദിസ് പെർട്ടിക്കുലർ ഡേ ഉള്ള റീസ്റ്റാർട്ട്, ആ ഒരു റീവാമ്പ് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് വീക്കും നമ്മുടെ കയ്യിൽ നിന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ മാക്സിമം നന്നായിട്ട് തന്നെ ചെയ്യും. ഏതൊരു പോയിന്റിലും നമ്മൾ ആദ്യം ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണതിനെ പറ്റി ആലോചിക്കുമ്പോൾ ശരിക്കും മനസ്സിലോട്ട് വരുന്നത് ഓഫീസിൽ പോകുന്ന കാര്യമായിരിക്കും. ഇഫ് ഇറ്റ് ഓൾ യുവർ വർക്കിംഗ്, അപ്പോൾ ആ ഓഫീസിൽ പോക്ക് തന്നെയാണ് ഒരു പക്ഷേ നമ്മുടെ മൈൻഡിനെ ചില രീതിയിലുള്ള സ്ട്രെസ്സിലേക്ക് കൊണ്ടുവരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും കുറേ പേർക്ക് ഓഫീസിലോട്ട് പോകാൻ. ഓഫീസിൽ നിന്ന് കേൾക്കുന്നതിന് മുമ്പ് എടുത്ത് ചാടി ഓടുന്നവരുമുണ്ട്. ഇത് രണ്ട് കാറ്റഗറീസിൽ വരാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള ജോലിയാണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഇഷ്ടത്തിൽ അങ്ങോട്ടേക്ക് പോകാനുള്ള ആ ഒരു എന്താണ് വ്യഗ്രത കാണിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ഇഷ്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് വർക്കിൽ നിന്ന് നമുക്ക് സ്ട്രെസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ക്ലൈമറ്റും അതേപോലെ ചുറ്റുപാടും ഒക്കെ തന്നെ നമ്മൾ എഫക്റ്റ് ചെയ്യും. So make sure that you are having a good time at work. ഓഫീസിലുള്ള ഈ വിഷയങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിലോട്ട് നമുക്ക് തീർച്ചയായിട്ടും എത്താം. പക്ഷേ ഈ ഒരു പോയിന്റിൽ നിങ്ങളുടെ പാട്ട് സെലക്ഷൻ ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും ദേ എനിക്കിങ്ങനെ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുന്ന സമയം നമുക്ക് ആദ്യത്തെ ഒരു സജഷൻ അയച്ചേക്കുന്നത് മിനിയാണ്. എനിക്ക് ഈ പാട്ടൊന്ന് പ്ലേ ചെയ്യാമോ, വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ്. ഗുഡ് ഗുഡ് ഗുഡ് സെലക്ഷൻ. അപ്പോൾ ഇനി മെസ്സേജ് അയച്ചിരിക്കുന്ന അജയ് ആണ്. അജയ്ക്ക് വേണ്ട പാട്ട് ദാ ഈ പാട്ടാണ്. ആ ഗിത്താർ വെച്ച് കളിക്കുമ്പോൾ ആ ഒരു സീൻ ഇപ്പോഴും മനസ്സിൽ ഓർമ്മയുണ്ട്. എന്താണല്ലേ കിടിലം മൂവി, അതിലും കിടിലം പാട്ടുകളൊക്കെ സമ്മാനിച്ച ഒരു സിനിമ വാരണമായിരം. അതിലെ പാട്ടിലേക്ക് നമുക്ക് എന്തായാലും തിരിച്ചെത്താം. സിറാജ് മെസ്സേജ് അയച്ചത് വിത്ത് സോങ്, ഈ സോങ്. ആൻഡ് ഓൾസോ ദ ദിവ്യ ഒരു പാട്ട് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് അവരുടെ 18-ാമത്തെ വെഡിങ് ആനിവേഴ്സറി കൂടിയാണ്. സോ അതുകൊണ്ട് ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് ഏതാണ് പാട്ടെന്നുള്ളത് ഞാൻ പറയാം. യെസ്, ആ ഒരു ആനിവേഴ്സറി വിഷസോടുകൂടി ദിവ്യ പറഞ്ഞേക്കുന്ന ആ ഒരു പാട്ടിലേക്ക് തന്നെ നമുക്കിന്ന് പോയാലോ. യെസ്, ബുള്ളറ്റ് ഡയറീസ് എന്ന സിനിമയിലെ പാട്ട്, ഷാൻ റഹ്മാൻ ബ്യൂട്ടിഫുൾ ആയിട്ട് ആലപിച്ചേക്കുന്ന പാട്ടാണ്. ആ ഒരു പാട്ടിലേക്ക് ദേ ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. ഗുഡ് ഈവനിങ് ബ്രോ സാൻഡി എന്ന് പറഞ്ഞിട്ട് മുരളിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. മുരളി ബ്രോ എവിടാണ്, സുഖമായിട്ടിരിക്കുന്നില്ലേ? തിരിച്ചെത്താൻ ഉടൻ തന്നെ. ദിസ് ഇസ് യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: Joy Alukas brings you the joy of summer.
3: അതെ, ഈ സമ്മർ സീസണിൽ ജ്വല്ലറി പർച്ചേസിനുള്ള ഏറ്റവും മികച്ച ഡീൽസ് ഇതായി എത്തിയിരിക്കുന്നു. ഡയമണ്ട് ജ്വല്ലറി പർച്ചേസ് ചെയ്യുമ്പോൾ നേടാം ഫ്രീ ക്യാഷ് വൗച്ചേഴ്സ്, 3.99% ഓൺവേർഡ്സ് അഷോർഡ് ലോവസ്റ്റ് മേക്കിംഗ് ചാർജസ്, ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം വെറും 0% ഡിഡക്ഷൻ റേറ്റിൽ. പിന്നെ നിങ്ങൾ നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസസ് കൂടുതൽ ലാഭകരമാക്കൂ വിത്ത് അപ് ടു 15% സേവിംഗ്സ് ഓൺ ഇമ്പോർട്ട് ഡ്യൂട്ടി ഫ്രം ജോയ് അലുക്കാസ് ആൻഡ് ദി ജിസിസി. ഈ ഓഫറുകൾ ഓഗസ്റ്റ് 8 വരെ മാത്രം.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. ജോയ് അലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നെഞ്ചിൽ കുടിയിരുത്തും
5: ദലപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം, ആരാധകർ കാത്തിരിക്കുന്ന ജനനായകൻ, ഒപ്പം പൂജ ഹെഗ്ഡെയും മമിത ബൈജുവും. ജനനായകൻ വിജയകരമായി പ്രദർശനം തുടരുന്നു.
0: ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫോർസ് ഫിൽം.
6: 917 ഈവനിംഗ്സ്.

Welcome back once again to Radio Sonu 91.7 FM 917 evenings into time Sandeep aanu koode ulladhu സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 7:11 ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ യൂഷ്വൽ പ്രാക്ടീസസിലേക്ക് ഗെയിംസിലോട്ടൊക്കെ കടക്കാനുള്ള സമയമായി വരുന്നു. ബട്ട് ഇപ്പോൾ ഗെയിമിലേക്ക് കടക്കുന്നില്ല. വൈ? ബിക്കോസ് വി ഹവ് ഗോട്ട് ലോട്ട് ഓഫ് സജഷൻസ്. ദാ ഒരുപാട് പേര് പാട്ട് കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരുപാട് നല്ല ട്രാക്കുകൾ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ഞാനും ഇവിടെ സെർച്ച് ചെയ്ത് പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു ട്രാക്ക് ചോദിച്ചിട്ടുള്ളത് ഉണ്ണി ആയിരുന്നു. ആൻഡ് യെസ് ഉണ്ണി, ഞാൻ ആ ഒരു ഇതിലേക്ക് പാട്ടിലേക്ക് പള്ളിച്ചട്ടമ്പി എന്ന മൂവിയിലെ സോങ് ആണ്. ഹായ് ഐ എം പൃഥ്വി. സോ പൃഥ്വിയുടെ മെസ്സേജാണ് കേട്ടോ വന്നേക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പാട്ട് ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്യാം. അതിനു മുന്നേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. യെസ്, എപ്പോഴും പറയാറുള്ള കാര്യം തന്നെയാണ്, പക്ഷെ എന്നാലും ഈ ഒരു അപ്ഡേറ്റ്. എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ പെട്ടെന്ന് വെള്ളം എടുത്ത് കുടിച്ചേ. ആരാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഈ ഒരു സമയത്ത് ഒരു പക്ഷെ ഒരു 5 പേര് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എ ബിഗ് ചേഞ്ച്. നമ്മൾ കൊണ്ടുവരുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള മാറ്റമാണെന്നുള്ളത് കൂടി മനസ്സിലാക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം മറ്റുള്ളവരെയും ഈ ഒരു ശീലം എൻ്റർടൈൻ ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് പുറത്ത് ക്ലൈമറ്റൊക്കെ തന്നെ അത്ര ഫേവറബിൾ അല്ലാത്ത കണ്ടീഷനായിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ടവരെ മാക്സിമം നമ്മൾ തന്നെ ഓർമ്മിക്കാനായിട്ട് മറന്നുപോകരുത്. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഇനി ഒരു ഗെയിം സെഗ്മെൻറ്റിലേക്ക് കടക്കാനുള്ള സമയമായി വരികയാണ്. സോ എല്ലാവരും റെഡി ആയിട്ടിരുന്നുള്ളൂ. ഐ വിൽ ബി ബാക്ക്. ഇന്നും കുറച്ച് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും തിരക്കിലാണെന്നുണ്ടെങ്കിൽ ആ തിരക്കൊക്കെ ഒന്ന് മാറ്റി ഒരു ചായ കുടിക്കാനായിട്ടൊരു കടയിലൂടെ അങ്ങ് കയറി കഴിഞ്ഞാൽ ഞാൻ എന്താ ഇപ്പോൾ തിരിച്ചു വരുന്നതായിരിക്കും ആ ഒരു ചോദ്യവുമായിട്ട്. മനോഹരമായ മറ്റൊരു ട്രാക്ക്, യെസ്, പള്ളിച്ചട്ടമ്പിയിലെ സോങ്, കമ്മിങ് അപ്പ് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: En nenjil kudi irukku
3: Dalapathi Vijayude career-le avasana chitram. Aaradhakar kaathirikkunna Janadayakan. Oppam Pooja Hegdeyum Mamita Baijuvum.
4: Anna
5: വചനങ്ങളിലൂടെ നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
6: ഇപ്പോൾ മൈരബ് ബാങ്കിനുള്ള സമയം.

0: റേഡിയോ സുനോ 91.7 FM, ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. Today's gold rate update brought to you by Sky Jewelry. Sky Jewelry now open at Safari Mall Abu Hamur.
1: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 18 ക്യാരറ്റ് ഗോൾഡ് 369.50 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 428 കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 451.50 കത്തറിയാൽ, 24 ക്യാരറ്റ് ഗോൾഡ് 489.50 കത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
2: This is Radio Suno
0: 91.7 FM,
2: Qatar's favorite radio station.
3: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
3: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
6: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
0: യു ആർ ലിസണിംഗ് ടു
7: റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine de ruji ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM 917 ഇവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 40 മിനിറ്റ്. അങ്ങനെ ഒരു ഗെയിമിലേക്ക് കടക്കേണ്ട സമയമൊക്കെ ഇതാ അതിക്രമിച്ചിരിക്കുന്നു. വിതൗട്ട് ടേക്കിംഗ് എനിബഡീസ് ടൈം ലെറ്റ് ഗെറ്റ് ടു ദി ഗെയിം ബോക്സ്.
1: 917 ഇവനിങ്സ് ഗെയിം ബോക്സ്.
4: ഇന്നും ഗെയിം ബോക്സിൽ മറ്റൊരു ചോദ്യവുമായിട്ട് എത്തുകയാണ് ഞാൻ. സോ ഇന്നത്തെ നമ്പേഴ്സിൻ്റെ കളി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദാ എൻ്റെ അടുത്തുള്ള ഒരു സീക്വൻസ്, ഈ ഒരു സീക്വൻസ് കംപ്ലീറ്റ് ചെയ്യണം ആൻഡ് അടുത്ത നമ്പർ ഏതാണ് എന്നുള്ളത് പറഞ്ഞാൽ മതി. ഞാൻ ഓൾമോസ്റ്റ് ഒരു 1, 2, 3, 4, 5 നമ്പേഴ്സ് പറഞ്ഞുതരാം. അപ്പോൾ ഈ 5 നമ്പേഴ്സ് തമ്മിൽ ഒരു റിലേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ആ റിലേഷൻ വെച്ച് പെട്ടെന്ന് അടുത്ത നമ്പർ ഏതാണ് ഈ സീക്വൻസിൽ വരുന്നതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ആ മൈൻഡിൽ ഒന്ന് നമ്പേഴ്സ് കുറിച്ചിട്ടുള്ളൂ. 2, 4, 6, 8, 16, 32. ഒരിക്കൽ കൂടെ പറയാം, 2, 4, 8, 16, 32. ഇതാണ് നമുക്ക് ആ സീക്വൻസ് പോകുന്നത്. 32 കഴിഞ്ഞ് വരാൻ പോകുന്ന നമ്പർ ഏതാണ് എന്നാണ് എനിക്കറിയേണ്ടത്. സോ 2, 4, 8, 16, 32 ഇത് കഴിഞ്ഞെത്തുന്ന നമ്പർ ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ടെക്സ്റ്റ് ചെയ്തോളൂ 5000 9 1 7 വൈ, ബിക്കോസ് ദിസ് ഇസ് ഗെയിം ബോക്സ്. And of course, നമ്മുടെ ലക്കി വിനേഴ്സിനെ കാത്ത് ഒരു സിനിമയുടെ ടിക്കറ്റ്സ് ഒക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. ഏതാണ് സിനിമയെന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ബട്ട് ദെൻ ഓഫ്കോഴ്സ് ആ പെട്ടെന്ന് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഒന്ന് ഫോൺ എടുത്ത് അയക്കാനായിട്ട് മറക്കണ്ട. ഒരിക്കൽ കൂടി വൺ ലാസ്റ്റ് ടൈം ഞാൻ സീക്വൻസ് റിപ്പീറ്റ് ചെയ്യുന്നു. 2, 4, 8, 16, 32 ഇത് കഴിഞ്ഞ് വരാൻ പോകുന്ന ഈ സീക്വൻസിലെ നമ്പർ ഏതാണ് എന്നുള്ള ചോദ്യമാണ്. പെട്ടെന്ന് ആൻസേഴ്സ് അയച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. അനുരാഗ് കരിക്കിൻ വെള്ളം എന്ന സിനിമയിലെ പാട്ടിലേക്ക്. യു ലിസ്ണിംഗ് ടു ഖദാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Kato's happiness frequency.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
3: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% 1 ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
2: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
5: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
6: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
7: This is Radio Suno.

0: ശ്വേതാ മോഹൻ പാടിയ ഒരു വണ്ടർഫുൾ ട്രാക്ക് ഒക്കെ കേട്ടതായിരിക്കുന്ന സമയം ഞാൻ ആൻസേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ബട്ട് ദെൻ ആൻസേഴ്സ് ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ലെറ്റ്സ് ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
0: ഇതിപ്പോ എവിടെന്നാ ഞാൻ തുടങ്ങുക? ഒരു സെക്കൻഡേ, ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. ബട്ട് അതിന് മുന്നേ ആയിട്ട് ആരൊക്കെയാണ് എല്ലാവരും

ആൻസർ പറഞ്ഞു. ഇതാണ് പ്രശ്നം, സിമ്പിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും മിസ്റ്റേക്ക്. ഷേ, ജിമ്മി റൈറ്റ് ആൻസർ പറയുന്നു, ഇക്ബാൽ മുഹമ്മദ് റൈറ്റ് ആൻസർ, ജിജോ വർഗീസ് റൈറ്റ് ആൻസർ, അഞ്ജു പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്, ആഷിഖ് ഭീമൻ റൈറ്റ് ആൻസർ പറയുന്നുണ്ട്, ആദിൽ റൈറ്റ് ആൻസർ, നവാസ് ഷഹീൻ ആൻഡ് ഓൾസോ തോമസ് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ആർ കെ റൈറ്റ് ആൻസർ, നിഷാന്ത് കുമാർ റൈറ്റ് ആൻസർ അല്ലല്ലോ, നിഷാന്ത് ബ്രോ 50 എന്ന് ചോദിക്കുന്നുണ്ട്, 50 സീക്വൻസ് മാറിപ്പോയി. ആൻഡ് അഞ്ജന റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, ഹർഷ റൈറ്റ് ആൻസർ, ജിജോ വർഗീസ് പറഞ്ഞിരിക്കുന്ന ശരി ഉത്തരമാണ്, ഷെറിൻ റൈറ്റ് ആൻസർ പറയുന്നുണ്ട്. വലിയൊരു ലിസ്റ്റ് തന്നെ ഇങ്ങനെ എത്തുമ്പോൾ ഇപ്പോൾ കുറച്ച് പേര് ആലോചിക്കായിരിക്കും എന്താണ് ചോദ്യം എന്നുള്ളത്. സോ ചോദ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്, വലിയ ട്രിക്കുകളൊന്നും ഇല്ല എന്ന്, വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താണ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മാത്താണ് എന്ന് വേണമെങ്കിൽ പറയാം. ഒഫ്കോഴ്സ് വളരെയധികം സിമ്പിളായിട്ടുള്ള ഒരു സീക്വൻസാണ് ഈ ഒരു സീക്വൻസിൽ തമ്മിലുള്ള നമ്പേഴ്സിന് ഒരു റിലേഷൻ ഉണ്ട് എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു റിലേഷൻ വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള അടുത്ത നമ്പർ, ആ സീക്വൻസിലെ തന്നെ അടുത്ത നമ്പർ ഏതാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ എനിക്ക് ഇനിയും മെസ്സേജസ് വിട്ടുപോയിട്ടുണ്ട് കേട്ടോ കുറച്ച് പേരുടെ. അജിത്ത് പറഞ്ഞേക്കുന്ന ഉത്തരം ശരിയാണ്, അമീർ റൈറ്റ് ആൻസർ പറയുന്നു, അഖിലേഷ് റൈറ്റ് ആൻസർ, ആൻഡ് ഓൾസോ അജിത്ത് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, സുദീപ് റൈറ്റ് ആൻസർ, ജിതിൻ റൈറ്റ് ആൻസർ പറയുന്നു, അഞ്ജന ദേ നമുക്കൊരു ആൻസർ അയച്ചിട്ടുള്ളത് ശരിയാണോ? ഓക്കെ, അഞ്ജനയുടെ ഉത്തരവും ശരി തന്നെയാണ്. ഇനി രവി റൈറ്റ് ആൻസർ, ഷമീം റൈറ്റ് ആൻസർ, ദീപു റൈറ്റ് ആൻസർ പറയുന്നു, സനൽ റൈറ്റ് ആൻസർ പറയുന്നു. ബ്രോ ബ്രോ ബ്രോ പറയില്ലേ ആൻസർ, ആൻസർ പറയുന്നില്ല, ആൻസർ പറയുന്നില്ല. ഓഫ് കോഴ്സ് ആൻസർ പറയാൻ പോകുന്നില്ല, ബട്ട് ദെൻ ഓഫ് കോഴ്സ് എല്ലാവരും തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു സീക്വൻസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം 2 എന്ന നമ്പറാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പിന്നെ 4 എന്ന നമ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 8 പറഞ്ഞു, പിന്നെ പറഞ്ഞത് 16 അത് കഴിഞ്ഞ് ഞാൻ 32 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നമ്പർ കഴിഞ്ഞ് വരുന്ന അടുത്ത നമ്പർ ഏതാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എനിക്ക് അറിയേണ്ടത്. ആ ഒറ്റ നമ്പർ, ഈ സീക്വൻസിലുള്ള ഒരു നമ്പർ മാത്രമാണ് കണ്ടുപിടിക്കേണ്ടത്. പെട്ടെന്ന് അയച്ചോളൂ 5000917 ഗെയിം ബോക്സിൽ നിന്ന്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ്. സോ ഇപ്പോൾ You're listening to me right now, then 2, 4, 8, 16, 32 കഴിഞ്ഞിട്ട് വരുന്ന ഈ സീക്വൻസിൽ വരുന്ന കണക്ഷനുള്ള ഒരു നമ്പർ ഏതാണ്? ആ നമ്പർ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാൻ മറക്കണ്ട. ലക്കി വിനേഴ്സിനെ കാത്ത് സിനിമ ടിക്കറ്റ്സ് വെയിറ്റിംഗ്. ഏത് സിനിമയാണെന്ന് പറയാം പറയാം. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഒരു ബ്യൂട്ടിഫുൾ സോങ്, കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ മൂവിയിലെ ഹരിഹരൻ ആൻഡ് ഓൾസോ മഹാലക്ഷ്മി ആലോചിച്ചിരിക്കുന്ന ഒരു വണ്ടർഫുൾ ട്രാക്ക്.

0: സാഹസം എന്ന സിനിമയിലെ ഗാനം ഹരിശങ്കർ പാടിയ ഒരു വണ്ടർഫുൾ ട്രാക്ക്. ദാ കേട്ടുകൊണ്ടിരുന്ന ടൈം സ്റ്റുഡിയോ ക്ലോക്കിൽ 7 മണി കഴിഞ്ഞ 5:25 ആവുന്നു. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ 917 ഈവനിങ്സ്. Yet another beautiful light-ല ഒരു ഈവനിങ്. എവിടെയാണ് എല്ലാവരും ഉള്ളത്? പുറത്തൊക്കെ ഇറങ്ങി ദേ ചായ കുടിച്ച് ഒരുപാട് കൊച്ചു വർത്തമാനങ്ങളും നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ ഞാനും ജോയിൻ ചെയ്യുകയാണ്. ഒത്തിരി നല്ല പാട്ടുകളും അതേപോലെ തന്നെ ദേ ആ ഒരു ഗെയിമിൻ്റെ ആൻസർ ഡിസ്ക്ലസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് സെക്കൻഡ് ലിസ്റ്റ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ലെറ്റ് മീ ഗെറ്റ് ഇൻ ബാക്ക് ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
0: ഓൾ റൈറ്റ്, ഗെയിം ബോക്സിൽ ദേ ജിജു വർഗീസിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പക്ഷേ ഒന്നുകൂടെ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ ജിജു ദേ നമുക്കൊന്നുകൂടെ ആ പേര് അയച്ചിട്ട് ഐ മീൻ ആൻസർ അയച്ചിട്ടുണ്ട്. ഹലോ സുനു ടീം, നൗഫൽ ബ്രോ മെസ്സേജ് അയക്കുന്നുണ്ട്. ഹലോ നൗഫൽ ബ്രോ, എന്തൊക്കെയുണ്ട് വിശേഷം? നൗഫൽ ബ്രോ ഉത്തരം പറഞ്ഞിട്ടുണ്ടോ? ഒരു സെക്കൻഡ്. യെസ്, ആൻസർ കറക്റ്റ് തന്നെയാണ്. ആൻഡ് ജിജുയുടെ പേര് വായിച്ചു അഷീന. അഷീന പറഞ്ഞിരിക്കുന്ന ഉത്തരം യെസ്. അഷീന എനിക്ക് അടുത്ത രണ്ട് സീക്വൻസിലെ രണ്ട് നമ്പേഴ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലല്ലോ അഷീന, ചെറുതായിട്ടൊന്ന് മാറിപ്പോയി കേട്ടോ. നെക്സ്റ്റ് നമ്പർ ഏതാണെന്നുള്ളതിനല്ല, അതിൻ്റെ അടുത്ത നമ്പർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്പർ വിട്ടോ? അതെങ്ങനെ ശരിയാവും? നൗഫൽ റൈറ്റ് ആൻസർ ആണ്. അബു ഫാത്തിമ റൈറ്റ് ആൻസർ. സജീർ റൈറ്റ് ആൻസർ പറയുന്നു. ബിന്ദു വർഗീസ് റൈറ്റ് ആൻസർ. ആദിൽ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. ഷാ ചാവക്കാട് റൈറ്റ് ആൻസർ പറയുന്നു. ഷെറിൻ റൈറ്റ് ആൻസർ ആണ്. അതേപോലെ ജംഷീറിൻ്റെ ഉത്തരം ശരിയായിട്ട് വന്നിട്ടുണ്ട്. മുഹമ്മദ് നേരത്തെ മാറിപ്പോയെങ്കിലും ദായ്പ റൈറ്റ് ആയിട്ട് തന്നെ എനിക്ക് ആൻസർ അയക്കുന്നു. ജിതൻ റൈറ്റ് ആൻസർ. ദിവ്യ റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. റഫീഖ് റൈറ്റ് ആൻസർ. ആ ഒരു റൈറ്റ് ആൻസറോടുകൂടി ചോദ്യം ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. വൺ ലാസ്റ്റ് ടൈം ആൻഡ് ആൻസറിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. സോ ഈ ഒരു സീക്വൻസ് 2, 4, 8, 16, 32 ഈ സീക്വൻസിൽ അടുത്ത നമ്പർ ഏതാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നൽകേണ്ടതായിട്ടുണ്ടായിരുന്നത്. ബട്ട് ദെൻ എനിക്ക് തോന്നുന്നു വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്, 2 + 2 = 4, 4 + 4 = 8. ആ ഒരു സീക്വൻസിൽ ഡബിൾ ചെയ്ത് നമ്പർ പോകുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു സീക്വൻസാണ് ഇന്ന് ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഒളിച്ചിരിക്കുന്നത്. ആൻഡ് ദ നമ്പർ ഇസ് 64. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും 32 ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടുമായിരുന്നു. അതിൻ്റെ ആ നമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ എന്ന് പറയുന്നതും അത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വളരെ സിമ്പിളായിരുന്നുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ കണക്കുകളിലെ കളിയുമായിട്ട് നാളെയും ഞാൻ എത്തുന്നതായിരിക്കും. ഇന്നിപ്പോൾ ആ വീക്കൊക്കെ തുടങ്ങിയേക്കല്ലേ, അപ്പം ചെറുതായിട്ടൊരു മടിയൊക്കെ തുടങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ മടിയൊക്കെ മാറ്റാൻ ഏറ്റവും നല്ല പാട്ടുകളും കുറേയേറെ നല്ല വിശേഷങ്ങളുമായിട്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ 91.7 FM. ടിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും തിരിച്ചെത്താം ആ ഒരു ടിക്കറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ ദാ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ.

0: Radio Suno 91.7 FM Qatar's favorite radio station. Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 13:39 യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is Radio Suno
0: 91.7 FM
2: Qatar's favorite radio station.
3: അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
5: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.

ജോബ് കുര്യൻ പാടിയ ഒരു വണ്ടർഫുൾ കവർ വേർഷൻ ഓഫ് ദ സോങ് കേട്ടപ്പോൾ അയ്യോ എന്താ സുഖല്ലേ, കുറച്ച് നേരം കേട്ടോണ്ടിരിക്കാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ടൈം ഈ പാട്ടുകൾ കൂടെ ഇങ്ങനെ പ്ലേ ചെയ്യുമ്പോൾ, കുറച്ച് സ്ലോ ആയിട്ടുള്ള പാട്ടുകൾ പ്ലേ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ഒരുപാട് കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ആവും. എസ്പെഷ്യലി ആ ഒരു സ്ട്രെസ്സൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന സമയത്ത് വർക്ക് എപ്പോഴും സ്ട്രെസ് ആവാൻ ചാൻസ് ഇല്ല, ബട്ട് സ്റ്റിൽ നമുക്കൊക്കെ തന്നെ ലൈഫിൽ ഒരുപാട് ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് വിത്തിൻ എ ഡേ. ആ ഒരു 24 മണിക്കൂറിനകത്ത് ഇതേപോലുള്ള കുറച്ച് നല്ല സമയം, അല്ലെങ്കിൽ 2 മിനിറ്റ് ആണെങ്കിൽ പോലും, ആ ഒരു പാട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് വെറുതെ ഒന്ന് ട്രാവൽ ചെയ്ത് നാട്ടിലോട്ടൊക്കെ പോകാനുള്ള ആ ഒരു മെൻറ്റാലിറ്റി എല്ലാവർക്കും കൂടുതലായിരിക്കും അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം. എന്തായാലും ആ ഒരു ട്രെൻഡിൻ്റെ കാര്യം പറഞ്ഞു പോകുമ്പോൾ, ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് ഇത് ഇപ്പം ഞാൻ എത്തുന്നത്. ഇത് ട്രെൻഡിങ് ആണോ എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് ബേസിക്കലി നമ്മുടെ റൂട്ട്സിലോട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. എന്നും റോ ആയിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കൊണ്ടുവരുന്ന ഒരു ഘടകം തന്നെയാണ്. ഏതൊരു ആസ്പെക്ട് ഓഫ് ലൈഫ് നോക്കിയാലും, അതിപ്പോൾ ഓർമ്മകളാണെങ്കിലും നമ്മുടെ പഴയകാല ജീവിതമൊക്കെ ആണെങ്കിലും, പാസ്റ്റ് ഹാസ് സം സോർട്ട് ഓഫ് ആ ഒരു നമ്മളെ പിടിച്ചു വലിക്കുന്ന, തിരിച്ച് അങ്ങടേക്ക് എത്താനായിട്ട് നമ്മളെ ഓർമ്മകൾ മെമ്മറീസ് ഒക്കെ തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റഗ്രാമിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയ കംപ്ലീറ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹൈ ഗ്ലോസ് സ്റ്റുഡിയോ ആഡ്സ് എന്നത് ഒക്കെ മാറിയിട്ട് പല കാര്യങ്ങളും തന്നെ ഹെവിലി ഫിൽട്ടേർഡ് ആയിട്ടുള്ള വീഡിയോസ് അല്ല എന്നുള്ളതാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇച്ചിരി ഗ്രിറ്റി ആയിട്ടുള്ള റോ ഫോൺ ഫുട്ടേജസ് ആണ് വൈറലായിട്ട് പോകുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അൺഎഡിറ്റഡ് ആയിട്ടുള്ള സ്കിൻ ടെക്സ്ചേഴ്സ്, ജെന്യുവിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റഡ് ആയിട്ട് കുറേ പേരിരുന്ന് വായിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് വളരെ നാച്ചുറലായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ലൈഫിലോട്ട് ഇപ്പോൾ എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. ആൻഡ് ഇറ്റ്സ് ട്രെൻഡിങ് എവ്രിവെയർ. അതൊരു ട്രെൻഡായിട്ട് മാത്രമല്ല, നമ്മുടെ പഴയകാലത്തെ ലൈഫ് അത് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ആ പഴയ കാലത്തെ ലൈഫ് ഒന്നാലോചിക്കുക, രാവിലെ എണീറ്റൊരു വീക്കെൻഡൊക്കെ നേരെ കുറച്ച് നേരം പല്ലൊക്കെ തേച്ച് ഉമ്മർത്തിരുന്ന് ആ ചായയൊക്കെ കുടിച്ച് പത്രം വായിക്കാനായിട്ട്, വലിയ മൂടില്ലെങ്കിലും അച്ഛൻ പിടിച്ചിരുത്തി പത്രമൊക്കെ വായിപ്പിച്ച് പിന്നെ പുറത്തേക്ക് പോകലുണ്ട്. അത് കഴിഞ്ഞിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനത്തെ ഒരു ലൈഫ്. അയ്യോ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വീട്ടിലോട്ട് പോകാൻ പലർക്കും തോന്നാം. പക്ഷേ വെക്കേഷൻ ടൈം എന്നാലും നമുക്ക് പല പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതിൽ ഒരു 5 ദിവസമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് മാറ്റാനായിട്ട് മറന്നു പോകേണ്ട, ആ ഒരു മീ ടൈം ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ ആ ഒരു പഴയ കാലത്തേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ആൻഡ് പുതുമകൾ മാക്സിമം തന്നെ മനസ്സിലാക്കേണ്ടതും ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ട്രെൻഡിങ് ഹാക്ക്, ഇനിയിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ബി നാച്ചുറൽ. ഓഫ് കോഴ്സ് അതങ്ങനെ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ മാറുമ്പോൾ ഇനി നമ്മൾ പോകുന്നത് ഒരു വണ്ടർഫുൾ ട്രാക്കിലേക്കാണ്. വട ഐറ്റി എന്ന സിനിമയിലെ ഗാനം, ഓഫ് ഇതൊരു വല്ലാത്ത സോങ് ആണ് കേട്ടോ. സോ ഇഫ് യു ഹാവ് എനി സോർട്ട് ഓഫ് ടെൻഷൻ സ്ട്രെസ്, കുറച്ച് നേരം വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് ദാ ഈ പാട്ടൊന്ന് കേട്ടോളൂ.

0: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
1: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
2: Hi, this is Navya Nair.
3: You are listening to
2: Radio Suno. കേട്ട് കേട്ട് കൂട്ടുകൂട.
3: Nine one seven evenings.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine riji ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സുനോ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 34 മിനിറ്റ്. ഈ ടൈമിൽ ഒത്തിരി ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ. നാട്ടിൽ നിന്ന് നമ്മൾ അറിയുന്നുണ്ട്, ഒരുപാട് എന്താണ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേരുടെ കണക്ഷൻസ് ഫോണിലൂടെ. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ നാട്ടിലെ വിശേഷങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് വീട്ടിലേക്ക് വിളിച്ചതാണ്. ബട്ട് ദെൻ വീട്ടിൽ നിന്ന് ആ ഒരു കോള് ഫോൺ കടന്ന് പോയത് ഒരുപാട് ഫ്രണ്ട്സിൻ്റെ അടുത്തും അതേപോലെ കസിൻസിൻ്റെ അടുത്തായിരിക്കും. ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കാം. നമ്മൾ ചെറിയൊരു കാര്യം പറയാനായിരിക്കും വീട്ടിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ നാട്ടിൽ നിന്നുള്ള ആ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഒരുപാട് പേരെ കണ്ട് അയ്യോ അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ്. പക്ഷേ ഏറ്റവും അധികം പേര് എന്നാണ് ഇങ്ങോട്ട് എന്നുള്ളൊരു ചോദ്യമായിരിക്കും ആദ്യം ചോദിക്കുന്നത്. ഈ ഒരു പോയിന്റിലാണ് എല്ലാം തകിടം മറിഞ്ഞു പോകുന്നത്. സോ പലപ്പോഴും അങ്ങനെയുള്ള ഒരു വിഷമം നമുക്ക് എവിടെയെങ്കിലും വരികയാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക്. അതിപ്പോൾ നാട്ടിൽ പോകാനായിട്ട് ആ ഒരു ബ്രേക്ക് എടുക്കാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കാം. എങ്കിൽ പോലും നമ്മൾ ആ ഒരു ബ്രേക്ക് കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു മൈൻഡ് ഒന്ന് സെറ്റിലാക്കാനായിട്ട് ഇറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. കഴിഞ്ഞ കുറേ റിസർച്ചുകളിൽ പല എക്സ്പേർട്സും ഡോക്ടേഴ്സും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമുക്കുള്ള റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്തില്ല, അത് സാധിച്ചില്ല എന്നുണ്ടെങ്കിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു എലമെൻ്റ് ലൈഫിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വെയർ വി ക്യാൻ റിഫ്രഷ് ആർ സെൽസ്. അങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ട് മറ്റൊരു ബ്യൂട്ടിഫുൾ വീക്ക് ആകട്ടെ ഇത് എന്ന് ഞാൻ ഒന്നുകൂടി ഓർമ്മിച്ച് പോകുമ്പോൾ ഒത്തിരി പേര് ഇസ് വെയ്റ്റിംഗ് ഫോർ ദിസ് വൺ. കുറേ നേരമായി.
6: Water bill. Stay hydrated and stay tuned.
7: ഓർമ്മിപ്പിക്കുന്നു റേഡിയോ സുനോ.
5: സോ ദിസ് ഈസ് ബേസിക്കലി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുമ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്ര ടൈമിനുള്ളിലാണ് എന്നുള്ളത് വെച്ചിട്ടില്ല. ഇറ്റ് കുഡ് ബി 1 hour ചിലപ്പോൾ ഓർമ്മ വരുന്നില്ല എന്നുണ്ടെങ്കിൽ 30 minutes. ബട്ട് ഐഡിയലി നമ്മളൊരു 15-30 minutes അകത്തെങ്കിലും, 15-20 എന്നാണ് പറയുന്നത്, ആ ഒരു 30 minutes അകത്തെങ്കിലും വെള്ളം ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് മറന്നു പോകരുത്. ഇഫ് യു ആർ ഔട്ട് സൈഡ് പ്ലീസ് ക്യാരി എ വാട്ടർ ബോട്ടിൽ ഓൾവേസ്. അത് ജിമ്മിൽ പോകുന്നവരാണെങ്കിലും ബാഡ്മിൻ്റൺ കളിക്കാൻ പോവുകയാണെങ്കിലും ഫുട്ബോൾ കളിക്കാൻ പോവുകയാണെങ്കിലും ക്രിക്കറ്റ് കളിക്കാൻ പോവുകയാണെങ്കിലും ഏത് ഗെയിമാണെങ്കിലും നമ്മളുടെ ബോഡിയിൽ നിന്ന് ലൂസ് ആവുന്ന വെള്ളത്തിൻ്റെ കണ്ടൻറ് എത്രമാത്രമാണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കില്ല. ഔട്ട്സൈഡ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇൻറ്റേർണൽ ഫീലിംഗ് എന്ന് പറയുന്നത് കുഡ് ബി നോർമൽ. അപ്പോൾ ആ നോർമൽ ഫാക്ടിലേക്ക് പിന്നെ നമ്മൾ പ്രശ്നം വിളിച്ച് വരുത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷനോട് നമുക്ക് എപ്പോഴും ടാറ്റ ബൈ ബൈ പറയാൻ വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോരുതെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ മാക്സിമം സ്ട്രെസ് ഫ്രീ ആക്കാൻ ഒരുപാട് ബ്യൂട്ടിഫുൾ ട്രാക്സുമായിട്ടാണ് ഇന്നത്തെ ദിവസം ദാ നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on
1: Huawei App Gallery.
3: Enjoy the golden days with Kalyan Jewelers. Enjoy 0% making charges on selected ornaments. Visit Kalyan Jewelers today to grab this limited period offer. Conditions apply.
4: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
5: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
4: മില്യണോ?
5: അതെ, സിബി 2026 മില്യൺ റിയാൽ ഡ്രീം.
6: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
7: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
8: This is Radio Suno
1: 91.7 FM,
8: Qatar's favorite radio station.

കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് ഇതാക്കിയിട്ടുകൊണ്ടിരുന്നത് റേഡിയോ സുനോ 91.7 FM-ലൂടെയാണ്. സന്ദീപ് ആണ് കൂടെ ഉള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 48 മിനിറ്റ് ആവുന്നു. ഈ ഒരു ടൈമിൽ മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് എത്തുന്നത്. സോ ജെൻസി എന്ന് പറയുന്ന വാക്കും അതേപോലെ തന്നെ നമ്മുടെ ജെൻസി പിള്ളേരും ഒക്കെ ആയിട്ടാണ് എൻഡിങ്ങിൽ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവർ അഡോപ്റ്റ് ചെയ്തേക്കുന്ന ഒരു രീതി, കുറച്ച് മുന്നേ ഞാൻ പഴയതിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ഹെഡ്ഫോൺസിൻ്റെ കാര്യമൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതല്ല, ഇപ്പോൾ കുറച്ചുകൂടി ഡിമാൻഡിങ് ആയിട്ട് പഴയ കാര്യങ്ങളിലേക്ക് അവർ ശ്രദ്ധ കൊണ്ടുവരുന്നു. ആൻഡ് ഓൾസോ അവരുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര പ്യുവറായിട്ട് പോവുകയാണ്. സോ ഇതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലെറ്റ്സ് ഗെറ്റ് ഇൻ. It's trending. ബേസിക്കലി ഫോണിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻ, അതേപോലെ തന്നെ വൈബ്രേഷൻ മെസ്സേജ് ഒക്കെ വരുമ്പോഴുള്ളത് ഏതാണോ നമ്മൾ ഇട്ടേക്കുന്നത്, ഇതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ കൊണ്ടുവരുന്ന സംഭവങ്ങളാണ്. അതൊരു പക്ഷേ ഒരുപാട് തന്നെ സോഷ്യൽ മീഡിയ കോണ്ടന്റും കാര്യങ്ങളും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരും. ഓഫ്കോഴ്സ് നമുക്ക് എല്ലാ സാഹചര്യത്തിലും നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റില്ല, അല്ലാന്നുണ്ടെങ്കിൽ സൗണ്ട് കുറച്ച് വയ്ക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ സംഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വരുന്ന ഒരു സ്ട്രെസ്സ് നമ്മളറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് സംഭവത്തിനും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ടാണ് ഇപ്പോഴത്തെ ജെൻസീസ് ഫോണിൽ തന്നെ ഒരു വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. അവർ യൂസ് ചെയ്യുന്ന ഫോൺസ് റെട്രോ ഫോൺസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ അറിയാം. നമ്മുടെ കാലത്ത് ഫ്ലിപ്പ് ഫോൺസ് എന്നറിയപ്പെട്ടിരുന്ന ആ ഒരു ഫോണൊക്കെ ഇതാ തിരിച്ചെത്തുന്നു. ഒരുപാട് പേര് കീപാഡ് ഫോണുകൾ പെർച്ചേസ് ചെയ്യുന്നുണ്ട്. കീപാഡിൻ്റെ കാര്യം ഞാൻ അറിഞ്ഞു മുമ്പ് ഈ ഫ്ലിപ്പ് ഫോൺ പെട്ടെന്നൊന്ന് ഹിറ്റായത് ഇതാ കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലിപ്പ് ഫോൺ എടുക്കുന്ന മൊമെൻറ്റ് അല്ലെങ്കിൽ ഇതേപോലുള്ള പഴയ കാര്യങ്ങൾ, പഴയ ഡിജിറ്റൽ ക്യാമറാസ് ഒക്കെ തന്നെ യൂസ് ചെയ്യുന്നതിന് ഒരു അനലോഗ് 2026 എന്നുള്ള പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. പലരും തന്നെ ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. ബട്ട് ദെൻ ജെൻസീസ് ഔട്ട് ദെയർ, യു ഗൈസ് ആർ റിയലി ഡൂയിങ് ഗുഡ്. കാരണം മെൻ്റൽ ഹെൽത്ത് എത്ര നന്നായിട്ട് നോക്കണം, എത്രത്തോളം സെൽഫ് ഒബ്സസ്ഡ് ആയിരിക്കണമെന്ന് നമ്മൾ അവരെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ബേസിക് ഫാക്ട്. എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പഠിച്ചെടുക്കാനിടയില്ല. എല്ലാവരിൽ നിന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ആ പഠിച്ചെടുക്കേണ്ട നല്ല ശീലങ്ങൾ തീർച്ചയായിട്ടും നമ്മളും കണ്ടുപിടിക്കണമല്ലോ. ആ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ ഇപ്പോൾ റെട്രോ ഡിവൈസസ് ഓൺ ട്രെൻഡിങ്ങിൽ തന്നെയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലേട്ടൊക്കെ തിരിച്ചു പോകാൻ, നൊസ്റ്റാൾജിയൊക്കെ കൊണ്ടുവരാനായിട്ട് നോക്കിയ 1100 യാ ഈ ഒരു ഫോണും അതേപോലെ തന്നെ മോട്ടോ റേസർ അങ്ങനെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോൺസൊക്കെയാണ് ഇപ്പോൾ അവർ കൂടുതലും ഡിമാൻഡിങ് ആയിട്ട് മറ്റ് ഷോപ്പുകളിലൊക്കെ തന്നെ അന്വേഷിച്ച് പോകുന്നത്. ആൻഡ് ഓൾഡർ വേർഷൻസ് ഉണ്ടെങ്കിൽ അതും പർച്ചേസ് ചെയ്യാൻ അവർ റെഡിയാണ്. സെക്കൻഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല, റെട്രോ ആയിരുന്ന മതി സാധനം എന്നുള്ളതാണ്. മാക്സിമം നോട്ടിഫിക്കേഷൻസ്, ഫോണിൽ വരുന്ന ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിൽക്കുകയല്ല, വിച്ച് ഫീൽസ് ഗുഡ്. അപ്പോൾ നമുക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഇറ്റ് ഡസൻറ്റ് നീഡ് ടു ബി ജെൻസി, അങ്ങനെ ആവണമെന്നില്ല. തീർച്ചയായിട്ടും നല്ല കാര്യങ്ങൾ നല്ലതുപോലെ തന്നെ നമുക്കെടുക്കാം അല്ലേ. ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോയാലോ. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി.

0: വചനങ്ങളിലൂടെ.
1: മനുഷ്യനെ തമ്മിൽ വേർതിരിക്കുന്നത് കറുപ്പെന്നോ വെളുപ്പെന്നോ അല്ല, മറിച്ച് അവൻ ചെയ്യുന്ന കർമ്മങ്ങളിലാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ഉബാങ്കിനുള്ള സമയം.

വെൽക്കം വെൽക്കം വാന്ത് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സിൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 4:47. യെസ്, അപ്പോൾ ആ ഒരു ഈവനിങ് ടൈം കൂടുതൽ ഇങ്ങനെ വൈൻഡപ്പ് ആവാനുള്ള ചിന്തയിലായിരിക്കും എല്ലാവരും. തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാൻസും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ ടാറ്റാ ബൈബി പറയുന്നതിന് മുന്നേ ആ ഫുഡൊക്കെ കഴിച്ച് ആരോഗ്യമൊക്കെ ഒന്ന് നോക്കാനായിട്ട് മറന്നുപോകേണ്ട. ബൈബിക്ക് ഈ ഒരു ടൈമിൽ വളരെയധികം ലൈറ്റായിട്ട്, പ്രത്യേകിച്ച് സമ്മർ ടൈം ആയതുകൊണ്ട് തന്നെ രാത്രി നമുക്ക് ഭയങ്കര ചൂടൊന്നും തോന്നിയില്ലെങ്കിൽ പോലും ഹെവി ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് നിൽക്കേണ്ട ഒരു അപ്ഡേറ്റ് പറയുന്നു. ആ കൂട്ടത്തിൽ തന്നെ ചെറിയ ഒരു ഓർമ്മപ്പെടുത്തലും. യെസ്, ആ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി നമ്മൾ പോകുന്നത് മറ്റൊരു ബർത്ത്ഡേ വിഷിലേക്കാണ്. എനിക്കിവിടെ ലാസ്റ്റ് മൊമെന്റ് ആയപ്പോൾ ബർത്ത്ഡേ വിഷസുമായിട്ട് നൗഷാദാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ നൗഷാദേ, എന്താണ്, ആർക്കാണ് ബർത്ത്ഡേ വിഷസ്? ഓക്കെ, ഇർഫാൻ ഇമ്രാന് വേണ്ടിയിട്ട്. ഓക്കെ, ഇമ്രാന് വേണ്ടിയിട്ടുള്ള വിശ്വാസമാണ്. പേര് പറയാത്തോണ്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ആർക്കാണെന്ന് അറിയാണ്ട്. ബട്ട് ദെൻ യെസ്, ഇമ്രാന് നാളെ ഇത് ബർത്ത്ഡേ ആണ്. പക്ഷേ ഇന്ന് രാത്രി തന്നെ സർപ്രൈസ് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് ഒന്ന് അറിയിച്ചേക്കണേ ബ്രോ, ആ മെസ്സേജ് ഒന്ന് റെക്കോർഡ് ചെയ്യാനാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരുമ്പോൾ തീർച്ചയായിട്ടും നൗഷദിൻ്റെ ഉറ്റ സുഹൃത്തിന് ഇമ്രാന് വേണ്ടി ഒരു അടിപൊളി ബർത്ത്ഡേ വിഷസ് കൂടി പറയുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി അഡ്വാൻസ് ബർത്ത്ഡേ.

ഓഫ് കോഴ്സ് ജെഞ്ചി പിള്ളേർ പൊളിയല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അടുത്ത മെസ്സേജ്. പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഫർഹാനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഫർഹാൻ ഓക്കെ, അപ്പം ഞാൻ ആ ഒരു മെസ്സേജും കൺവേ ചെയ്തിട്ടുണ്ട്. യു ജെൻസി പിള്ളേർ ഔട്ട് ദെയർ എല്ലാവരും കിടിലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫർഹാൻ. ആൻഡ് ജിത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ബ്രോ എന്തൊക്കെയുണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു? യെസ് സുഖമായിട്ടിരിക്കുന്നു. ജെയ്സൻ്റെ മെസ്സേജ് ഉണ്ട്. എന്തെല്ലാം വിശേഷം എന്ന് ചോദിച്ചിട്ടാണ് ജെയ്സൺ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജെയ്സൺ ബ്രോ സുഖമായിട്ടിരിക്കുന്നു, അവിടെയും അടിപൊളിയല്ലേ, കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ. അപ്പോൾ ഉഷാറായിട്ട് ഇങ്ങനെ പോകട്ടെ. എല്ലാവരെയും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സ്റ്റേ ഹൈഡ്രേറ്റഡ്. ഐ ബി ബാക്ക് വിത്ത് എ വെരി വെരി ഇൻട്രസ്റ്റിംഗ് അപ്ഡേറ്റ്. ഖത്തറിലെ ഒരുപാട് ഇവൻറ്റുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ വീക്കെൻഡ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി വരാനിരിക്കുന്ന ഒരുപാട് പരിപാടികളുണ്ട്. ആ കൂട്ടത്തിൽ ദ വൈൻഡപ്പ് ആവാൻ പോകുന്ന ചില പരിപാടികളുണ്ട്. അറ്റ് ദി വെരി ഈയൊരു കപ്പിൾ ഓഫ് ഡേയ്സിലൊക്കെ തന്നെ അവസാനിക്കാൻ പോകുന്ന ഇവൻറ്റുകൾ, ഇഫ് അറ്റ് ഓൾ ഇന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഫാമിലിയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുമായി പോയി കാണാൻ പറ്റുന്ന ഇവൻറ്റുകൾ തന്നെയാണ്. ആ ഇവൻറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് സന്ദീപാണ് കൂടിയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Hi, this is Arya.
5: You're listening to
4: Radio Suno.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
1: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഇവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 16 മിനിറ്റും 5 സെക്കൻഡും. അങ്ങനെ ഇത് ഒരു ദിവസം കൂടി ജൂലൈ 26, 2026 മറ്റൊരു ഈവനിങ് ടൈം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ഡേയ്സൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നുണ്ട്. ആ ഡേയ്സിൽ നമ്മൾ ആലോചിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം, നമുക്ക് മാത്രമാണോ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴായിട്ട് അത് തന്നെയാണ് ഇപ്പോഴത്തെ എല്ലാവരും തന്നെ പറയുന്നത്. മീ ടൈം അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ നമ്മുടെ ആ ഒരു പേഴ്സണൽ റീസൺസിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളത്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള കെയറും സംഭവങ്ങളൊക്കെ തന്നെ കൊടുക്കണം. പ്രത്യേകിച്ച് ഒരു സമ്മർ ടൈമിലൂടെ നമ്മൾ കടന്നു പോവുകയാണെന്നറിയുക. അപ്പോൾ ഈ ഒരു സമ്മർ ടൈം നമ്മൾ ഓടിക്കുന്ന കാർ അതൊന്ന് അത്യാവശ്യം നല്ല രീതിയിൽ സർവീസൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ടൈമിൽ അത് കാറിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യാണ്ടിരിക്കും. പ്രത്യേകിച്ച് നല്ല ചൂടുള്ള സമയമാണെന്നറിയാം, നമ്മൾ പല ഭാഗത്ത് പോകാൻ നിൽക്കുമ്പോൾ ഒരു പക്ഷേ കറക്റ്റായിട്ട് പാർക്കിംഗ് സ്ലോട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ഔട്ട്ഡോർ പാർക്ക് ചെയ്യേണ്ടി വരും, ഡയറക്റ്റ് വെയിലടിക്കും. അതിൻ്റെ തന്നെ വണ്ടിയുടെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് തന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു കാറിൻ്റെ സർവീസ് കുറച്ചധികം നന്നായിട്ട് തന്നെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ ക്വാളിറ്റി ആയിട്ടുള്ള ആ പ്രീമിയം സർവീസ് ആണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ 150 ഇയേഴ്സുമായിട്ടുള്ള ഒരു ട്രസ്റ്റഡ് സർവീസ് ആയിട്ട് വാൽവലിൻ ഇസ് ഹിയർ. സൽവാർ റോഡുള്ള വാൽവലിൻ എപ്പോഴും നമുക്ക് വേണ്ടിയിട്ട് ആ ഒരു എന്താണ് ക്വിക്ക് സർവീസ് ഓപ്ഷനുമായിട്ട് റെഡിയാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ. ഇനി ഇത് ബേസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാൻ കാണും. ഭയങ്കര ഡിജിറ്റലൈസ്ഡ് ആയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ തന്നെ ഡിജിറ്റൽ കാർ പാസ്പോർട്ടൊക്കെ സെറ്റ് ചെയ്ത് തരും. ഈ പാസ്പോർട്ടിൻ്റെ അത് ബേസിക്കലി ലൈക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു പേഷ്യൻ്റ് പോകുന്ന പോലെ ആ രീതിയിൽ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ തന്നെ മാർക്ക് ചെയ്ത് നമ്മുടെ അടുത്ത സർവീസ് എപ്പോൾ വേണം അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ പ്രീമിയം ഫെസിലിറ്റീസിൽ പ്രീമിയം പ്രോഡക്റ്റ്സുമായിട്ടാണ് വാൽവലിൻ ജെനുവിൻ തേ ആ നമ്മുടെ സൽവാർ റോഡിൽ ആരംഭിച്ചിരിക്കുന്നത്. ഓഫ്കോഴ്സ് നമുക്കറിയാം സൽവാർ റോഡിൽ ഉള്ള വാൽവലിൻ ഷോപ്പിനെ പറ്റിയിട്ട്. ബട്ട് ദെൻ നിങ്ങൾ അവിടുത്തെ ആ ഒരു സർവീസ് ഇതുവരെ നോക്കിയിട്ടില്ല, ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പോയി ട്രൈ ചെയ്യാനായിട്ട് മറന്നു പോകണ്ട. ആ ഒരു അപ്ഡേറ്റ് കൂടി ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാറും അല്ലെങ്കിൽ നമ്മുടെ അത്രയും കാശൊക്കെ മുടക്കിയെടുത്ത സംഭവമല്ലേ, അതൊക്കെ ഒന്ന് സെറ്റായിട്ട് പ്രീമിയം ആയിട്ടുള്ള രീതിയിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ നമുക്ക് വാൽവലിൻ ചെന്നാൽ സർവീസ് ചെയ്യാം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ആൻഡ് ഇത് ബേസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദാ ഈ പറയുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുള്ളൂ. 5567-5954 നമ്പർ ഒരിക്കൽ കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. 7765-5954 ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പർ നോട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി 5000-9177. സന്ദീപാണ് കൂടെയുള്ളത്. അതാ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട്.

0: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ and medical center.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: 917 evenings.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thodangi authentic Arabic cuisine ruchi ariyam call 4000 1707
0: and
3: Marza Hypermarket be fresh be you visit your nearest store today
4: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോൺ 91.7 FM 917 ഈവനിങ്സിന്റെ ടൈം സന്ദീപാണ് കൂടെയുള്ളത് സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ഈ ഒരു ടൈമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഖത്തറിലെ ഇവൻ്റുകളൊക്കെ തന്നെ പലതും സ്റ്റാർട്ട് ചെയ്യുന്നു പക്ഷേ നമ്മൾ പോകാനായിട്ട് പ്ലാനൊക്കെ ചെയ്ത് ഇറങ്ങുമ്പോഴായിരിക്കും അത് കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയുന്നത് അപ്പോൾ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഇഫ് അറ്റ് ഓൾ നമ്മുടെ ഫാമിലി അതേപോലെ തന്നെ കുട്ടികളെയൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു പ്ലാൻസ് ഇനി ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെയധികം ദിവസങ്ങൾ കുറച്ച് ആ ഒരു ടൈം പീരീഡ് മാത്രമാണ് നമ്മുടെ അടുത്തുള്ളത് ജൂലൈ 31st അവസാനിക്കുകയാണ് ഖത്തർ ടോയ് ഫെസ്റ്റിവൽ 4th edition ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ 3 editions കണ്ടതിനെക്കാട്ടി വ്യത്യസ്തമായിട്ട് 4th edition നടന്നിട്ടുണ്ടായിരുന്നു അത് 31st വരെ ഇനിയിപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ദോഹ എക്സിബിഷൻ കൺവെൻഷൻ സെൻറ്റർ DECCയിലാണ് സംഭവം ഈ ഒരു ടോയ് ഫെസ്റ്റിവൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ചൂട് കാര്യങ്ങൾ ആ പേടിയൊന്നും വേണ്ട തീർച്ചയായിട്ടും നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരിക്കും പോവാത്തവരുണ്ടെങ്കിൽ ടോയ് ഫെസ്റ്റിവൽ വിസിറ്റ് ചെയ്തോളൂ ആൻഡ് എൻട്രി ഫീ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാനായിട്ട് ഓൺലൈൻ ഒന്ന് ചെക്ക് ചെയ്യണം അതിൻ്റെ കൂട്ടത്തിൽ ആ ടൈമിങ്സ് കൂടെ ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വീക്ക് ഡേയ്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സൺഡേ ടു വെനസ്ഡേ ആണ് കൺസിഡർ ചെയ്യുന്നത് 2 മണി മുതൽ രാത്രി 10 മണി വരെ വീക്കെൻഡ്സിൽ 1 മണിക്കൂർ നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് സുഖത്ത ടോയ് ഫെസ്റ്റിവൽ ഇഫ് യു ഹാവ് നോട്ട് വിറ്റ്നസ്ഡ് ഇറ്റ് ഇതുവരെ വിറ്റ്നസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ 4th edition മിസ് ചെയ്യേണ്ട കാരണം അടുത്ത വർഷം എന്തായാലും 4th edition നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റില്ല 5th edition ആവും lot more of experimenting lot more of endana oru vaadu surprises okke aayittana toy festival eppum kuttikalkku oormagal undaaki edukkanum oru vaadu memories um oru vaadu good friends ne okke avarku avarde irigilekku etichu kodukkan pattuna valare adhigam enjoy cheyan pattuna aa oru eventilekku പോകണ്ട പോവാൻ മറക്കണ്ട എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോട് കൂടി അടുത്തൊരു ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് അപ്പ് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music. Doctor on air. Doctor on air. Brought to you by
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: ചൂടുകാലത്ത് ഹൃദ്രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഞാൻ ഡോക്ടർ ബദറുദ്ദീൻ യൂനസ്, കാർഡിയോളജിസ്റ്റ്, നസീം മെഡിക്കൽ സെന്റർ, അൽകോർ. ഹൃദയ രോഗമുള്ളവർ ശരീരത്തിലെ ജലാംശം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദിവസവും 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം. തണുപ്പ് തരുന്ന ആഹാരങ്ങൾ, വാട്ടർമെലൺ, കുക്കുംബർ, പച്ചക്കറികൾ എന്നിവ അധികമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അമിത ആഹാരം, മദ്യപാനം, കോഫി, ഷുഗർ ഡ്രിങ്ക്സ് എന്നിവ പൂർണ്ണമായും ഒഴിവാക്കുകയും വേണം. ചൂട് അധികരിച്ച സമയത്തുള്ള എക്സർസൈസ് പരമാവധി ഒഴിവാക്കുക. രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെയുള്ള സമയത്ത് പുറംജോലികളിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ഉത്തമം. തലകറക്കം, നെഞ്ചിടുപ്പ്, നെഞ്ചുവേദന, അധിക ക്ഷീണം എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറുടെ ഉപദേശം തേടാൻ മടിക്കരുത്.
3: Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
0: 917 Evenings. Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. 917 Evenings in the time. Sandeep aanu koodeyullathu. Enikku ide ivide nammude message inboxilekku korchadhigam messages ingane varunnu. Appo theerchayittum aa oru messageilekku poyendathayittund. Wind up cheyyunnathinu thottu munne ella divasavum namukku urangunnathinu munne oru regrets illathe, of course, ഒരു റിഗ്രറ്റ്സ് വരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ബേസിക് ഫാക്റ്റ്. എന്നാലും ചില കാര്യങ്ങളിൽ നമുക്ക് റിഗ്രറ്റ്സ് ഒക്കെ സംഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെ തോന്നുന്ന സംഭവങ്ങൾ, ഇഫ് ഇറ്റ്സ് വിത്ത് എ പേഴ്സൺ, നേരെ കോൾ ചെയ്ത് ഡയറക്റ്റായിട്ട് സംസാരിച്ച് അങ്ങ് തീർക്കാനായിട്ട് ശ്രമിക്കുക. വൈ ബിക്കോസ് അതാണ് ഏറ്റവും അധികം നമുക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു മെൻറ്റൽ ഹെൽത്തിൻ്റെ പീസ് ഉണ്ടല്ലോ, വേറെ ലെവലാണ്. അപ്പോൾ അതുകൊണ്ട് തേർഡ് പേഴ്സൺസും ഫോർത്ത് പേഴ്സൺസും ഒന്നും വരേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ആ സോർട്ട് ഔട്ട് ചെയ്ത് അന്നത്തെ ദിവസത്തെ പ്രശ്നം അന്ന് തന്നെ തീർത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അക്യുമുലേറ്റ് ചെയ്ത് വലിയ വലിയ വിഷമങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി ഒരു ബർത്ത്ഡേ വിഷസ് ആണ്. ആൻഡ് ദിസ് ബർത്ത്ഡേ വിഷ് ഇസ് ഫോർ അശു. ഓക്കെ, അശുവിനുള്ള ബർത്ത്ഡേ വിഷയമാണ് കേട്ടോ അയച്ചേക്കുന്നത്. ശരത്താണ് മെസ്സേജ് ഇട്ടേക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് അശുവിന് ഒരു മെസ്സേജ് അയക്കാൻ, ഒരു ബർത്ത്ഡേ വിഷസ് അയക്കാനാണ്. അപ്പോൾ നന്നായിട്ട് ഒരു ബർത്ത്ഡേ വിഷസ് കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എങ്ങനെ പറയാണ്ടിരിക്കും. വിഷിങ് എ വെരി വെരി വെരി ഹാപ്പി ബർത്ത്ഡേ മോൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു വിഷസ് എന്നെ അറിയിക്കുകയാണ്.

യെസ് പേരാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഞാനത് അവിടെ തപ്പിക്കൊണ്ടിരുന്നത് അശു എന്നായിരിക്കുമോ പേര്, ഐശ്വര്യ എന്നാണ് കേട്ടോ മകളുടെ പേര്. അപ്പൊ കുഞ്ഞു മോളാണ്, 2 വയസ്സേ ആയിട്ടുള്ളൂ. 3-ാമത്തെ ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഒക്കെ മനോഹരമായിട്ട് നടക്കുന്ന ഒരു വേളയിലാണ് വിശ്വസ്ത അറിയിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് ആസ് യൂഷ്വൽ കറക്റ്റായിട്ട് ആ പറഞ്ഞ എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. യൂനസ് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ തന്നെ. യൂനസ് ബ്രൂവിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, can you dedicate a song to my son Amish Allen? Amish Allen, but then ഈ സോങ് ഓൾറെഡി ഇന്ന് പ്ലേ ചെയ്തിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് തന്നെ മറ്റൊരു സോങ് ഞാൻ തീർച്ചയായിട്ടും ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും അമിഷ് അലൻ. നാളെ നമുക്ക് സെറ്റാകാം യൂനസ് ബ്രോ. ആൻഡ് ഓഫ് കോഴ്സ് മറ്റൊരു അപ്ഡേറ്റ് ഈ ഒരു ടൈമിൽ ചോദിച്ചിട്ടുള്ളത്, കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞ ആ ഒരു സർവീസിൻ്റെ കാര്യം. ഓഫ് കോഴ്സ് നമുക്ക് അത്രയും പ്രീമിയം ആയിട്ടുള്ള സർവീസ് ഫോർ ആർ കാർ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ചൂടാണ്, ക്ലൈമറ്റ് സമ്മറാണ്, ആൻഡ് പലയിടത്തും പോകുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ്സിൽ സംഭവം. ഫോർ ആർ കാർ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകിച്ച് ചൂടാണ്, ക്ലൈമറ്റ് സമ്മറാണ്, ആൻഡ് പലയിടത്തും പോകുമ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റീസെയിൽ സംഭവം കിട്ടണമെന്നില്ല. അതുകൊണ്ട്

5954 ഈ നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ആസ് പ്രീമിയം സർവീസ് സെൻറ്റർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഒരു അപ്ഡേറ്റോടുകൂടി ഇന്നത്തെ ദിവസം ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റ ബൈ ബൈ പറയുകയാണ്. നമുക്ക് സെൽഫ് സർവീസും ആവശ്യമുള്ള സംഭവമാണല്ലോ. സോ എല്ലാവരും ആ ഒരു സെൽഫ് സർവീസ് കിടിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് നല്ല കുറേ പാട്ടുകളുമായിട്ട് ബോബി ജോയിൻ ചെയ്യുന്നുണ്ട് സുനോ മെലഡീസൽ. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

യെസ് പാട്ടിന്റെ ഇടയിൽ ഒന്ന് ശല്യപ്പെടുത്തിയതല്ലാതെ ഇവിടെ ഒരു റിക്വസ്റ്റ്, വളരെ അധികം അവസാന നിമിഷം എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ, കാണാതെ പോയ ഒരു വിഷമം. ഇപ്പൊ ജിനു ബ്രോ ആ ഒരു മെസ്സേജിലേക്കാണ് കടക്കുന്നത്. സന്ദീപ് ഒരു വിഷ് ചെയ്യണോ? ഹാപ്പി ബർത്ത്ഡേ ദിയ. ദിയക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് ആണ്. സോ ഫ്രം ജിനു ആ ഒരു ബർത്ത്ഡേ വിഷസ് കൂടി പറഞ്ഞിട്ട്.

ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെ ഉള്ളത് സുനോ മെലഡീസിൽ. കുറച്ചധികം പാട്ടുകളുടെ പിന്നിലെ കഥകളും വിശേഷങ്ങളും ആയിട്ടുള്ള ഒരു യാത്രയാണ് ഇനി അങ്ങോട്ട് സുനോ മെലഡീസിൽ. ചില പഴയ പാട്ടുവിശേഷങ്ങളുമായിട്ടാണല്ലോ നമ്മുടെ യാത്ര. പഴയ പാട്ടുകളൊക്കെ ഒരു പ്രത്യേക സുഖമുണ്ട്, ഒരു ഭംഗിയുണ്ട് ഇല്ലേ. ഇന്നത്തേലും പണ്ടാണ് ഈ റൊമാൻറ്റിക് സോങ്സ് കുറച്ചധികം ഈ സിനിമകളിൽ വരാറുള്ളത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. സംശയമുണ്ടോ? ഇന്നൊക്കെ റൊമാൻസിന്റെ കോൺസെപ്റ്റ് തന്നെ മാറിയില്ലേ. പണ്ടൊക്കെ നായികയെ വീഴ്ത്താൻ പാവം നായകൻ പിറകെ നടന്നു പാടണം, കിടന്നുറങ്ങാൻ പോകുന്ന നായികേനെ ദൂരത്തെവിടെങ്കിലും നിന്ന് പാട്ടുപാടി ഉണർത്തി ഒന്ന് പ്രേമിക്കണം, മരം ചുറ്റി അങ്ങനെ ഒരുപാട് വഴികളിലൂടെ വേണം നായികയെ നായകൻ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട്. ഇന്ന് അങ്ങനത്തെ കാര്യമോ അല്ലെങ്കിൽ കോൺസെപ്റ്റുകളോ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, പണ്ട് നായികമാരെ ഇതുപോലെ വീഴ്ത്താൻ ഉപയോഗിച്ച ചില പാട്ടുകൾ, അതായത് നായികമാര് പാതി മയക്കത്തിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ നായകന്മാര് ദൂരെ നിന്നോ കുളക്കടവിൽ നിന്നോ ജനലരികിൽ നിന്നൊക്കെ പാടി ഉണർത്തുന്ന ചില റൊമാൻറ്റിക് സോങ്സിലൂടെ ആയാലോ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന്. പലരും റിയൽ ലൈഫിലും ഈ സോങ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാകണം ഇല്ലേ. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പാട്ടുകൾ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പാടിയിട്ടുണ്ടെങ്കിൽ എന്റെ ഇൻസ്റ്റ പേജ് ആയ RJBobby2020 നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാട്ടോ. എന്നാൽ ഇപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത് ദേവരാജൻ മാസ്റ്ററിന്റെ സംഗീതത്തിൽ 1969 അടിമകൾ എന്ന ചിത്രത്തില് വയലാർ രാമവർമ്മ സർ വരികൾ എഴുതിയ ഒരു പാട്ടാണ്. AM രാജയാണ് ഈ പാട്ട് പാടിയേക്കുന്നത്. സത്യമാഷും ഷീലാമ്മയുമാണ് വിഷ്വലിലുള്ളത്. ഈ പറഞ്ഞതുപോലെ ഷീലാമ്മ വീട്ടിൽ സമാധാനമായിട്ട് ഉറങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് സത്യൻ മാഷ് വീടിന്റെ മുന്നിൽ നിന്ന് ഈ പാട്ടൊക്കെ പാടി അങ്ങോട്ട് ഇംപ്രസ് ചെയ്യുന്നത്.

0: सुनो मेलोडीज
1: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസ്. ഒരു കാലഘട്ടത്തിൽ നായകന്മാരെ ഇംപ്രസ് ചെയ്യാൻ നായകന്മാർ കഷ്ടപ്പെട്ട് പാടുന്ന ചില പാട്ടുകളിലൂടെയുള്ള ഒരു യാത്ര. അതായത് ഉറങ്ങാൻ എന്ന് വെച്ച് നായിക പോകുമ്പോ നായകന്റെ ഒരു പാട്ട്, നായിക ഫ്ലാറ്റ്. ബട്ട് അതിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട് നമ്മുടെ ഇനി കേൾക്കാൻ പോകുന്ന പാട്ടിൽ. നായിക കിടക്കാൻ പോകുമ്പോഴാണ് നായകൻ പാടുന്നത്. ബട്ട് നായികയെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന, സങ്കടപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ പാട്ട് എത്തിക്കുന്നത്. 1979 ഇറങ്ങിയ അനുപല്ലവി എന്ന ചിത്രത്തിലെ ഗാനം. ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ വെസ്റ്റേൺ ബീറ്റുകളും സിന്തസൈസർ പോലുള്ള ആധുനിക ഉപകരണങ്ങൾ കൊണ്ടുവന്ന് തരംഗം സൃഷ്ടിച്ചത് സംഗീത സംവിധായകൻ KJ ജോയ് സാറാന്ന് പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാൽ അങ്ങനെയാണ്. ഫാസ്റ്റ് നമ്പറുകൾക്ക് മാത്രമല്ല, വളരെ മെലോഡിയസ് ആയിട്ടുള്ള റൊമാൻറ്റിക് സോങ്സും വെസ്റ്റേൺ ഓർക്കസ്ട്രേഷൻ കൃത്യമായി ഉപയോഗിക്കാൻ തനിക്ക് കഴിയുമെന്ന് അദ്ദേഹം ഈ ഗാനത്തിലൂടെ തെളിയിച്ചു. ദാസേട്ടന്റെ ശബ്ദത്തിന്റെ സ്വാഭാവിക ഭംഗി നഷ്ടപ്പെടാത്ത രീതിയിലാണ് ഈ പാട്ട് കമ്പോസ് ചെയ്തത്. ഹൈ പിച്ചൊക്കെ ദാസേട്ടൻ പാടിയ പല വരികളും അക്കാലത്ത് സിംഗിൾ ടേക്ക് റെക്കോർഡിൽ ചെയ്യപ്പെട്ടവയാണെന്നാണ് പറയുന്നത്. ഈ സിനിമയിലെ പ്രധാന നായകൻ ആക്ഷൻ ഹീറോ ജയൻ സാർ ആയിരുന്നെങ്കിലും തിയേറ്ററുകളിൽ ആളുകൾ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റിയത് ഈ മനോഹരമായ പ്രണയഗാനമാണ്. ഇത് ജയൻ സാറിന് വേണ്ടി ആയിരുന്നില്ല ചിത്രീകരിച്ചത്. മറ്റ് പ്രധാന കഥാപാത്രങ്ങളായ രവികുമാറും ഭവാനിയും തമ്മിലുള്ള ഒരു പ്രണയരംഗമാണ് ഈ പാട്ടിൽ വരുന്നത്. ഈ സിനിമയുടെ വിജയത്തിന് ഈ പാട്ട് ഒരു വലിയ ഘടകമായിരുന്നു.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഞാൻ പറഞ്ഞില്ലേ, ഈ രാത്രി സമയങ്ങളിലൊക്കെ സിനിമ സീനുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ നായകൻ നായിക ഇംപ്രസ് ചെയ്യാനായിട്ടൊക്കെ റൊമാൻറ്റിക് സോങ്സ് പാടുന്നത്. പൊതുവേ നായകന്മാരിങ്ങനെ നായകനെയൊക്കെ ഓർത്ത് ഇങ്ങനെ ഉറക്കത്തിലേക്ക് വഴുത് വീഴുമ്പോഴായിരിക്കും അങ്ങ് അകലെ നിന്നോ ജനലരികിൽ നിന്നോ ഒരു കുളക്കടവിൽ നിന്നൊക്കെ പാട്ടൊക്കെ പാടുന്നത്. പിന്നെ ആ പാട്ട് കേട്ടതോടെ നായിക ഫ്ലാറ്റ്. അങ്ങനത്തെ പാട്ടുകളിലൂടെ പോകുമ്പോൾ മലയാളത്തിൽ മാത്രമല്ലെന്നേ, അങ്ങ് തമിഴ് സിനിമയിലും നായിക രാത്രി അങ്ങനെ ഉറങ്ങാനായിട്ട് പോകുമ്പോഴേക്ക് നായകന്മാര് സമ്മതിക്കില്ല, അപ്പോഴേക്ക് പാട്ടുമായിട്ട് എത്തും. അങ്ങനെ ഒരു പാട്ടാണ് 1982 ഇറങ്ങിയ പൈനങ്ങൾ മുടുവതില്ല എന്ന ചിത്രത്തിലെ ഇളയനില എന്ന പാട്ട്. ഒരു സ്മോൾ ഡിഫറൻസ് ഉണ്ട് എനിക്ക് തോന്നുന്നു, ഇവിടെയാണ് നായികയും നായകനും തമ്മിൽ ആദ്യമായിട്ട് ഒന്ന് കാണുന്നത് ഈ പാട്ടിലൂടെയാണ്. നായിക ഈ പാട്ട് കേൾക്കുന്നതോടെ ടോട്ടലി ഇംപ്രസ്ഡ് ആണ്. എങ്ങനെ ഇംപ്രസ്ഡ് ആകാതിരിക്കും രാജാ സാർ അങ്ങനെയല്ല ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഈ പാട്ട് യഥാർത്ഥത്തിൽ സംവിധായകൻ ബാലു മഹേന്ദ്ര സാറിന്റെ മൂഡ് പണി എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജ സാറ് കമ്പോസ് ചെയ്തതായിരുന്നു. എന്നാൽ ബാലു മഹേന്ദ്ര സാറിന് ആ സിറ്റുവേഷന് ഈ ട്യൂൺ അത്രയ്ക്ക് തൃപ്തി ഉണ്ടായില്ല. അതിനു പകരം എൻ ഇനിയ പൊന്നിലാവെയായിരുന്നു രാജാ സാറ് കൊടുത്തത്. പിന്നീട് ആർ സുന്ദർ രാജ് തന്റെ പയനങ്ങൾ മുടുവതില്ല എടുത്തപ്പോ ആ സിനിമയിലേക്ക് ഈ ട്യൂൺ തന്നെ വേണമെന്ന് നിർബന്ധം പിടിച്ചു. പ്രശസ്ത തമിഴ് കവി വൈരമുത്ത് സാർ അതിന് വരികളും ഒരുക്കി കൊടുത്തു. നമ്മളെ ഈ പാട്ട് കേൾക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു അക്കോസ്റ്റിക് ഗിറ്റാറിന്റെ ഒരു ഭയങ്കരമായിട്ടൊരു ബ്യൂട്ടിഫുള്ളി ഒരു സാധനം പോകുന്നത് കേൾക്കാം. അത് വായിച്ചിരിക്കുന്നത് ആർ ചന്ദ്രശേഖറാണ്. ഇളയരാജ സാറിന് ആ ഒരു പോർഷൻ പൂർണ്ണ തൃപ്തി കിട്ടാൻ വേണ്ടി ഏകദേശം 20-ലധികം റീടേക്കുകൾക്ക് ശേഷമാണ് ആ ഗിറ്റാർ പോർഷൻ ഇത്രയും ഭംഗിയിലേക്ക് മാറ്റുന്നത്. എന്നാ പിന്നെ ആ പാട്ടിലേക്ക് ഒന്ന്

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത് സുനോ മെലഡീസിൽ. ഒരുപാട് പ്രണയഗാനങ്ങളുണ്ട്, പക്ഷെ നായിക ഇംപ്രസ് ചെയ്യാൻ നായകന്മാർ കഷ്ടപ്പെട്ട് പാടുന്ന ചില പാട്ടുകളുണ്ട്. അങ്ങനത്തെ ചില പാട്ടുകളിലൂടെ ആട്ടോ ഞാൻ പോകുന്നത്. ഇൻ കേസ് ഞാൻ മിസ് ചെയ്ത ഏതെങ്കിലും പാട്ടുകളുണ്ടെങ്കിലും എനിക്ക് മെസ്സേജ് ആയിട്ട് അയക്കുക കേട്ടോ, എന്റെ ഇൻസ്റ്റാ പേജ് ആയ അജയ് ബോബി 2020. അതായത് നായകന്മാര് ഇങ്ങനെ വീടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ നായകന്മാർ അപ്പുറത്തെ വീട്ടിലിരുന്നു കൊണ്ടോ കുളക്കടവിൽ നിന്നുകൊണ്ടോ റോഡരികിൽ നിന്നുകൊണ്ടോ പാടി അവരെ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന പാട്ടുകൾ. സിനിമകളിൽ ഇന്നത്തെ കാലം പോലെയല്ല, അന്ന് നായിക ഇംപ്രസ് ചെയ്യാൻ ഒരു പാട്ട് മസ്റ്റ് ആണ്. അങ്ങനെ ബോളിവുഡിലുണ്ട് ഒരു പാട്ട്, പ്രണയം. എല്ലായിടത്തും ഒരേ ഐഡിയയിലാണല്ലോ വർക്ക് ആവുക. ബട്ട് ഇവിടെ നായിക ഇംപ്രസ് ചെയ്യാൻ ജനാലയുടെ അടുത്ത് വന്നിരുന്ന് നായകൻ പാടുമ്പോൾ ശരിക്കും ആ സിനിമയിൽ ശബ്ദം കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഗുരു ആയിരിക്കും. വെറുതെ ലിപ്സിംഗ് മാത്രമാണ് നായകൻ നായികയെ നോക്കി കൊടുക്കുന്നത്. അപ്പുറത്തെ വീട്ടിലെ ജനലരികിൽ നിൽക്കുന്ന നായിക ഈ പാട്ട് കേട്ട് ഫ്ലാറ്റ്. 1968 ഇറങ്ങിയ പടോസൻ മൂവിയിലെ പാട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ ഗാനത്തിന്റെ രചയിതാവായ രാജേന്ദ്ര കൃഷ്ണൻ തന്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്നാണ് ഈ വരികൾ എഴുതിയത്. അദ്ദേഹം മുംബൈയിൽ ഒളിമ്പിയ അപ്പാർട്ട്മെന്റിൽ താമസിച്ചിരുന്ന കാലം. അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടു മുന്നിലെ ജനാലയിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്നു പോകും. ആ പെൺകുട്ടിയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഈ പാട്ട് എഴുതിയത്. ഈ പാട്ടിൽ അഭിനയിച്ചേക്കുന്ന സുനിൽ ദത്ത് സാറ് സിനിമയിലും കാണിക്കുന്നത് ലിപ്സിംഗ് ചെയ്യുന്നത് പോലെയാണ്. പക്ഷെ അതുപോലും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ പാട്ട് പാടിയ കിഷോർ കുമാർ സാറ് പാടുമ്പോൾ ഇംപ്രവൈസേഷൻ കൊടുക്കുന്ന ആളാണ്. ഇടയ്ക്ക് ചിരിക്കും, ഇടയ്ക്ക് ശബ്ദമൊന്ന് മിമിക് ചെയ്യും. അതുകൊണ്ട് കുറെ ദിവസം ഈ പാട്ട് കേട്ട് ലിപ്സിംഗ് ചെയ്യുന്നത് ട്രെയിൻ ചെയ്തിട്ടാണ് സുനിൽ ദത്ത് സാറ് സ്ക്രീനിലും ഇത് അഭിനയിക്കുന്നത്. എന്നാ പിന്നെ ജനലരികിൽ ഇരുന്നു കൊണ്ട് നായിക ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പാടിയ ആ പാട്ട് അതൊന്ന് നമുക്ക് കേട്ടാലോ.

ഗുഡ് ഈവനിംഗ്, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് കൂടെയുള്ളത്, സുനോ മെലഡി സുരത്. അങ്ങനെ നമ്മള് നായകൻ നായികയുടെ പിന്നാലെ നായിക ഇംപ്രസ് ചെയ്യാൻ കഷ്ടപ്പെട്ട് പാടുന്ന കുറെ പാട്ടുകൾ, സ്പെഷ്യലി രാത്രി സമയങ്ങളിൽ നായിക ഒന്ന് മയക്കത്തിലേക്ക് വീഴുമ്പോഴേക്കായിരിക്കും നായകന്റെ ഒരു പാട്ട് അകലങ്ങളിൽ നിന്ന് വരുന്നത്. സത്യത്തിൽ ഈ 60s 70s കൂടുതലും നായകന്റെ പാട്ട് കേട്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ പോകുന്ന നായിക പെട്ടെന്ന് ആ ഗാനത്തിൽ ഇംപ്രസ് ആകുന്നേ എന്ന് ചോദിച്ചാൽ അല്ലട്ടോ, 90s ഉണ്ട്. 1996 ഇറങ്ങിയ ഈ പുഴയും കിടന്ന് ഓർമ്മയില്ലേ? ഹൃദയം ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ കിടന്നപ്പോഴാണ് എവിടെയോ ഇരുന്നു കൊണ്ട് നായകൻ ആഭേരി രാഗത്തിൽ അവന്റെ ഹൃദയം തുറക്കുന്നത്. പാട്ടൊക്കെ അവഗണിച്ച് കിടക്കയിലേക്ക് ചുരുണ്ടുകൂടി നായിക കിടക്കുമ്പോഴും ആ ഓരോ വരികളും ആ ശബ്ദവും സത്യത്തിൽ നായികയ്ക്ക് ഉറക്കം കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതെങ്ങനെയോ അവൻ അറിഞ്ഞത് കൊണ്ടായിരിക്കും ആ പാട്ടിൽ ചോദിക്കുന്നത്, നീ മാത്രം എന്താണ് ഉറങ്ങാത്തത്. പാട്ടുകളിൽ ഏറ്റവും മനോഹരമായ കെമിസ്ട്രിയാണ് ഗിരീഷ് പുത്തഞ്ചേരിയും ജോൺസൺ മാഷും. അവരൊന്നിച്ചപ്പോൾ ഉണ്ടായ ഒരു ബ്യൂട്ടി തന്നെയാണ് ഈ പാട്ട്. എനിക്ക് തോന്നുന്നു ആ കാലത്തൊക്കെ എത്രയോ പെൺകുട്ടികൾ പാതിരാവിൽ ഉറക്കമൊഴിച്ച് ആ നായിക ഞാൻ തന്നെയാണെന്ന് സങ്കല്പിക്കുകയും എവിടെയോ ഇരുന്ന് എന്നെ പ്രണയിക്കുന്ന ഒരാളുടെ ഹൃദയത്തിൽ ഈ പാട്ടുകൾ എന്തെങ്കിലും പാടുകയൊക്കെ ചെയ്യും, എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുമെന്ന് കാത്തിരുന്ന എത്രയോ പെൺകുട്ടികൾ കാണും ഇല്ലേ.

0: റേഡിയോ സുനോ, ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസിൽ നായിക ഉറങ്ങാറാകുമ്പോഴേക്ക് നായകൻ ദൂരെ എവിടെയോ ഇരുന്ന് പാട്ടുപാടി നായികയെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേപ്പിച്ച് ആ പാട്ടിൽ ഇംപ്രസ് ചെയ്യുന്ന നായകൻ. ഇങ്ങനെയുള്ള പാട്ടുകളിലൂടെയാണല്ലോ നമ്മുടെ ഇന്നത്തെ യാത്ര. എന്നാൽ അടുത്ത ഗാനത്തിന് നമ്മൾ ഇതുവരെ പറഞ്ഞത് വെച്ച് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇതിൽ നായിക നായകന് വേണ്ടിയാണ് പാടിയേക്കുന്നത്, തന്റെ പ്രണയം അറിയിക്കാൻ. ഈ പാട്ട് ഇറങ്ങി 25 വർഷം കഴിഞ്ഞിട്ടും ഈ പാട്ട് പാടിയ നായിക ആരെന്ന് നായകൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. സമരൻ ബദലഗേമിലെ പാട്ടിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇതിലൊരു സീനുണ്ട് ഈ സിനിമയിൽ. രാത്രി ഡെന്നിസും രവിശങ്കറും ഒരു ടേപ്പ് റെക്കോർഡറിൽ ഈ പാട്ട് വെക്കുമ്പോ ഉറക്കം നഷ്ടപ്പെടുന്ന നായിക അഭിരാമീനെ നമ്മൾ കാണുന്നുണ്ട്.
1: ഇന്ന് രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. നിങ്ങളുടെ ഔട്ട് ഹൗസിൽ നിന്ന് കേട്ട പാട്ട് അത് കേട്ടപ്പോ തൊട്ട് എന്റെ ചുണ്ടിലുണ്ട്. മുഴുവനും കേൾക്കാനും കഴിഞ്ഞില്ല.
0: ഈ പാട്ടുമായി ബന്ധപ്പെട്ട വളരെ ഇമോഷണലായ ഒരു കഥയും കൂടെയുണ്ട്, അത് ഞാൻ പറയാം. ഒരു കാലത്ത് സെൻട്രൽ ജയിലുകളിൽ രാത്രി 8 മണിക്ക് ശേഷം FM റേഡിയോ കേൾപ്പിക്കുന്ന പതിവുണ്ടായിരുന്നു. അക്കാലത്ത് മോഷണ കുറ്റത്തിന് ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു പ്രതി റേഡിയോ ചാനലിലേക്ക് മഞ്ജു വാര്യറുടെ ഒരു പെൻസിൽ രേഖാചിത്രം വരച്ച് ഒരു കത്തയച്ചു. അതിൽ അയാൾ ഇങ്ങനെ എഴുതിയിരുന്നു, ഇവിടെ വല്ലാത്ത ഏകാന്തതയാണ്, ആരും കൂട്ടുകാരില്ല. ആഴ്ചകളായി ഞാൻ ഈ റേഡിയോയിൽ പരിപാടിയിൽ എത്രയോ ജന്മമായി എന്ന പാട്ട് വെച്ചു തരാൻ കാത്തിരിക്കുന്നു. എന്നെ നിരാശപ്പെടുത്തില്ലല്ലോ. സിനിമയ്ക്ക് പുറത്തും ആളുകൾ ഇത്രത്തോളം ഈ പാട്ടിനെ, പ്രത്യേകിച്ച് ഏകാന്തതകളിൽ ഇരിക്കുന്നവർക്ക് ഈ പാട്ട് വളരെയധികം സ്വാധീനം ചെലുത്തി എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമാണ്. പക്ഷെ 5 വർഷമായി ജയിലിൽ കഴിയുന്ന ഒരാൾക്ക് സമരൻ ബദലഹീമിലെ ആ പ്രണയഗാനത്തോടുള്ള ഇത്ര തീവ്രമായ സ്നേഹത്തിന്റെ പിന്നിൽ എന്തായിരിക്കും കാരണം? അതും അദ്ദേഹം ആ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. താങ്കൾക്ക് ചിലപ്പോൾ ഇത് തമാശയായി തോന്നാം. ഈ പാട്ട് എപ്പോൾ കേട്ടാലും ആ സിനിമയിലെ മഞ്ജു വാര്യരുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വരിക. വല്ലാത്തൊരിഷ്ടമുണ്ടായിരുന്നു അവരോട്. ഒരു പക്ഷേ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച പെൺകുട്ടിക്കും അതേ ചായ ആയിരുന്നത് കൊണ്ടാവാം. പക്ഷെ വിധി നമുക്ക് വേണ്ടി കരുതി വെക്കുന്ന കെനികൾ ആരറിഞ്ഞു. ഗതികേടുകൊണ്ട് ഒരു നാൾ മോഷ്ടാവായി മാറിയവനാണ് ഞാൻ. മറ്റെല്ലായിടത്തും എന്ന പോലെ ആ മേഖലയിലും തോൽക്കാനായിരുന്നു യോഗം. ജീവിതം അതോടെ മാറിമറിഞ്ഞു, മാനം പോയി. ആകെയുള്ള പിടിവള്ളിയായിരുന്ന പ്രണയവും തകർന്നു. അവൾ മറ്റാരെയോ കല്യാണം കഴിച്ചിരിക്കാം. അതോ എന്നെ കാത്തിരിക്കുന്നുണ്ടാകുമോ അറിയില്ല. കാത്തിരുന്നെങ്കിൽ എന്ന് തീവ്രമായി മോഹിക്കാറുണ്ട്. ONV സാർ എഴുതിയ പോലെ വെറുതെ മോഹിക്കാൻ മോഹം. ഇപ്പോഴും എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആ പ്രതീക്ഷയാണ്.

0: റേഡിയോ സുനോ 91.7 FM
1: ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

സുനോ, ബോബിയാണ് കൂടെയുള്ളത്. സുനോ മെലഡീസ്. യെസ്, നായകൻ ദൂരെ എവിടെയിരുന്നോ നായികയ്ക്ക് വേണ്ടി പാടുന്ന പാട്ടിൽ നായിക രാത്രി ഉറക്കമുണർന്ന് ആ പാട്ടിൽ ലയിച്ച് ഇമ്പ്രസ്ഡ് ആവുന്ന കഥകളിലൂടെ, അങ്ങനത്തെ പാട്ടുകളിലൂടെ പോകുമ്പോൾ വാലന്റൈൻസ് ഡേയുടെ അന്ന് രാത്രി 12 മണിക്ക് നമ്മൾ നമ്മുടെ ട്രൂ ലവ് ചെയ്യുന്ന ആളെ കാണാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കോ? വിശ്വസിക്കണ്ട, ഇത് വെറും ഫിലിമി ഡയലോഗാണ്. ഇത് എഴുതിയത് ആദിത്യ ചോപ്രയുമാണ്. ദിൽ തോ പാഗൽ ഹേ എന്ന ഭൂമി നേരെ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും നായിക നായകന്റെ മൂളിപ്പാട്ടുകൾ പലയിടത്തായിട്ടിരുന്ന് കേൾക്കാറുണ്ട്. ആ മൂളിപ്പാട്ടിലാണ് നായിക സത്യത്തിൽ ഇംപ്രസ്ഡ് ആവുന്നത്. വാലന്റൈൻസ് ഡേയുടെ അന്ന് നായകൻ പാടുന്നത് നായികയ്ക്ക് കേൾക്കാൻ കഴിയുന്നത് പോലെയാണ് നമ്മൾ കാണുന്ന ആ സിനിമയിലെ ആ പാട്ടിന്റെ വിഷ്വൽസ്. അത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചാൽ സിനിമയായതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ഈ സിനിമയ്ക്ക് വേണ്ടി സംഗീതമൊരുക്കാൻ പ്രശസ്തരായ പല വലിയ മ്യൂസീഷ്യൻസിനെയും യശ് ചോപ്ര സമീപിച്ചിരുന്നെങ്കിലും ഒടുവിൽ അദ്ദേഹം തിരഞ്ഞെടുത്തത് അതുവരെ അത്ര പ്രശസ്തനല്ലായിരുന്ന ഉത്തം സിംഗിനെയാണ്. ചിത്രത്തിന് വേണ്ടി ഉത്തം സിംഗ് തയ്യാറാക്കിയ ഏകദേശം 100-ലധികം ട്യൂണുകളിൽ നിന്നാണ് യശ് ചോപ്ര ഈ പാട്ടിന്റെ ഈണം തിരഞ്ഞെടുക്കുന്നത്. ഈ സിനിമയുടെ വൻ വിജയം ഉത്തം സിംഗിന്റെ കരിയറിലെ ഏറ്റവും വലിയ വഴിത്തിരിവായും മാറി. പ്രകൃതിയിലെ ഏറ്റവും നല്ല റൊമാന്റിക്കായ ഉപമകളാണ് ഈ പാട്ടിന്റെ വരികൾക്ക് ആനന്ദ് ബക്ഷി ഉപയോഗിച്ചിരിക്കുന്നത്. ചന്ദ്രനും രാത്രിയും.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
3: ഹായ്, ഞാൻ ജോജു ജോസ്.
1: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ. ബോബിയാണ് സുനോ മെലഡീസിൽ. എങ്ങനെയാ ഇന്ന് സുനോ മെലഡീസിലൂടെ നമ്മൾ കേട്ട പാട്ടുകളും കഥകളും ഒക്കെ ഇഷ്ടമായോ അങ്ങ് മെസ്സേജ് ചെയ്തു. അതായത് ഇതുപോലെ രാത്രി കാലങ്ങളിൽ നായകനെ ഓർത്ത് കിടക്കാൻ പോകുന്ന നായികയെ വിളിച്ചുണർത്തുന്ന ചില പാട്ടുകളുണ്ട് നായകന്റെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. അങ്ങനത്തെ ചില പാട്ടുകളിലൂടെയാണല്ലോ നമ്മുടെ യാത്ര. അങ്ങനെ നായകൻ നായിക ഇംപ്രസ് ചെയ്യാൻ മട്ടുപ്പാവിലും പറമ്പിലും ജനലരികിലും ഒക്കെ നിന്ന് പാടുന്ന പാട്ടുകളൊക്കെ പറയുമ്പോഴും വളരെ പെയിൻഫുൾ ആയ ഒരു സോങ് നമ്മൾ മിസ് ചെയ്യരുത്. ബോംബെ മൂവിയിലെ ഉയരെ. ഐ എം ഷുവർ ആരുടെയെങ്കിലും പ്രണയത്തിന്റെ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ ഈ ഗാനം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ ഗാനത്തിന്റെ ദൃശ്യങ്ങൾ സിനിമയിൽ കണ്ടവരാരും തന്നെ മറക്കില്ല. മണിരത്നവും സിനിമോട്ടോഗ്രാഫർ രാജീവ് മേനോനും ചേർന്ന് ഈ പാട്ടിനായി തെരഞ്ഞെടുത്തത് കേരളത്തിലെ കാസർഗോഡുള്ള ബേക്കൽ കോട്ടയായിരുന്നു. മ്യൂസീഷ്യൻസിന്റെ ഇടയിൽ ഈ പാട്ട് ഇന്നും ഒരു വലിയ ചർച്ചാ വിഷയമാണ്. ഈ പാട്ടിൽ റഹ്മാൻ ഉപയോഗിച്ചിരുന്ന ബേസ് ലൈൻ വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. പാട്ടിന്റെ തുടക്കത്തിലെ ആ പ്രത്യേക താളം ശ്രോതാക്കളുടെ ഹൃദയമിടിപ്പിനെ സ്വാധീനിക്കുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഗാനത്തിന്റെ ഈണം ഉണ്ടായതിനെ കുറിച്ച് റഹ്മാൻ സാർ പറഞ്ഞിട്ടുണ്ട്. മണിരത്നം സാറ് ഒരു പ്രണയഗാനം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ റഹ്മാൻ കടുത്ത ക്ഷീണം കാരണം ഉറങ്ങിപ്പോയിരുന്നു. ആ ഉറക്കത്തിനിടയിൽ ഈ മനോഹരമായ ട്യൂണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഉണർന്ന് അദ്ദേഹം മുറിയിൽ ഉണ്ടായിരുന്ന ഒരു മിനി കാസറ്റ് റെക്കോർഡറിലേക്ക് ഈ ട്യൂൺ പാടി റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഇത്രയും പെയിൻഫുള്ളായ ഒരു പാട്ട് നമുക്ക് കിട്ടുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും സംഗീതത്തിന് വല്ലാത്തൊരു മാജിക് ഫീൽ ഉണ്ട്. അത് നമ്മളെ വല്ലാതെ അങ്ങ് ഹോണ്ട് ചെയ്യും. കാലം ഏതുമാകട്ടെ, ചില ഗാനങ്ങൾ കാലം എത്രയായാലും നമ്മളെ വിട്ടുപോകില്ല. കാരണങ്ങളും കഥകളും പലതാകാം. അങ്ങനത്തെ കുറേ ഗാനങ്ങളുമായി നാളെ വീണ്ടും കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. Action.
1: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
2: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദം ഇല്ല.
0: ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജി.
0: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഹായ്, നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ.
7: ദിഗംബരൻ
8: തിരനുറയും ചുരുൾ മുടി.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7 FM.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: brought to you by മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ. Naseem Healthcare. No queues, no hassle. Just book your appointment on the Naseem Hayat app and experience faster consultations. Download it today.
4: And Lulu. Hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: On the dance floor.
7: Namaskaram.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: അമ്മടിയോ
1: ഹൃദയം നാടും അഴകിലാടും കൺകൾ കവിതയുല.

91.7 FM. Qatar's favorite radio station. Radio Sunoo.

റേഡിയോ സുനോ 91.7 FM. 91.7 FM. കഥർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 91.7 FM.
1: Qatar's favorite radio station.